ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 15, കൊല്ലവർഷം 1201 ഇടവം 22, 2026 ജൂൺ 5 തീയതി വെള്ളിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 46 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം സോമരാജൻ.
1: രാജ്യങ്ങൾ തമ്മിൽ വികസന മത്സരങ്ങളുടെ മഹായാത്രയിൽ മനുഷ്യൻ കേന്ദ്രസ്ഥിതനായപ്പോൾ പ്രകൃതിയും പരിസ്ഥിതിയും മണ്ണും വിണ്ണും ഇതര ജീവജാലങ്ങളുമെല്ലാം ഊന്നലുകളില്ലാത്തവരായി. ജീവജാലങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ സൂക്ഷ്മജാലികകൾ ദുർബലമായി. അണുജീവി തൊട്ട് ആന വരെ, തൃണാഞ്ചലം തൊട്ട് കൂറ്റനരയാൽ വരെയുള്ള തരുമൃഗ സഞ്ചയ പാരസ്പര്യങ്ങളും ശൃംഖലാബന്ധിത ജീവിത സമീപനത്തിന്റെ വലിയ പാഠങ്ങളും ഇടയിലെവിടെയോ വിസ്മരിക്കപ്പെട്ടു. അതിന്റെ തിക്തത തിരിച്ചറിഞ്ഞതപ്പോഴാണ് ആഗോളതലത്തിൽ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഭൂലോകവേദി പിറവികൊള്ളുന്നത്. അങ്ങനെ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, UNEP 1974 June 5 ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ജനങ്ങളിൽ പാരിസ്ഥിതിക അവബോധം ജനിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ ഉദ്ദേശത്തിലൂന്നിയാണ് ആ ദിനം കൊണ്ടാടുന്നത്. 1974 മുതൽ ഓരോ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂന്നി വർഷം തോറും ഈ ദിനം ആഘോഷിച്ചു വരുന്നു. എല്ലാവർക്കും അമ്മയാം ഭൂമി, എന്നെ രക്ഷിച്ച് ദാർദ്രയായി എന്ന കവ്യവചനം കടന്നുപോയി. ബാലാരിഷ്ടതകളിൽ മനുഷ്യർക്ക് രക്ഷ നൽകിയത് പ്രകൃതിയുടെ പൈമ്പാൽ തന്നെ. നിരാകരിക്കാനാകാത്ത ഒരു നാഭീനാളീ ബന്ധം മനുഷ്യനും പ്രകൃതിയുമായി ഉണ്ടായിരുന്നു. ഈ ജൈവബന്ധം നിലനിർത്തപ്പെടുമ്പോഴേ പ്രകൃതിയുമായി ഒരു സാത്വിക സംവേദനം സാധ്യമാകൂ. ആധുനിക ലോകത്തിന്റെ ധൃതിരോഗങ്ങൾ, ഉദ്ദേശവൈരുദ്ധ്യങ്ങൾ, മസ്തിഷ്കത്തിന്റെ അതിമഥനങ്ങൾ, ഹൃദയാതുരതകൾ ഒക്കെ പ്രകൃതിയോടുള്ള ജൈവബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയാണ്. കുഞ്ഞുനാൾ തൊട്ടേ യാന്ത്രിക സംസ്കാരത്തിന്റെ ചാവേർ പടയാളികളാകാനുള്ള അനുശീലനമാണ് അവർക്ക് ലഭിക്കുന്നത്. ആഗോളതലത്തിൽ പ്രകൃതിക്കേൽക്കുന്ന പരിക്കുകൾ കണ്ടെത്തുന്നതിനും ഏറ്റ പരിക്കുകളെ ലഘൂകരിക്കുന്നതിനുമുള്ള ഉദ്യമങ്ങൾ ലോകവ്യാപകമായി നിർവഹിക്കപ്പെടുന്നതിന് പരിസ്ഥിതി ദിനാഘോഷം ഇടയാക്കുന്നു. മരുവും മരുവൽക്കരണവും, ഹരിതഗൃഹവാതക വിപത്ത്, കാർബൺ ഇക്കോണമി, ജൈവവൈവിധ്യം നേരിടുന്ന ഭീഷണി, ബഹുജീവിവർഗ ഭാവി, വനനശീകരണം, ഭക്ഷ്യമാലിന്യങ്ങളുണ്ടാക്കുന്ന ജീവിതശൈലി, 700 കോടി സ്വപ്നങ്ങൾ ഒരു ഗ്രഹം ഉപയോഗത്തിലെ കരുതൽ, പ്ലാസ്റ്റിക് മാലിന്യ ഭീഷണി, ആഗോള താപനം, അന്തരീക്ഷ മലിനീകരണം, ആവാസ വ്യവസ്ഥയുടെ പുനർനിർമ്മിതി തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ വിവിധ പരിസ്ഥിതി ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു. ലിവിംഗ് സസ്റ്റൈനബിളി ഇൻ ഹാർമണി വിത്ത് നേച്ചർ, പ്രകൃതിയുമായി ഐക്യപ്പെട്ട് സുസ്ഥിര ജീവിതം നയിക്കുക എന്നതാണ് ഇന്നത്തെ പരിസ്ഥിതി ദിനം മുന്നോട്ട് വെക്കുന്ന ആശയം. ഒരേയൊരു ഭൂമി, ഓൺലി വൺ എർത്ത് എന്നതാണ് ഈ ദിനത്തിന്റെ മുദ്രാവാക്യം. ജീവകണികയുള്ള സൗരയൂഥത്തിലെ ഒരേ ഒരു ഗ്രഹമായ ഭൂമിയെ പരിരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. വ്യത്യസ്ത സംസ്കാരവും വിശ്വാസവും ജീവിത രീതിയും പുലർത്തുമ്പോഴും ഒറ്റ ജനതയാവുക. നമ്മൾ മനുഷ്യരാണ്, ഭൂമിയാണ് നമ്മുടെ വീട്. എല്ലാ മനുഷ്യരും, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഒരു ഭൂമിക്കായി യോജിക്കുക. ഒരു ഭൂമി എല്ലാവർക്കുമാവുക. വൺ ഫോർ ആൾ ആൻഡ് ആൾ ഫോർ വൺ എന്ന പരിസ്ഥിതിഗാന സന്ദേശം നമുക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. ഒരു കളിപ്പന്തോ കളിപ്പാവയോ ഭൂമി, അതിരുണ്ടവൾ തൻ ക്ഷമയ്ക്കും. അറിയുക, നാം എന്നും അവൾ തൻ മടിത്തട്ടിൽ അഭയം ലഭിച്ചു ജീവിപ്പോർ. ദീർഘദർശിയായ നമ്മുടെ കവി നൽകിയ താക്കീതിന്റെ വാക്കുകളാണിത്. ഇത് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവർക്കും എന്റെ പരിസ്ഥിതി ദിന ആശംസകൾ.
0: കെ എം സോമരാജൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്

ബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ജപ്പാനിൽ രാവിലെ 9:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇന്നലത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആർപ്പത്തിന് കാവ്യാഞ്ജലി, സുഗതകുമാരിയുടെ മരണത്തിന് സ്തുതി എന്ന കവിത, ക്ഷമിക്കണം, മരത്തിന് സ്തുതി എന്ന കവിത. ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എൻ ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI എഫ് എൻ ഡയറി, ശ്രീ തിലകം പെൺമയുടെ തിളക്കം, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ നമിത NC പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം, 11:30 NDA സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, യേശുദാസ്, വിളയിൽ ഫസീല എന്നിവർ പാടിയത്, 12:40 ആരോഗ്യദീപ്തി, മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, കോയങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK നിത്യ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 മിലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകിട്ട് 5:00 7:35 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി, 7:20 കമ്പോള വില നിലവാരം, 8:00 സാഹിത്യരംഗം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 നാടകം, തുടർന്ന് പങ്കജുദാസ് പാടിയ ഗസൽ. ഈ നിലയത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Ajay Kumar. Prime Minister Narendra Modi will visit Gujarat and Daman today. He will dedicate and lay the foundation stone of multiple development projects worth over 18,800 crore rupees in Surat across the road, power and industrial sectors. Mr. Modi will also inaugurate a 200-bedded ESIC hospital in Surat, providing modern secondary healthcare across key specialities. The Prime Minister will also inaugurate several important initiatives of the Government of Gujarat, including modern power distribution plants, advanced effluent disposal and treatment infrastructure at Dahej Petroleum. In the evening, Prime Minister Modi will travel to Daman and lay the foundation stone of development projects worth around 2,970 crore rupees. These projects span various sectors including healthcare, civil aviation, tourism, infrastructure, connectivity and public welfare. Prime Minister Narendra Modi has called upon athletes participating in World Yogasan Championship to become global ambassadors of the Ayush Ministry's Yoga 365 campaign when they return to their home countries. Speaking at the opening ceremony of the championship in Ahmedabad, Mr. Modi said, Ministry of Ayush has launched a Yoga 365 campaign to encourage year-round engagement with yoga and promote healthy lifestyle across communities. The Prime Minister urged athletes from across the world to help spread awareness about yoga beyond the championship.
2: जैसे जैसे योगासना स्पोर्ट्स का विस्तार होगा वैसे वैसे इससे जुड़ी नई संभावनाएं भी बढ़ेगी ये खिलाड़ियों के लिए नई कैरियर अपॉर्चुनिटीज लेकर आएगा यह ट्रेनर्स स्पोर्ट्स साइंटिस्ट रिसर्चर्स और इवेंट मैनेजर्स के लिए भी नए अवसर बनाएगा
1: Prime Minister Narendra Modi yesterday held talks with acting President of Venezuela, Elcy Rodriguez, in New Delhi. The two leaders reviewed the full spectrum of bilateral relations and explored new avenues of cooperation in energy, trade, investment, healthcare, and automobiles, among others. In a social media post, Mr. Modi said they had extensive discussions on expanding cooperation in energy, critical minerals, technology, agriculture, health, and people-to-people ties. The Appointments Committee of the Cabinet has approved a one-year extension for Tarun Kapoor, a retired 1987 batch IS officer, as advisor to the Prime Minister Narendra Modi. The Department of Personnel and Training informed that Mr. Kapoor's extended tenure in the Prime Minister's office takes effect on 10th of this month for a period of 1 year. The Appointments Committee of the Cabinet has approved the appointment of Nilkanth Mishra as Executive Director, World Bank Headquarters, Washington, D.C., for a tenure of 3 years. The Department of Personnel and Training informed that the tenure of Parmeswaran Iyer has also been extended till the new incumbent assumes charge. The Reserve Bank of India, RBI, will announce its bi-monthly monetary policy today. RBI Governor Sanjay Malhotra will announce the decisions taken by the Monetary Policy Committee, MPC, this morning. Former Lok Sabha Secretary General and constitutional expert Subhashi Kashyap passed away in New Delhi yesterday following a prolonged illness. He was 97. Dr. Kashyap was part of the high-level committee headed by former President Ramnath Kovind to prepare a legal framework on simultaneous elections. Author of over 100 books, he served as a Secretary General of Lok Sabha from 1983 to 1990. In his condolence message, Prime Minister Narendra Modi said that Dr. Kashyap was one of India's foremost constitutional scholars whose contributions to parliamentary and constitutional discourse enriched the society. World Environment Day is being celebrated across the globe today. It has been observed on 5th June every year since 1973 as part of the United Nations Environment Program to build awareness to save life on Earth. The day is observed to raise global awareness to take positive environmental action to protect nature and the planet Earth. On the occasion of World Environment Day, Union Minister for Environment, Forest and Climate Change Bhupendra Yadav and Minister of State Kirti Vardhan Singh will participate in a tree plantation program. India will take on arch rivals Pakistan in the semi-final of the Men's Under-18 Asia Cup Hockey Tournament at Kakamegara Hockey Stadium in Japan today. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി എന്ന കവിത ആലാപനം കാവാലം ശ്രീകുമാർ.

0: സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി എന്ന കവിത ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം ചിത്രപാടിയ ഗാനം. ചിത്രാപൗർണമിക്ക് മുഖശ്രീയരുളുന്ന മുക്തലാവണ്യമാണമ്മ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം നാളെ രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം നാളെ രാവിലെ 11:00 കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുള്ള ഏകദിന ശില്പശാല നാളെ കണ്ണൂർ തോട്ടട എസ് എൻ കോളേജിൽ നടക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ബേളൂർ കിസാൻ സർവീസ് സൊസൈറ്റി കേശവ് ജി സ്മാരക പൊതുജന വായനശാലയുടെ സഹകരണത്തോടെ വിവിധതരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെന്റ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9496783271 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിൽ, വടക്കുംപാട് ശ്രീനാരായണ വായനശാല എൻ ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10:00 വടക്കുംപാട് എസ് എൻ പുരത്ത് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനിയേഴ്സ് നാളെ സമാപിക്കും. കണ്ണാടിപ്പറമ്പ് പുല്ലുപ്പി ഹിന്ദു LP സ്കൂളിന്റെ പ്രവേശന കവാടം ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:00 KV സുമേഷ് MLA നിർവഹിക്കും. തുടർന്ന് പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടക്കും.

0: കാലവർഷം ആരംഭിച്ചതിനാൽ കാരങ്കോട് പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാലും DS സൈഡിൽ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം കുറഞ്ഞതിനാലും പ്രളയ സാധ്യത ഒഴിവാക്കുന്നതിനായി ഇന്ന് കാഞ്ഞങ്ങാട് പാലായി SWERCB ഷട്ടറുകൾ തുറക്കുമെന്ന് കാസർഗോഡ് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 രാവിലെ 10 മണിക്ക് കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലാണ് മത്സരം. ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രത്തോടെ വിവരങ്ങൾ ഈ മാസം 8 food@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. ഫോൺ നമ്പർ 86 06 90 91 05. കല്ലശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ പ്രിന്റിംഗ് ടെക്നോളജി തസ്തികയിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗം നാളെ രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. അഴീക്കോട് കച്ചേരിപ്പാറയിലെ കേരള ഫോക്ലോർ സെന്റർ റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4:30 നടക്കും. തുടർന്ന് വായനാ കളരി അരങ്ങേറും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ജോൺ ബ്രിട്ടാസ് MP നിർവഹിക്കും. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. യോഗ്യത SSLC +2 ഏതെങ്കിലും ഡിഗ്രി. വിശദവിവരങ്ങൾക്ക് 0497270761 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പൊതുസ്ഥലങ്ങളിലും റോഡരികിലും കെട്ടിടത്തിനു മുകളിലും സ്ഥാപിച്ചിട്ടുള്ള അപകടകരവും അനധികൃതവുമായ മുഴുവൻ പരസ്യബോർഡുകളും കൊടിമരങ്ങളും ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ കാലവർഷത്തിന് മുന്നോടിയായി ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ബോർഡുകൾ 3 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ +2 സയൻസ് കൊമേഴ്സ് വിഷയങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് +1 പൂർത്തീകരിച്ച പട്ടികവർഗ പെൺകുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കൂടരുത്. താമസം, ഭക്ഷണം, വസ്ത്രങ്ങൾ, സ്റ്റേഷനറി സൌജന്യം. 8 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 94 46 81 49 12. പെർളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ നാളെയും മറ്റന്നാളും രാവിലെ 10:30 വെള്ളാട്ടമുണ്ടാകും. തുടർന്ന് അന്നദാനം. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് തിരുവോണം ആരാധന നടക്കും. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് നാളെ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. നാളെ വൈകിട്ട് 3:30 നടക്കുന്ന വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് 4:15 ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കലക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം.
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
2: അവിടെ ബികോം, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
10: നിങ്ങൾ അറിഞ്ഞില്ലേ, 260 സഹകരണ ബാങ്ക് നിയമന ഉത്തരവ് നേടിക്കൊടുത്ത കണ്ണൂർ മഹാത്മയുടെ കണ്ണൂർ തലശ്ശേരി യൂണിറ്റുകളിൽ ഇപ്പോൾ വിളിച്ച സഹകരണ ബോർഡ് പരീക്ഷയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം ആരംഭിച്ചു. മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ NG സുരേന്ദ്രൻ സാറിന്റെ മാനേജ്മെന്റ്, ബാങ്കിംഗ്, അക്കൌണ്ടൻസി സ്പെഷ്യൽ നോട്ടിനും റെഗുലർ സൺഡേ ബാച്ച് അഡ്മിഷനും 9383407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-489-50-8893-94958.
14: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം, കണ്ണൂർ. ഫോൺ 8547108649.
15: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
17: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
19: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
20: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9494569080.

0: ഗോദരി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ലോകം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: ഇന്ന് രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് എഫ് എൻ ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എൻ ഡയറി. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ നമിത എൻസി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ

0: പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് എസ്ബിഐ റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ UK വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാ കേ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും

0: ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടിയിലും നടത്തും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:30 മത്സരം. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5ാം ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രവാചകോ നരേന്ദ്രദത്ത സേമവാലഹ. अथ वार्ताः. प्रधानमंत्री नरेन्द्र मोदी अद्य गुजरातस्य दमनक्षेत्रस्य भ्रमणं करिष्यति. सः सूरतनगरे राजमार्गस्य विद्युदुत्पादन प्रकल्पस्य औद्यमिक क्षेत्रस्य च कृते 8,18,000 कोटि रूप्यकाणां बहुविध विकास परियोजनानां समर्पणं शिलान्यासं च करिष्यति. श्रीमोदी सूरतनगरे 200 शय्यायुक्तं ESIC इति चिकित्सालयम् अपि उद्घाटयिष्यति, यत् विशिष्टक्षेत्रेषु आधुनिक माध्यमिक स्वास्थ्य सेवाः प्रदास्यति. प्रधानमन्त्री गुजरात सर्वकारस्य अनेकेषां महत्वपूर्णानां उपक्रमाणाम् उद्घाटनमपि करिष्यति, येषु आधुनिक विद्युत वितरण उन्नयनम्, उन्नत अपशिष्ट व्ययनम्, पेट्रोलियम चेत्यादीनि अन्तर्भवन्ति. सायंकाले प्रधानमंत्री मोदी दमननगरं गत्वा प्रायः 77,900 कोटि रूप्यकाणां विकास परियोजनानां शिलान्यासं करिष्यति. एतासु परियोजनासु स्वास्थ्यसेवा, नागरिक विमानयानं, पर्यटनं, अवसंरचना, संपर्कः, जनकल्याणं इत्यादीनि विविध क्षेत्राणि सम्मिलितानि सन्ति. प्रधानमंत्री नमो विमानस्थानकस्य, नमो चिकित्सालयस्य च नूतन भवन सहितं प्रायः 44,300,000 कोटि रूप्यकाणां परियोजनानां उद्घाटनं संपर्कं च अपि करिष्यति. നൂതന വിമാനസ്ഥ

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: FM ഡയറി.

0: വേവൽ കാന്റീൻ പരിസരത്ത് പ്രവർത്തിച്ചു വന്ന അഭയാർത്ഥി ക്യാമ്പ് നിവാസികളെ പ്രാർത്ഥനായോഗത്തിൽ ഗാന്ധിജി അഭിസംബോധന ചെയ്തു. അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യൻ ജനതയെ ആകമാനം അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

ആത്മജിയുടെ വാക്കുകൾ. നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എനിക്കറിയാം. സുഖസൗകര്യങ്ങളുള്ള വീടുകളിൽ നിന്നാണ് നിങ്ങൾ മിക്കവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ചു പോന്ന സുഖസൗകര്യങ്ങൾ ഇവിടെയും ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അഭയാർത്ഥി ക്യാമ്പിലെ അവസ്ഥയുമായി നിങ്ങൾ ഇണങ്ങിച്ചേരുകയും ചുറ്റുപാടുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ദീർഘകാലമായി വിദേശാധിപത്യത്തിന് അടിമപ്പെട്ടവരാണ് ഇന്ത്യക്കാർ. പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാഭാവികമായും പ്രയാസമുണ്ടാകും. ഗാന്ധിജി പറഞ്ഞു, നമുക്കിപ്പോൾ വിദേശാധിപത്യത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഏറെ താണ്ടി വന്നിരിക്കുന്ന അഭയാർത്ഥികൾ അവരുടെ ഈ കൂട്ടായ്മയെ പരസ്പര സഹകരണത്തിനുള്ള അവസരമാക്കി മാറ്റണം. ഇന്നിവിടെ ആലപിക്കപ്പെട്ട പ്രാർത്ഥനാ ശ്ലോകം നമുക്കുള്ളതെല്ലാം ദൈവത്തിനായി സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ അത്യാവശ്യത്തിന് മാത്രമുള്ളത് എടുക്കുക. ആവശ്യത്തിൽ കൂടുതലായി ഒന്നും തന്നെ കൂട്ടിവെക്കാതിരിക്കുക. ശൈത്യകാല മഴ ശക്തമായ കാറ്റോടുകൂടി വന്നും പോയും കൊണ്ടിരുന്നു. മഴയത്ത് ധരിക്കാൻ നവഖാലിയിൽ നിന്ന് തനിക്ക് സമ്മാനമായി ലഭിച്ച വീതിയുള്ള തൊപ്പി ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഈ തൊപ്പിയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നവഖാലിയിൽ സമുദായ മൈത്രിക്ക് വേണ്ടി കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ മനോഹരമായ സമ്മാനമാണ് ഈ തൊപ്പി. മഴ പെയ്യുമ്പോൾ ഗ്രാമീണർ ഈ തൊപ്പിയാണ് അവിടെ ധരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ത്രസിച്ചു നിന്ന സ്നേഹവികാരം കൂടിയാണ് ഗാന്ധിജിയെ ഈ തൊപ്പി ധരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. വൈകിട്ട് നല്ലപോലെ മഴ പെയ്തു. അത് കാരണം പ്രാർത്ഥനായോഗത്തിൽ ആളുകൾ വരില്ലെന്നും ബാപ്പു യോഗത്തിന് ചെല്ലേണ്ടതില്ലെന്നും ബിർലാ മന്ദിരത്തിലെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ തൻ്റെ സ്വതസിദ്ധമായ ദൃഢനിശ്ചയത്തോടെ ബാപ്പു പ്രതികരിച്ചത് ഇങ്ങനെ: ആളുകൾ വരട്ടെ വരാതിരിക്കട്ടെ, അവിടെ ചെല്ലുക എന്നത് എൻ്റെ കടമയാകുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാന്ധിജി സദസ്സിനോടായി പറഞ്ഞു, മഴ ഉണ്ടായിട്ടും ഇത്രയും പേർ ഇവിടെ സന്നിഹിതരായി കാണുന്നതിൽ എനിക്ക് സന്തോഷവും നന്ദിയുമുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയെ വിലമതിക്കുന്നു എന്നാണതിൻ്റെ അർത്ഥം. പ്രഭാഷണത്തിൽ ഇന്ത്യ പാക് യുദ്ധഭീഷണിയെപ്പറ്റിയും കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഉന്നയിച്ചതിനെപ്പറ്റിയും മഹാത്മജി പരാമർശിച്ചു. ഈ പ്രശ്നം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുപോയത് ശരിയോ, അതിനെ ഞാൻ അംഗീകരിക്കുന്നുവോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എൻ്റെ ഉത്തരം ആണെന്നും അല്ലെന്നുമാണ്. ഒരു യുദ്ധം ഒഴിവാക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി ശരിയോ തെറ്റോ എന്ന് ദൈവത്തിന് മാത്രമറിയാം. ഇതിൽ ഇടപെടാൻ എനിക്ക് അവസരമുണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും അവരുമായി പ്രശ്നം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ചിരുന്ന് തർക്കം പരിഹരിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ വൻശക്തികൾ

0: ഞങ്ങൾക്ക് അടങ്ങിക്കേണ്ടതായി വരും. അഭയാർത്ഥികൾ ഉപേക്ഷിച്ചു പോയ ഡൽഹിയിലെ ചില വീടുകളിലേക്ക് അതിക്രമിച്ചു കയറി അവിടങ്ങളിൽ താമസം തുടങ്ങിയ ആളുകളുടെ ചെയ്തിയെ ഗാന്ധിജി അപലപിച്ചു. സ്വതന്ത്ര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ആളുകൾ നിയമം കയ്യിലെടുക്കുന്നത് അവസാനിപ്പിക്കണം. ഇത് നമ്മുടെ സ്വന്തം ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിനെ ധിക്കരിച്ചുകൊണ്ട് പോലീസിനെ നിർവീര്യമാക്കുന്നത് ഒട്ടും ശരിയല്ല. കുറ്റവാളികളെ പിടികൂടുന്നതിൽ നിന്ന് പോലീസിനെ തടയാനായി സ്ത്രീകളെയും കുട്ടികളെയും ആൾക്കൂട്ടം ഒരു പരിചയമായി ഉപയോഗിച്ചിരുന്നു. ഗാന്ധിജി ഈ നടപടിയെ കഠിനമായി ആക്ഷേപിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും അപകടത്തിൽപ്പെടുത്തുന്ന ഈ നീക്കം അങ്ങേയറ്റം ആക്ഷേപാർഹമാണ്, മനുഷ്യോചിതമല്ല. ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉപേക്ഷിക്കണമെന്ന് ഞാൻ ജനങ്ങളോട് അപേക്ഷിക്കുന്നു. അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൂടാതെ തന്നെ നാം സ്വയം നശിക്കുന്നതാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ തെമ്മാടിത്തം കൈവടിയണം. മൗനവ്രതത്തിന്റെ മറ്റൊരു തിങ്കളാഴ്ച വന്നെത്തി. ഗാന്ധിജി പ്രാർത്ഥനയിലും എഴുത്തിലും നൂൽനൂൽപ്പിലും വ്യാപൃതനായി. പ്രഭാതത്തിനു മുമ്പ് തന്നെ അദ്ദേഹം കത്തുകൾക്കുള്ള മറുപടി എഴുതി തുടങ്ങി. വിജയ എം പഞ്ചോളിക്ക് എഴുതിയ കത്തിൽ ഈ വരികളുണ്ട്: മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ശരീരം രോഗഗ്രസ്തമാവുകയില്ല. ഇതാ പ്രാർത്ഥനയുടെ സമയം വന്നെത്തിയിരിക്കുന്നു. ഞാൻ ഇവിടെ എഴുത്തു നിർത്തട്ടെ.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: പിറ്റേന്ന് രാവിലെ ഞാൻ അറ്റോർണിയായ മിസ്റ്റർ എ ഡബ്ല്യു ബേക്കറെ ചെന്ന് കണ്ടു. അബ്ദുള്ള സേഠ് അദ്ദേഹത്തിൻ്റെ ഒരു വിവരണം എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ സ്വീകരണം എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. എനിക്ക് അദ്ദേഹം ഊഷ്മളമായ സ്വീകരണം നൽകുകയും ദയാപൂർവം കുശല പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്തു. എന്നെപ്പറ്റി അദ്ദേഹത്തോട് ഞാനെല്ലാം വിവരിച്ചു പറഞ്ഞു. അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു ബാരിസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്കിവിടെ ജോലിയൊന്നുമില്ല. കാരണം ഏറ്റവും നല്ല ബാരിസ്റ്ററെയാണ് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. കേസ് നീണ്ടുപോകുന്നതും കുടഞ്ഞു മറിഞ്ഞതുമാണ്. അതുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം നിങ്ങളുടെ സഹായം ഞാൻ സ്വീകരിക്കാം. തീർച്ചയായും എൻ്റെ കക്ഷിയുമായുള്ള ആശയവിനിമയത്തിന് നിങ്ങൾ വളരെ പ്രയോജനപ്പെടും. ഇനി അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ വിവരങ്ങളും നിങ്ങൾ വഴിയായിരിക്കും ഞാൻ ആവശ്യപ്പെടുക. അത് വലിയൊരു സൗകര്യമാണ്. നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. നിങ്ങളെ കണ്ടിട്ട് അത് ചെയ്യുകയാവും നല്ലത് എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഭയങ്കരമായ വർണ്ണവിവേചനമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഒരാൾക്ക് താമസ സൗകര്യം കണ്ടെത്തുക എളുപ്പമല്ല. എങ്കിലും ഒരു പാവം സ്ത്രീയെ എനിക്കറിയാം. അവർ ഒരു റൊട്ടിക്കാരൻ്റെ ഭാര്യയാണ്. അവർ നിങ്ങളെ സ്വീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുവഴി അവർക്ക് വരവ് അല്പം വർദ്ധിപ്പിക്കാമല്ലോ. വരൂ, നമുക്ക് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ അദ്ദേഹം എന്നെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുമായി അദ്ദേഹം എന്നെപ്പറ്റി ഒറ്റയ്ക്ക് സംസാരിച്ചു. ആഴ്ചയിൽ 35 ഷില്ലിംഗ് നിരക്കിൽ എന്നെ അവിടെ താമസിപ്പിക്കാം എന്ന് സമ്മതിച്ചു. മിസ്റ്റർ ബേക്കർ അറ്റോർണി എന്നതിന് പുറമെ ശക്തനായ ഒരു മതപ്രാസംഗികനുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. തൻ്റെ ജോലി ഉപേക്ഷിച്ച് മിഷണറി പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജീവിത സൗകര്യങ്ങൾ നല്ലപോലെയുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ എഴുത്തുകുത്തുകൾ നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാറുള്ളത്. അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെ മഹത്വത്തെ പല വീക്ഷണങ്ങളിലൂടെ ഉയർത്തിക്കാണിക്കുകയും യേശുവിനെ ദൈവത്തിൻ്റെ ഏകപുത്രനായും മനുഷ്യരക്ഷകനായും അംഗീകരിക്കാതെ ആർക്കും ശാശ്വത സമാധാനം കിട്ടുകയില്ല എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ എൻ്റെ മതപരമായ വീക്ഷണങ്ങൾ മിസ്റ്റർ ബേക്കർ ചോദിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, ജനനം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ്. എങ്കിലും ഹിന്ദുമതത്തെപ്പറ്റി എനിക്ക് കാര്യമായൊന്നും അറിയില്ല. മറ്റു മതങ്ങളെക്കുറിച്ചാകട്ടെ, അതിലും കുറച്ചേ അറിയൂ. വാസ്തവം പറഞ്ഞാൽ ഞാൻ എവിടെയാണെന്നും

0: എന്താണെന്നും എൻ്റെ വിശ്വാസം എന്തായിരിക്കണം എന്നും എനിക്കറിയില്ല. എൻ്റെ തന്നെ മതത്തിൻ്റെയും കഴിയുന്നിടത്തോളം മറ്റു മതങ്ങളുടെയും ശ്രദ്ധാപൂർവമായ പഠനം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നതിൽ മിസ്റ്റർ ബേക്കറിന് സന്തോഷമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദക്ഷിണാഫ്രിക്ക ജനറൽ മിഷൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഞാൻ. ഞാൻ സ്വന്തം ചെലവിൽ ഒരു പള്ളി പണിയിക്കുകയും അവിടെ കൃത്യമായി മതപ്രസംഗം നടത്തുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് വർണ്ണവിവേചനമില്ല. എനിക്ക് കുറേ സഹപ്രവർത്തകരുണ്ട്. എല്ലാ ദിവസവും പകൽ ഒരു മണിക്ക് ഏതാനും നിമിഷം ഒന്നിച്ചുകൂടി സമാധാനത്തിനും ഉൾവെളിച്ചത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുന്നത് എനിക്ക് സന്തോഷമായിരിക്കും. നിങ്ങളെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാൻ പരിചയപ്പെടുത്താം. അവർക്ക് നിങ്ങളെ കാണുന്നതിൽ സന്തോഷമായിരിക്കും. അവരുടെ സൗഹൃദം നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നു. കൂടാതെ നിങ്ങൾക്ക് വായിക്കാനായി ഞാൻ ചില മതഗ്രന്ഥങ്ങൾ തരാം. തീർച്ചയായും ഗ്രന്ഥങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. അത് വായിക്കാൻ നിങ്ങളോട് ഞാൻ പ്രത്യേകമായി ശുപാർശ ചെയ്യുന്നു. ഞാൻ മിസ്റ്റർ ബേക്കറിന് നന്ദി പറയുകയും ഒരു മണിക്കുള്ള പ്രാർത്ഥനയിൽ ആവുന്നത്ര കൃത്യമായി പങ്കെടുക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ നാളെ ഒരു മണിക്ക് ഞാൻ നിങ്ങളവിടെ പ്രതീക്ഷിക്കും. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് പോവാം. മിസ്റ്റർ ബേക്കർ അതുകൂടി പറഞ്ഞു. അനന്തരം ഞങ്ങൾ അന്യോന്യം വിട പറഞ്ഞ് പിരിഞ്ഞു. എനിക്ക് അതേപ്പറ്റി ആലോചിക്കാൻ അല്പവും സമയം കിട്ടിയില്ല. ഞാൻ നേരെ മിസ്റ്റർ ജോൺസ്റ്റന്റെ അടുത്ത് ചെന്ന് ബില്ലനുസരിച്ചുള്ള തുക കൊടുത്തിട്ട് പുതിയ താമസ സ്ഥലത്തേക്ക് മാറി. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. ആ ഗൃഹനായിക നല്ലൊരു സ്ത്രീയായിരുന്നു. അവർ എനിക്കായി സസ്യഭക്ഷണം ഒരുക്കിത്തന്നു. ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ആയിത്തീരാൻ എനിക്ക് അധികനാൾ വേണ്ടി വന്നില്ല. ദാദാ അബ്ദുള്ള ഒരു സ്നേഹിതന് കുറിപ്പ് തന്നിരുന്നു. ആ സ്നേഹിതനെ കാണാനായി ഞാൻ പോയി. അദ്ദേഹത്തിൽ നിന്നും ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചു. കൂടെ താമസിക്കാൻ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയും താമസിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞതായി അറിയിക്കുകയും ചെയ്തു. എനിക്കാവശ്യമുള്ള എന്തും ചോദിക്കാൻ മടിക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അത്താഴം കഴിച്ച് എൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ കിടന്ന് ആഴമേറിയ ചിന്തയിൽ മുഴുകി. എനിക്ക് ഉടനെ ചെയ്യേണ്ട ജോലി ഒന്നുമില്ലായിരുന്നു. അതേപ്പറ്റി അബ്ദുള്ള സേട്ടിനെ അറിയിച്ചു. ഞാൻ ആലോചിച്ചത് മിസ്റ്റർ ബേക്കറിന് എൻ്റെ കാര്യത്തിലുള്ള താല്പര്യത്തിൻ്റെ അർത്ഥം എന്താവാം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതസഹപ്രവർത്തകരിൽ നിന്ന് എനിക്ക് എന്ത് നേടാൻ കഴിയും? ക്രിസ്തുമത പഠനം ഞാൻ എത്രമാത്രം ഏറ്റെടുക്കണം? ഹിന്ദുമതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എനിക്ക് എങ്ങനെ കിട്ടും? സ്വന്തം മതത്തെപ്പറ്റി ശരിക്കറിയാതെ ക്രിസ്തുമതത്തെ ശരിയായ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? എനിക്ക് ഒരു നിഗമനത്തിലെത്താനേ കഴിഞ്ഞുള്ളൂ. എൻ്റെ അടുത്ത് എത്തുന്ന കാര്യങ്ങളുടെ നിർവികാരമായ ഒരു പഠനം ഞാൻ നടത്തും. മിസ്റ്റർ ബേക്കറുടെ സംഘത്തെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്യും. എൻ്റെ തന്നെ മതത്തെ ശരിയായി മനസ്സിലാക്കാതെ മറ്റൊരു മതത്തിൽ ചേരുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചുകൂടാ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഉറക്കത്തിലേക്ക് വീണു.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
3: ആകാശവാണി കണ്ണൂർ.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൗണ്ടിംഗ് രംഗത്ത്

0: 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ്, കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവ സംയുക്തമായി 9 രാവിലെ 10 മണി മുതൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. SSLC, ഡിഗ്രി, ഡിപ്ലോമ, ITI, ബിടെക്, BPED, കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9207-15-57-00. ചട്ടഞ്ചാൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ HMC ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത SSLC, തത്തുല്യ യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം, പ്രായപരിധി 18-ഉം 36-ഉം മധ്യേ. ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പാൾ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 9188-90-02-14. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 9 നടക്കും. HST ഫിസിക്കൽ സയൻസിൽ രാവിലെ 11:30, UP അറബിക് രാവിലെ 10:30, FTM തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2:00, HST നാച്ചുറൽ സയൻസ് തസ്തികയിൽ ഉച്ചയ്ക്ക് 2:30 ആണ് കൂടിക്കാഴ്ച. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467-2-21-1400. അങ്കടിമോകർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 10 രാവിലെ 10 മണിക്ക് സ്കൂൾ ഹയർ സെക്കൻഡറി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 9446-46-14-50. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ആശാ വർക്കറെ നിയമിക്കുന്നു. വാർഡ് 14 സ്ഥിര താമസമുള്ളവർക്ക് മുൻഗണന. രേഖകൾ സഹിതം ജൂൺ 50 രാവിലെ 10:30 കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497-2-86-02-34. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി U18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ഡാമിനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും

0: ഉൾപ്പെടെ ഏകദേശം 1340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ യുകെ വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുകെ വിദേശകാര്യ സെക്രട്ടറി എവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ യുകെ ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വിലവർദ്ധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർദ്ധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two wheelers to four wheelers, and this transition is significant. Today, India has over 30 crore two wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
1: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
0: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും.

0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന നാലിൽ ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8 നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2 നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഖിനെയും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
3: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
2: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
3: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
3: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI
6: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
7: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
7: ഫോൺ 0497270378.
8: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. തളിപ്രമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി നമിത NC സംസാരിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ജൂൺ 5 ആണ്.

0: വിസ്തൃതി ദിനം ആചരിക്കുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിനായുള്ളൊരു ഓർമ്മപ്പെടുത്തലാണിത്. പരിസ്ഥിതി ദിനം ഇങ്ങനെ എല്ലാ വർഷവും ആചരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
1: 1972 പരിസ്ഥിതി ദിനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ. പക്ഷേ ദിനമായി ആചരിച്ചു തുടങ്ങുന്നത് 1973. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, ബോധവൽക്കരണം, അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രമേയമായിട്ട് വെച്ചിട്ടുള്ളത്. ഈ ദിനാചരണങ്ങൾക്ക് ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാനില് ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇതിനുവേണ്ടി കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം, ഇപ്പോൾ അത് ഏറെ നമ്മൾ അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതിനുവേണ്ടി പ്രകൃതി അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ ആഗോളതാപനം അതിനെ ചെറുക്കുന്നതിന് വേണ്ടി പ്രകൃതിയിലെ പരിസ്ഥിതിയിലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ക്യാമ്പയിൻ ഹാഷ്ടാഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് നൗ ഫോർ ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് ഏറ്റവും അധികം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇത്തവണത്തെ തീമിലും അതുപോലെ തന്നെ അവർ ഹാഷ്ടാഗിലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
0: ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, ഇതൊക്കെ എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ ബാധിക്കുന്നത്?
1: കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, അതുപോലെ ഹരിതഗൃഹ വാതകങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ പോലെയുള്ള വാതകങ്ങൾ നമ്മുടെ ഭൂമിയെ എങ്ങനെയാണ് ചൂടുപിടിപ്പിക്കുന്നത് എന്നുള്ളത്. ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് രണ്ട് വാക്കുകൾ കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം, എൽനിനോ അതുപോലെ ലാനിന. ഈ രണ്ട് പ്രതിഭാസങ്ങള് ഇതൊക്കെ സമുദ്രമേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഇതിന് ഒരു കാരണമായിട്ട് വരുന്നത് ആഗോളതാപനം തന്നെയാണ്. അത് നമുക്ക് കൊടുംചൂടിലേക്ക് പോകാം, അതുപോലെ തന്നെ അതിവൃഷ്ടിക്ക് കാരണമാകാം. ഇത് രണ്ടും നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണ് എന്ന് ഇതിന്റെ ശാസ്ത്രജ്ഞർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2015 പാരീസിൽ നടന്ന ലോക രാഷ്ട്രങ്ങളുടെ ഒരു സമ്മേളനം നടന്നിരുന്നു. അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്തരീക്ഷ താപനത്തിലുള്ള 2.5 ഡിഗ്രി വർധനവ് 2030 ആകുമ്പോഴേക്കും താഴേക്ക് കൊണ്ടുവരാനാണ് അന്നത്തെ ആ സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മൾ ഇതിന്റെയൊക്കെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൽ തന്നെ 43% ഹരിതവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുത്ത് നോക്കുന്നതിന്റെ ഒരു കണക്ക് ഞാൻ ഇതിനിടെ വായിച്ചിരുന്നു. അതിൽ 8 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭൂമിയുടെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനം അതിലൊന്ന് പറയുന്നതാണ്, പിന്നെ വായുമലിനീകരണം, ഉപരിതല ജലം, ഭൂഗർഭ ജലം, പിന്നെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ, അങ്ങനെ 8 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഭൂമിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഈ 8 കാര്യങ്ങളിൽ ഒന്നാണ്. ഒരു മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ താളം തെറ്റിയിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത്.
0: ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹ വാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനത്തെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്. അപ്പൊ ഒരു സാധാരണ വ്യക്തി വിചാരിക്കും ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് എന്താണ് റോള്, ഞാൻ എന്താണ് ഇതിനൊക്കെ ചെയ്യേണ്ടത്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു നിസ്സഹായ അവസ്ഥയോടെ ചിന്തിക്കുകയാണ്. ടീച്ചർക്ക് ഒന്ന് പറയാമോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനൊക്കെ?
1: അതെ, നമ്മൾ ഓരോ ആളും ചെയ്യുന്ന വളരെ ചെറിയ കാര്യം പോലും നമ്മുടെ പ്രകൃതിയിൽ പരിസ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു മരം നടുക എന്നുള്ള ഒരു മരത്തിന്റെ പ്രാധാന്യം എന്താണ്? ഏകദേശം പ്രായപൂർത്തിയായ ഒരു മരം 22 കിലോ കാർബൺ ഡയോക്സൈഡ് ആകിരണം ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എത്രത്തോളം നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് മരം നടുക എന്നുള്ളതിനെ നമ്മൾ കുറച്ച് കാണേണ്ട. പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികൾ കൂടി ഉൾപ്പെട്ടതാണ് ഈ പരിസ്ഥിതി. ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഓരോ ജീവിയും സംരക്ഷിക്കപ്പെടണം. നമുക്കറിയാം ഒരു ചിലന്തി വല പോലെ നമുക്കിതിനെയൊക്കെ കണക്കാക്കി എടുത്താൽ ഒരു വലയിൽ ഒരു ചെറിയ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഒരു അനക്കം ഉണ്ടാകുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ജീവിയെയും സംരക്ഷിക്കുകയും എന്നാൽ അതോടൊപ്പം നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇടം വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകണം എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: പരിസ്ഥിതി സംരക്ഷണത്തിൽ കാര്യമായി ചെയ്യേണ്ടുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിനെ ചെറുക്കുക, അതിന്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത്.
1: പ്ലാസ്റ്റിക്കിനെ നമുക്ക് മുഴുവനായിട്ടും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം.

0: കാണുന്നതും വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ആ വീടുകളിൽ നമ്മൾ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ പരിശീലിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് കുട്ടികളിൽ അതിന്റെ ഒരു പാരിസ്ഥിതിക ബോധം ഉണ്ടായി വരും എന്നാണ്
1: ശീലം
0: എന്ന് പറയുന്നത്. ചിലക്ക് മാറിപ്പോയേക്കാം, എങ്കിലും ചില കാര്യങ്ങളെങ്കിലും അവർക്ക് മുറുകെ പിടിക്കാൻ നമ്മൾ ഒരുപാട് മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പരിസ്ഥിതി മൂല്യങ്ങളും എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് മണ്ണിനും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള വെള്ളവും അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം മാലിന്യമാണ് ഇപ്പോ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പരിസ്ഥിതിയെ കൂടുതൽ നോവിക്കാതെ അതിനെ സംരക്ഷിക്കാൻ കഴിയും. അതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വീടുകളിൽ നിന്ന് തുടങ്ങാം.
1: അപ്പൊ നമ്മള് സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള കവറുകളാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യത്തില് പെടുന്നതായിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെ കുറക്കാൻ പറ്റും?
0: നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മള് പണ്ട് മീൻ വാങ്ങിയിരുന്നത് ഇലയിലാണ്, ഇന്നിപ്പോ അതിന് സാധിക്കുന്നില്ല. പകരം നമുക്കൊരു പാത്രം കൊടുക്കാം. നമുക്ക് ഇപ്പൊ വണ്ടികളുള്ളവരാണ് എല്ലാവരും, വേണമെങ്കിൽ അതൊരു ചെറിയൊരു ബോക്സ് നമുക്ക് അതിനകത്ത് വെക്കാം. പിന്നെ അതേപോലെ തുണിസഞ്ചികൾ വെക്കാം. ഈ രീതിയിലൊക്കെ നമുക്കതിന് മാറ്റങ്ങൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇനി ഒരു കവർ തന്നെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക, നമ്മൾ ഒരു തവണ ഉപയോഗിച്ച കവർ വീണ്ടും നമുക്ക് കഴുകി വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കാം. നമുക്കത് പുനരുപയോഗിക്കാൻ പറ്റാത്ത കവറുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഹരിതകർമ്മസേനകളുണ്ട്, അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ റീസൈക്ലിംഗും ചില കാര്യങ്ങൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കവറുകളും മറ്റ് പ്ലാസ്റ്റിക്കുകളും. ഇപ്പൊ ഒരു നമ്മൾ എണ്ണ വാങ്ങിക്കുമ്പോൾ അവർ തരുന്ന ക്യാൻ, അത് ഒരു പ്രാവശ്യമല്ലേ വാങ്ങിക്കുന്നത്, അത് അവർ നമുക്ക് കിട്ടുന്നതല്ലേ, നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ എന്നൊരു ചിന്ത വരും സ്വാഭാവികമായിട്ടും. അത് ആ ചിന്തകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുക. ഈ രീതിയിൽ അതിന്റെ ഉപയോഗം വളരെ വളരെ
1: നാലിലൊന്നായിട്ട് ചുരുക്കാൻ നമുക്ക് പറ്റും വിചാരിക്കുകയാണ്.
0: അതാണ് അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ജല ഉപയോഗം, ജലവിഭവ ഉപയോഗം എന്ന് പറയുന്ന ജലവിഭവങ്ങൾ അതിന്റെ സ്രോതസ്സുകൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ആ ഉപയോഗം ഏത് രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം, അതും വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ്. അത് പുറമേക്ക് പോകുമ്പോഴും കുട്ടികൾ അത് ശീലിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഊർജ പ്രതിസന്ധിയും വളരെ ഭീകരമായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ബൾബ് ഉപയോഗിക്കുകയും അല്ലാത്തപ്പോൾ ഓഫാക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ വീട്ടിലൊരു പക്ഷേ പലരും ചെയ്തേക്കാം. എന്നാൽ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാട് മാറി അത്
1: നമ്മുടെതല്ലേ കുറിച്ച് മാത്രമേ
0: ചിന്തിക്കുന്നുള്ളൂ, അത് നമ്മുടേതല്ലോ എന്നാണ് ഓരോ ആളും വിചാരിക്കുക. എല്ലാവരെയും അല്ല പറയുന്നത്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിശീലിപ്പിക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലും കുട്ടികളാണെങ്കിൽ അവരിടപെടുന്ന വിദ്യാലയങ്ങളിലും ഒക്കെ ഇതിന്റെ ഒരു പ്രതിഫലിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് ഇതോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സ്വീഡനിലുള്ള ഗ്രെറ്റ തെൻബെക് എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇപ്പൊ 23 വയസ്സാണ്. ആ പെൺകുട്ടി 8 വയസ്സിൽ പരിസ്ഥിതിയെക്കുറിച്ച് ബോധവതിയാവുകയും വീട്ടിലുള്ളവരോട് പറയുകയാണ് ഇനി മുതൽ സസ്യാഹാരം മാത്രം മതി. കാർബൺ ഫുട് പ്രിന്റ് നമ്മുടെ ഉപയോഗം കൊണ്ട് അത് ഒരുപാട് വരുന്നുണ്ട്. നമുക്കറിയാം റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ, മറ്റു ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, കാർ ഉപയോഗിക്കുമ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇതിന്റെ അളവ് കുറക്കുക. അപ്പൊ കാർബൺ ഫുട് പ്രിന്റ് കുറക്കാൻ വേണ്ടി ഈ പെൺകുട്ടി ഗ്രെറ്റ വീട്ടിലെ അച്ഛനമ്മമാരോട് പറയുകയാണ് ഇനി മുതൽ ഇങ്ങനെ മതി. അതിനുശേഷം ആ കുട്ടി പിന്നീട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വീഡിഷ് പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. പിന്നീട് ഈ കുട്ടി സ്കൂളിൽ പോയി ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാന സമരം നടത്തുകയാണ്. ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകയായിട്ട് ആ കുട്ടി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ളത് ആ കുട്ടി വീട്ടിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ആവാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം, നാലിലൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഒരു അധ്യാപികയായതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം വന്നേക്കാം. അവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതുപോലെ മാലിന്യ ശേഖരിക്കാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും വേർതിരിച്ചുകൊണ്ട് അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കും. അവരെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ
1: തരമൊന്നും പോരല്ലോ,
0: പോരാ, അത് അജൈവവും ജൈവവും. പിന്നെ ഈ പെൻ ബോക്സ് നമ്മൾ അവിടെ ഇട്ട് വെക്കുന്നുണ്ട്, ബോട്ടിൽ ബോട്ടിലിന്റെ കുട്ടികളെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കൊണ്ടുവരാൻ അനുവദി പറയാറില്ല. അവരോട് ഇത്തരത്തിലുള്ള സ്റ്റീൽ ബോട്ടിലുകൾ അങ്ങനെയുള്ളത് മാത്രം കൊണ്ടുവരിക എന്നുള്ളതാണ് ഉപയോഗിക്കാൻ പറയുന്നത്. വീട്ടിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബോട്ടിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനം സ്കൂളുകളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഇത്തരത്തിലുള്ള പരമാവധി പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്.
1: നമ്മൾ എല്ലാവരും ഇപ്പം സ്വകാര്യ വാഹനങ്ങളിലാണ്.

0: യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ പറയാം, പൊതുഗതാഗതം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എത്രയുണ്ട്?
1: നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്, ഒരു വഴിക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഒരു തവണ ഒരാൾ മാത്രം വണ്ടി എടുക്കുകയും അതിനകത്ത് ബാക്കി എല്ലാവരും കൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കാണാറുണ്ട്. ഇതിലിപ്പോ നമുക്ക് ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഓരോ ആളും അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിലൊക്കെ പൊതുഗതാഗതം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ബോധവാന്മാരാകുകയാണ് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത്.
0: പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരാൾ എടുത്തു പറയുന്നതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വികസനം വേണ്ടേ? ടീച്ചർ എന്ത് പറയുന്നു?
1: പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് നമ്മൾ വികസന വിരോധിയാണ് എന്നുള്ളതാണ്. ആ വികസനം എന്നത് എന്താണ് എന്നുള്ളതിന്റെ കാഴ്ചപ്പാട് പലരിലും പലതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ഘടകങ്ങൾ അതുപോലെ സാങ്കേതിക ഘടകങ്ങൾ മാത്രമായിട്ടുള്ള വികസനമല്ല, അതിന് ധാർമ്മികമായിട്ടുള്ള ഒരു അടിത്തറ കൂടി ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പറയുന്നത് ഇപ്പം ഭോഗത്തെക്കാൾ ത്യാഗത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല, ത്യാഗത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. മത്സരമുണ്ടാകാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സഹകരിക്കുക എന്നുള്ളതാണ്. സഹകരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശക്തി ഉണ്ടാകാം, പക്ഷെ അതിൽ ആർദ്രതയുടെ ഒരു ചെറിയ ഒരു കണമെങ്കിലും സ്പർശവും കൂടി ഉണ്ടാവുക, അതിനൊരു മുൻതൂക്കം കൊടുക്കുന്നതാവണം വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ചൈനീസ് തത്വചിന്തകൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മനുഷ്യൻ എത്രമാത്രം മഹിമയുണ്ടായാലും അവന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 6 ഇഞ്ച് കനത്തിലുള്ള മേൽമണ്ണും പ്രകൃതിയുടെ കനവായി കിട്ടുന്ന മഴയുമാണെന്നുള്ളത്. ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വികസനം വേണം. പക്ഷേ എന്തുകൂടെ നോക്കണം, നമ്മള് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റിലുമുള്ള ജീവികളും പരിസ്ഥിതിയും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം. ഒരുപാട് കാലങ്ങളായി നമ്മൾ മറ്റ് പല പ്രളയം പോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിക്ക് മേൽ മനുഷ്യന്റെ ഇടപെടലുകൾ കൂടുതലായി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. 1962 റേച്ചൽ കാഴ്സൺ, അതായത് നിശബ്ദ വസന്തം, പരിസ്ഥിതി മാനിഫെസ്റ്റോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ലോകം അംഗീകരിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരും പരിസ്ഥിതിയുടെ ചുമതല, അതിനെ സംരക്ഷിക്കേണ്ട ചുമതല സ്വയം ഏറ്റെടുത്തേ തീരൂ. ആരൊക്കെയോ കാര്യങ്ങൾ ഒക്കെ നോക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കാൻ എളുപ്പമാണ്. അത് അവർ ചെയ്തോളും അല്ലെങ്കിൽ അത് ഇവർ ചെയ്തോളും, നമുക്ക് നമ്മുടെ വഴി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ ആളും ഈ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തേ മതിയാവൂ. അത് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് തന്നെ ചെയ്യേണ്ട ചുമതലയാണ് എന്ന് റീച്ചൽ കാഴ്സൺ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ അമൂല്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്.
0: ബോധവൽക്കരണം കൊടുക്കുന്നതിൽ വളരെയധികം മുന്നിലാണ് നമ്മുടെ നാട്. ബോധവൽക്കരണം നമ്മുടെ ചെവിയിൽ മാത്രം എത്തി നിൽക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് പകർത്തണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ദിവസം ചിന്തിക്കുന്നത്. ഈ ദിവസമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും.
2: തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി നമിത എൻ സി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ അഭിമുഖം നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. മോഡേൺ ITI
3: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
3: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 0497270378.
5: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
2: ഇൻ ഓപ്പോസിറ്റ് ഔട്ട്, അകത്ത് വിപരീത പദം പുറത്ത്. ഇൻസൈഡ് ഓപ്പോസിറ്റ് ഔട്ട്സൈഡ്, ഉൾഭാഗം വിപരീതം പുറം ഭാഗം. ഇൻ ഇൻസൈഡ്, ഏതാണ്ട് ഇതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് വിത്തിൻ. WITHIN, വിത്തിൻ, ഉള്ളിൽ. ഈ വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? വിത്തൌട്ട്, ഔട്ട്സൈഡ്, ബിയോണ്ട്, ഇതെല്ലാം ഓപ്പോസിറ്റ്സ് ആണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ. ഡയറക്ട് ആന്റണിം, അതായത് നേരിട്ടുള്ള വിപരീത പദം വിത്തൌട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ്. വിത്തൌട്ട് എന്ന വാക്കിനെ കുറിച്ച് ചിലർക്ക് സംശയം തോന്നാം. വിത്തൌട്ട് എന്നാൽ എന്തോ ഒന്ന് ഇല്ല എന്നാണ്.

0: ലോ പൊതുവേ അർത്ഥം. എന്നാൽ ഓൾഡ് ഇംഗ്ലീഷിൽ, അതായത് പഴയ ഇംഗ്ലീഷിൽ, ഔട്ട്സൈഡ് ഓഫ്, എന്തിന്റെയെങ്കിലും പുറത്ത് എന്നൊരു അർത്ഥം കൂടി വിത്തൌട്ട് എന്ന പദത്തിനുണ്ട്. ആ അർത്ഥത്തിൽ വിത്തൌട്ട് വിത്തിൻ എന്ന വാക്കിന്റെ ഒരു ഓപ്പോസിറ്റാണ്. ഇത് ഒരു ഔപചാരികവും കാവ്യാത്മകവുമായ പഴയ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രയോഗമാണ്. മാത്രമല്ല അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ്, അതായത് അമൂർത്തമായ ആശയങ്ങളെ പ്രതിപാദിക്കുമ്പോഴാണ് വിത്തൌട്ട് എന്ന വാക്ക് വിത്തിൻ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആവുന്നത്. ഉദാഹരണത്തിന്, ക്ലെൻസ് ഓൾ ഈവിൽ വിത്തിൻ ആൻഡ് വിത്തൌട്ട്, അകമേയും പുറമേയുമുള്ള എല്ലാ തിന്മകളെയും നീക്കി ശുദ്ധീകരിക്കുക. ക്ലെൻസ് ഓൾ ഈവിൽ വിത്തിൻ ആൻഡ് വിത്തൌട്ട്. ഇവിടെ വിത്തൌട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഔട്ട്സൈഡ് ഓഫ് എന്ന അർത്ഥത്തിലാണ്. തിന്മ എന്നത് ഒരു ആശയമാണ്, അതിന് രൂപമില്ല. ഇറ്റ്സ് സോ ഹോട്ട് വിത്തിൻ ആൻഡ് വിത്തൌട്ട്, അകത്തും പുറത്തും ഭയങ്കര ഉഷ്ണമാണ്. ഇവിടെയുള്ള അകത്തും പുറത്തും ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ അകവും പുറവും എന്ന അർത്ഥത്തിലാണ്. മോഡേൺ ഇംഗ്ലീഷിൽ ഔട്ട്സൈഡ് ആണ് വിത്തിൻ എന്ന വാക്കിന്റെ സർവ്വസാധാരണമായി അംഗീകരിക്കപ്പെട്ട വിപരീത പദം. വിത്തിൻ ഓപ്പോസിറ്റ് ഔട്ട്സൈഡ്. ശ്രദ്ധിക്കുക, ഔട്ട്സൈഡ് എന്ന വാക്കിന് മറ്റൊരു വിപരീത പദമുണ്ട്, ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ഇൻസൈഡ്. ബൈ, സി യു, ദിസ് ഇസ് സ്മിത മാണിക്കോത്ത്. മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ഐ ടി ഐ
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
4: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
3: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
2: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 0497270378.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
5: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:51, 1:61:60 ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് 15, 1:66:05 ഏറനാട് എക്സ്പ്രസ് 10, 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 35, 1:65:27 കണ്ണൂർ എക്സ്പ്രസ് 24 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
7: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: 16 പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
10: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
9: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
10: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
10: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
11: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
12: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിലാഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ ബികോം, ബിബിഎ, ബിസിഎ, ബിഎ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
16: നിങ്ങൾ അറിഞ്ഞില്ലേ, 260-ലധികം സഹകരണ ബാങ്ക് നിയമന ഉത്തരവ് നേടിക്കൊടുത്ത കണ്ണൂർ മഹാത്മയുടെ കണ്ണൂർ തലശ്ശേരി യൂണിറ്റുകളിൽ ഇപ്പോൾ വിളിച്ച സഹകരണ ബോർഡ് പരീക്ഷയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം ആരംഭിച്ചു. മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ NG സുരേന്ദ്രൻ സാറിന്റെ മാനേജ്മെന്റ്, ബാങ്കിംഗ്, അക്കൌണ്ടൻസി സ്പെഷ്യൽ നോട്ടിനും റെഗുലർ സൺഡേ ബാച്ച് അഡ്മിഷനും 9383-407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
17: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
18: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
19: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
18: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
19: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
18: ഫോൺ 8590-460017.
19: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
20: കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
21: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
20: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
22: യേ മേരാ ഛോട്ടാ ഭായി ഹൈ നാ, ബഡാ ശരാർത്തി ഹൈ. കോളേജ് മേ മാർക്ക്ഷീറ്റ് ഫോട്ടോഷോപ്പ് കർക്കെ പാപ്പാ കോ ദിഖാതാ താ. കൽ മേനെ ലൈറ്റ് ബിൽ പർ സീറോ അമൗണ്ട് ദേഖാ തോ സോചാ ഇസ്നേ പക്കാ ഫോട്ടോഷോപ്പ് കിയാ ഹോഗാ, വർണാ സീറോ ബിജ്ലി ബിൽ കൈസേ പോസിബിൾ ഹൈ. പൂച്ചാ തോ ബോൽതാ ഹൈ, ഭയ്യാ സബ് ഊപ്പർ വാലേ കി ദയാ ഹൈ, സോളർ പാനൽ ഹൈ നാ. മേനെ കഹാ ഓ യേ സഹി ഹൈ ബേട്ടാ.
23: PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന ജുഡ്നേ കേ ലിയെ രജിസ്റ്റർ കരേ PMsuryaghar.gov.in. ഹര ഘർ സൂര്യ ഘർ.
24: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा. प्रधानमंत्री नरेंद्र मोदी आज गुजरात और दमन के दौरे पर रहेंगे. लगभग 21,800 करोड़ रुपए की कई विकास परियोजनाओं का करेंगे शुभारंभ. प्रधानमंत्री ने विश्व योगासन चैंपियनशिप के प्रतिभागियों से आयुष मंत्रालय के योग 365 अभियान के राजदूत बनने का आह्वान किया. रिजर्व बैंक आज अपनी द्विमासिक मौद्रिक नीति की घोषणा करेगा. लोकसभा के पूर्व महासचिव और संविधान विशेषज्ञ सुभाष सी कश्यप का कल नई दिल्ली में निधन. रूस के राष्ट्रपति व्लादिमीर पुतिन ने भारत को विश्वसनीय साझेदार बताया. कहा, अमेरिका का दबाव भारत रूस संबंधों को प्रभावित नहीं करेगा. और पुरुष अंडर 18 एशिया कप हॉकी टूर्नामेंट के सेमीफाइनल में आज भारत का सामना पाकिस्तान से. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज गुजरात के सूरत में सड़क, बिजली और औद्योगिक क्षेत्रों में 18,800 करोड़ रुपए से अधिक की कई विकास परियोजनाओं का शुभारंभ करेंगे. श्री मोदी पहले हजीरा में औद्योगिक और अवसंरचना परियोजनाओं की समीक्षा करेंगे. दोपहर में श्री मोदी एक विशाल जनसभा को संबोधित करेंगे. आज शाम प्रधानमंत्री का दमन दौरा भी होगा. प्रधानमंत्री वहां लगभग 2,970 करोड़ रुपए की विभिन्न परियोजनाओं का उद्घाटन और शिलान्यास करेंगे. एक रिपोर्ट.
0: क्षेत्रीय बुनियादी ढांचे को बड़ी गति देते हुए प्रधानमंत्री नरेंद्र मोदी आज गुजरात और महाराष्ट्र के बीच कनेक्टिविटी को बढ़ाने के लिए वडोदरा मुंबई एक्सप्रेसवे के महत्वपूर्ण पैकेज राष्ट्र को समर्पित करेंगे। वे राष्ट्रीय राजमार्ग 56 के महत्वपूर्ण खंडों को 4 लेन बनाने की भी आधारशिला रखेंगे, जिससे आदिवासी क्षेत्रों और स्टैच्यू ऑफ यूनिटी तक पहुँच में सुधार होगा। जनकल्याण के तहत प्रधानमंत्री सूरत में 2400 घंटे आपातकालीन और ट्रॉमा केयर सुविधाओं से लैस एक आधुनिक 200 बिस्तरों वाले ईएसआईसी अस्पताल का भी उद्घाटन करेंगे। इसके अलावा गुजरात में ट्रांसमिशन नेटवर्क विस्तार, दहेज पीसीपीआईआर और सरिगाम जीआईडीसी में उन्नत अपशिष्ट निपटान प्रणाली और वलसाड में आधुनिक बिजली वितरण उन्नयन सहित कई महत्वपूर्ण औद्योगिक बुनियादी ढांचा परियोजनाओं का भी आज शुभारंभ किया जाएगा। अपर्णा खूंट, आकाशवाणी समाचार, अहमदाबाद।
2: प्रधानमंत्री नरेंद्र मोदी ने विश्व योगासन चैंपियनशिप में भाग लेने वाले खिलाड़ियों से अपने अपने देशों में आयुष मंत्रालय के योग 365 अभियान के वैश्विक राजदूत बनने का आह्वान किया है। अहमदाबाद में चैंपियनशिप के उद्घाटन समारोह में श्री मोदी ने कहा कि योग से जुड़े रहने और स्वस्थ जीवन शैली को बढ़ावा देने के लिए आयुष मंत्रालय ने योग 365 अभियान की शुरूआत की है। 4 से 8 जून तक आयोजित पहली विश्व योगासन चैंपियनशिप में 60 से अधिक देशों के 400 से अधिक खिलाड़ी भाग ले रहे हैं। श्री मोदी ने कहा कि योग स्वस्थ रहने के लिए व्यावहारिक दृष्टिकोण है।
3: मैं इस वर्ल्ड योगासना चैंपियनशिप में भाग लेने वाले सभी खिलाड़ियों से भी आग्रह करूंगा, जब आप अपने अपने देशों में लौटे तो योग के इस संदेश को भी अपने साथ लेकर जाएं। आप सभी अपने अपने देशों में योगा 365 के एम्बेसडर्स बन सकते हैं। आपका अनुभव और योग के प्रति आपका विश्वास पूरे विश्व को इस संदेश से जोड़ सकता है।
2: प्रधानमंत्री मोदी ने कहा कि ये चैंपियनशिप आगामी अंतर्राष्ट्रीय योग दिवस से पहले विश्व स्तर पर योग के संदेश को पहुंचाने का अवसर है।
3: 21 जून को वर्ल्ड योगा डे भी मनाया जाएगा। उस दिन दुनिया के अलग अलग देशों में योग से जुड़े आयोजन होंगे और इसका प्रमुख कार्यक्रम भारत के एक और ऐतिहासिक शहर कोलकाता में होगा। वर्ल्ड योगा डे से पहले वर्ल्ड योगासना चैंपियनशिप अपने आप में हेल्थ और वेलनेस की डबल डोज लेकर आ गई है।
2: ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे सोशल मीडिया हैंडल @AIRNewsHindi को फॉलो कर सकते हैं।

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
2: പ്രകൃതി

0: രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
0: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോ. കോൺടാക്ട് നമ്പേഴ്സ് 0490 248 6633 9847 484950 8893 9495 98.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മാപ്പിളപ്പാട്ടുകളിൽ ഇനി ഷക്കീർ ആലുവ പാടിയത് ദിക്കർ ചൊല്ലി റബ്ബേ എന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിന്ധു പ്രേംകുമാർ പാടിയത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: മാപ്പിളപ്പാട്ടുകളിൽ ഇനി നിസ്കാരത്തിനായി റബ്ബെ നിൻമുന്നിൽ നിൽക്കുമ്പോൾ, കണ്ണൂർ ഷെറീഫ് പാടിയത്.

മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത്ലറ്റുകൾക്ക് വൈവിധ്യമാർന്ന പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദിലെ ഏകാരീനിയയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. പാർലമെന്റ് ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോ കശ്യപ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 50.990 ഗ്രാം MDMA രണ്ട് യുവാക്കളെ സിറ്റി ഡാൻസഫും ബേപ്പൂർ പോലീസും ചേർന്ന് പിടികൂടി. കോഴിക്കോട് മുഖദാർ സ്വദേശി അബ്ബാസ്, പള്ളിക്കണ്ടി സ്വദേശി സക്കീർ എന്നിവരാണ് പിടിയിലായത്. മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നാളെ രാവിലെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ അനുസ്മരണയോഗം സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിനുശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ പ്ലസ് വണ്ണിനും അടുത്ത വർഷം മുതൽ അഞ്ചാം ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

ചിത്രം ചക്രവാളത്തിനുമപ്പുറം. ഗായകർ യേശുദാസ്, മീര, ബിന്ദു. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം കോഴിക്കോട് ദാസ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
5: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
6: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ഗാനാമൃതത്തിൽ ഇനി ഇതും ഒരു ജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി കോന്നിയൂർ ഭാസ് എഴുതി, സോമശേഖരൻ സംഗീത സംവിധാനം നിർവഹിച്ച്, യേശുദാസ് ആലപിച്ച ഗാനം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഗാനാമൃതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സരസ്വതീയാമം എന്ന പടത്തിൽ വെള്ളനാട് നാരായണൻ എഴുതി എ ടി ഉമ്മറീണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഗാനാമൃതത്തിൽ ഇനി ബിജു നാരായണൻ പാടിയത്. ചിത്രം അളകനന്ദ. PK ഗോപിയുടെ വരികൾ, സംഗീതം NP പ്രഭാകരൻ.

0: യുഗ സഹസ്രങ്ങളിൽ സൂര്യനും ഭൂമിയും ഉജ്വലിച്ചൊന്നിച്ച നാളിൽ.
1: ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദ്വിദിന ദേശീയ സമുദ്രോൽപ്പന്ന കയറ്റുമതി ശില്പശാല ഇന്ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായും ആന്ധ്രാപ്രദേശ് സർക്കാരുമായും സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം

0: ങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ സംസ്ഥാനതല പരിപാടി മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കുമായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. അക്കരെ കൊട്ടിയൂരിൽ നിത്യേന വലിയ ഭക്തജനത്തിരക്കാണ്. കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി മാളവിക ജി നായർ ചുമതലയേറ്റു. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ ഇവർ 2025 ബാച്ച് IASകാരിയാണ്. ദേശീയപാത 66 തേഞ്ഞിപ്പാലം കോഹിന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധു പുറത്തായി. ദക്ഷിണ കൊറിയയുടെ ആൻ സി യാങ് ആണ് പി വി സിന്ധുവിനെ പരാജയപ്പെടുത്തത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ NHM സ്പോൺസർ പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
2: തീർന്ന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യന്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
4: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. June 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥാ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിന്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. വീണ്ടും ചൂട് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിന്റെ താപനില നിയന്ത്രണം പൂർണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിന്റെ താപനില 105 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ കാരണമാകും. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ, ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണമാകലും ഇതുമൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 ഡിഗ്രി വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 മണിക്കൂർ നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്, വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകളെടുക്കുക. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ മാത്രം വൈദ്യുത ഫാനുകൾ ഉപയോഗിക്കാം. 40 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓൺ ആക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും. വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത്, ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്കരോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത്, വായു മലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥ മാറ്റം എങ്ങനെയാണ് വായു മലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായു മലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായു മലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്നുയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായു മലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായു മലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായു മലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായു മലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയപ്പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ്നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലീ രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ 5-star രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക് ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവും ഒക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർധനവ് എന്നിവ ജലത്തിന്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിന്റെ ലഭ്യതയെ ബാധിക്കുന്നു. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുടെ ഉള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം. ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിത കുടിവെള്ള വിതരണവും മലിനജല സംസ്കരണവും പഞ്ചായത്തുകളും നഗരസഭകളും ഉറപ്പാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നത് ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റം ഭക്ഷ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ മാറ്റം ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷണ ലഭ്യത, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, പോഷകമൂല്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ്. താപനില വർദ്ധനവും വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപ്പാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും വിളനാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയൽ വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയൽ, രോഗസാധ്യത വർദ്ധിക്കൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനി മാനസിക ആരോഗ്യം, അതും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ എന്നിവ മൂലം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം, ഡിപ്രഷൻ എന്നിവയും ഉണ്ടാകുന്നുണ്ട്. അവസാനമായി, കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷകരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ ചില പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടിയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കും. ആരോഗ്യകരവും കൂടുതൽ ഐക്യമാർന്നതുമായ ലോകത്തെ യോഗ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിക്കുമ്പോൾ അത്ലറ്റുകൾക്ക് വൈവിധ്യമാർന്ന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒട്ടേറെ ശ്രമങ്ങൾ ഈ ദിശയിലെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ജൈവ വൈവിധ്യം വികസിക്കുന്നതും മൃഗങ്ങളുടെ അംഗസംഖ്യ ഉയരുന്നതും പ്രധാനമന്ത്രി ഉദാഹരിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരുടെയും ശ്രമങ്ങളെ നരേന്ദ്രമോദി പ്രശംസിച്ചു. കൂട്ടായ ശ്രമങ്ങൾ, നയങ്ങൾ, ശാസ്ത്രത്തിലും നവീകരണത്തിലുമുണ്ടാകുന്ന വിശ്വാസം എന്നിവ പരിസ്ഥിതിയെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നുവെന്ന് ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിന് കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരവർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പരിസ്ഥിതി സൌഹൃദ ജീവിത രീതി സ്വീകരിച്ച് എല്ലാവരും ഹരിത ഇന്ത്യയ്ക്കായി പ്രതിജ്ഞയെടുക്കണമെന്നും കീർത്തി വർദ്ധൻ സിംഗ് നിർദ്ദേശിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന വൃക്ഷത്തൈ നടൽ തണൽ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി എം ലിജു അല്പസമയത്തിനകം വിയ്യൂരിൽ ഉദ്ഘാടനം ചെയ്യും. എം എൽ എ രാജൻ ചി പല്ലൻ ചടങ്ങിൽ അധ്യക്ഷനാകും. രണ്ട് ദിവസത്തെ ദേശീയ സമുദ്രോൽപ്പന്ന കയറ്റുമതി ശില്പശാല ഇന്ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കാനും മേഖലയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ശില്പശാല. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റുമായും സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കയറ്റുമതി മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സ്റ്റാർട്ടപ്പുകളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയിലാണ് ശില്പശാല പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റീപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുപ്പത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ന്യൂഡൽഹിയിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുമെന്ന് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പ്രഖ്യാപിച്ചു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിമാരായ തരുൺ ചുഗ് മധ്യപ്രദേശിൽ നിന്നും ഡോക്ടർ അൽക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാശിഷ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ദേശീയപാത 66 തേഞ്ഞിപ്പലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ഇവർ സഞ്ചരിച്ച കാർ കോഹിനൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിച്ചുകയറുകയായിരുന്നു. നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തകരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് മൂവരെയും പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാംപറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിമാടുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം എന്നീ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേന അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധന പൂജ. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും തുടരുന്നു. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും നടക്കും. 16 മുതൽ 4 ചതുർശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ്.

0: സ്ത്രീകൾക്ക് അക്കരെക്കൊട്ടിയൂരിൽ പ്രവേശനം. കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തുന്നുണ്ട്. 70-ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്തായി. ദക്ഷിണ കൊറിയയുടെ ആൻ സി യാങ്ങാണ് PV സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്. ഡബിൾസിൽ ഇന്ത്യയുടെ ഹരിഹരൻ അംസകരുണനും MR അർജുനും ചേർന്ന സഖ്യം ക്വാർട്ടറിലെത്തി. കോട്ടയം ജില്ലാ ആശുപത്രി വളപ്പിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ആശുപത്രിയിലെ ഔഷധ ഉദ്യാനത്തിന് സമീപമാണ് ചെടി കണ്ടെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി പിഴുതുമാറ്റി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാണിമേൽ സ്വദേശി റീജിത്ത് മരിക്കാനിടയായ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് മെഡിസിൻ, സർജറി, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ നിന്ന് തലവന്മാരെ ഉൾപ്പെടുത്തി 3-അംഗ സമിതിയെ നിയോഗിക്കുമെന്നും BJP നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ആശുപത്രി അധികൃതർ ഉറപ്പു നൽകി. മരണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. റീജിത്ത് മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം സാധന സർഗം പാടിയത് ചിത്രം വിശ്വാത്മ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രം ദിൽ ഹേ കി മാനത നഹി, പാടിയത് അനുരാധ പൊതുവാൾ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ദിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ഉദിത് നാരായണും അനുരാധ പൊതുവാളും.

ദിൽ തര ദിവാന. ഈ പടത്തിൽ ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്തത് ദിൽ തര ആഷിഖ്. ഈ പടത്തിലെ ഗാനം കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര ജീവിതം, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവയിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക ജ്ഞാനം വളരെക്കാലമായി പൌരന്മാരെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരവർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞു. 1,14,200 രൂപയായി. 14,275 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് അരക്കിണറിൽ MDMA രണ്ട് യുവാക്കൾ പിടിയിൽ. സിറ്റി ഡാൻസാഫും ബേപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 50.99 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കോട്ടയം ജില്ലാ ആശുപത്രി വളപ്പിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ആശുപത്രിയിലെ ഔഷധ ഉദ്യാനത്തിന് സമീപമാണ് ചെടി കണ്ടെത്തിയത്. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫണ്ട് റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പൊതുവസന്തം. പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, പുതുവസന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കളിയരങ്ങ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. വി കെ ഹരിനാരായണന്റേതാണ് വരികൾ, ബിജുപാലിന്റെ സംഗീതം.

വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് അനിൽ ജോൺസൺ ഈണം പകർന്ന് ഏവൂചിൻ ഇമാനുവൽ പാടിയ ഗാനം. ചിത്രം ദൃശ്യം 3.

ഈ ഗാനം വാഴ ടു എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷും നീലാരാജും ചേർന്ന് പാടിയത്. ഡി കെ ഹരിനാരായണന്റെ വരികൾക്ക് പാർവതീഷ് പ്രതീഷിന്റെ ഈണം.

0: വാഴ ടു എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷും നീളാരാജും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് പാർവതീഷ് പ്രദീപന്റെ ഈണം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: പുതുവസന്തം തുടരുന്നു. ഈ ഗാനം സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന ചിത്രത്തിൽ ഹരിശങ്കറും ചിന്മയും ചേർന്ന് പാടിയത്. രാജേഷ് വിരാജിന്റെ വരികൾ, സുരേഷ് കാർത്തിക്കിന്റെ സംഗീതം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. മനോമഞ്ജിത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം. ഈ ഗാനം ശക്തിശ്രീ ഗോപാലൻ പാടിയത്. ചിത്രം സർവമായ

ഇഗനം, ദാലിയ നവാസ്, ജോയൽ ജെയിംസ് എന്നിവർ ചേർന്ന് പാടിയത്. ചിത്രം ആശകൾ ആയിരം. മനോമഞ്ജിത്തിന്റെ വരികൾക്ക് സനൽദേവിന്റെ ഈണം.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi will visit Gujarat and Daman today to dedicate and lay the foundation stone of multiple development projects worth over 18,800 crore rupees in Surat. Mr. Modi will also inaugurate a 200-bedded ESIC hospital in Surat, providing modern secondary health care across key specialities. The Prime Minister will also inaugurate several important initiatives of the Government of Gujarat, including modern power distribution upgrades, advanced effluent disposal and treatment infrastructure at Dahej Petroleum. In the evening, Prime Minister Modi will travel to Daman and lay the foundation stone of development projects worth around 2,970 crore rupees. These projects span various sectors including healthcare, civil aviation, tourism, infrastructure, connectivity and public welfare. The Prime Minister will also inaugurate and dedicate projects worth around 1,340 crore rupees, including the new terminal building of Namo Airport and Namo Hospital. The Reserve Bank of India kept interest rates unchanged for the second time in a row in the current financial year, announcing the second bi-monthly monetary policy for the current fiscal. RBI Governor Sanjay Malhotra today said the Monetary Policy Committee, MPC, has unanimously decided to retain short-term lending rate or repo rate at 5.25% with a neutral stance. RBI has lowered GDP growth projection to 6.6% from 6.9% earlier for the current fiscal. RBI also increased CPI inflation target to 5.1% from 4.6% for the current financial year.
1: Let me at the very outset emphasize that the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes.
0: The centre has granted tax exemption to foreign institutional investors on capital gains and interest income arising from investments in government securities. The government has promulgated the Income Tax Amendment Ordinance 2026 in this regard. The Union Finance Ministry said this step will align the taxation on government securities with many comparable jurisdictions. The exemption will be applicable from the 1st of April this year. BJP President Nitin Naveen has accepted the resignation submitted by the Tamil Nadu Party State Chief K. Annamalai from the primary membership of the party. Annamalai had submitted his resignation to the BJP President recently. Nepal's Minister for Foreign Affairs Shishir Karnal will be on a three-day visit to India beginning today. He is visiting India at the invitation of External Affairs Minister Dr. S. Jaishankar. During the visit, Mr. Karnal will meet Dr. Jaishankar in New Delhi. In a statement, the Foreign Ministry of Nepal said the two sides will discuss matters of mutual interest with a view to enhancing cooperation across key areas including trade, investment, connectivity, energy and people-to-people ties. Prime Minister Narendra Modi has said initiatives like Ek Ped Maa Ke Naam have made significant contributions towards adding nearly 1.1 lakh hectares of forest every year. Mr. Modi extended his best wishes to everyone on World Environment Day today, applauding all those passionate about environmental conservation. In a series of posts on social media, Mr. Modi remarked that this day serves to reaffirm the commitment to protecting the environment and furthering sustainable growth. He highlighted the numerous government initiatives over the last decade that have expanded green cover and increased the population of several animal species. Russian President Vladimir Putin has hailed Moscow's strategic partnership with New Delhi and asserted that Western attempts to force India into scaling back its cooperation with Russia are futile and damaging to global stability. In an interaction with heads of leading global news agencies, Putin lauded India's economic growth and its independent foreign policy and said Russia is determined to expand its economic engagement with the country. India will take on arch rivals Pakistan in the semi-final of the men's Under-18 Asia Cup hockey tournament at Kakamigahara Hockey Stadium in Japan today. The match will start at 3:30 p.m. IST. And with that, we end this news bulletin.
2: Akashavani, Kannur. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: ഹലോ പ്രിയ ഗീതം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്,
5: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കാസർകോട്, ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാസർകോട്, എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 9 രാവിലെ 10 മണിക്ക് വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്റർ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. SSLC, ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech, BPED, കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 92 07 15 57 00 00 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കുമ്പളയിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ഡിഗ്രി കോഴ്സുകളിലേക്കും MCOM ഫിനാൻസ് PG കോഴ്സിലേക്കും പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സൈറ്റ് മുഖേനയും കോളേജിന് അനുവദിച്ചിട്ടുള്ള 50% സീറ്റിലേക്ക് ISRD സൈറ്റ് മുഖേനയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാം 84 95 00 79 എന്ന നമ്പറിൽ. കാസർഗോഡ് ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ജൂനിയർ മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 27 രാവിലെ 10 മണിക്ക് നടക്കും. 94 46 12 86 61 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം. ചട്ടഞ്ചാൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ HMC ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത SSLC, തത്തുല്യ യോഗ്യത, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ അനിവാര്യം. പ്രായപരിധി 18-36 മധ്യേ. ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 91 88 90 02 14 എന്ന നമ്പറിൽ. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 9 നടക്കും. HST ഫിസിക്കൽ സയൻസിൽ രാവിലെ 11:30, UP അറബിക് രാവിലെ 10:30, FTM തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2, HST നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2:30 ആണ് കൂടിക്കാഴ്ച. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 9 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം 04 7 2 2 1 4 2 2 1 1 4 00 00 എന്ന നമ്പറിൽ. ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിക്കുന്നു. കേൾക്കാം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ യേശുദാസും വിളയിൽ ഫസീലയും ചേർന്ന് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. പൊന്നിനും പൊന്നായ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

യേശുദാസും വിളയിൽ ഫസീലയും ചേർന്ന് പാടിയ മാപ്പിള പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹക്കാന കോനമറാൽ എന്ന് തുടങ്ങുന്നു ഈ ഗാനം.

ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിന് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിന് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൂട്ടായ ശ്രമങ്ങൾ, നയങ്ങൾ, ശാസ്ത്രത്തിലും നവീകരണത്തിലുമുണ്ടാകുന്ന വിശ്വാസം എന്നിവ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുമെന്ന് ജനങ്ങൾ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും പ്രതിബദ്ധത ദിനം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒട്ടേറെ ശ്രമങ്ങൾ ഈ ദിശയിലെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ മാത്രമല്ല ഭാവി തലമുറകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് സംഭാവന നൽകേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്കും പ്രകൃതിക്കുമാണ് നാം മുൻഗണന കൊടുക്കേണ്ടതെന്നും മനുഷ്യന് പ്രകൃതി നൽകുന്ന സൂചന മനസ്സിലാക്കി അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി മാതാവിന് ആദരവ് അർപ്പിച്ച് അമ്മമാരുടെ പേരിൽ ഒരു മരമെങ്കിലും നടണമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം കൈകോർക്കുന്നതാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പരിസ്ഥിതി സൗഹൃദ ജീവിതരീതി സ്വീകരിച്ച് എല്ലാവരും ഹരിത ഇന്ത്യക്കായി പ്രതിജ്ഞയെടുക്കണമെന്നും കീർത്തിവർദ്ധൻ സിംഗ് നിർദ്ദേശിച്ചു. രോഗങ്ങളുടെ മൂലകാരണം മാലിന്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയൂ എന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടപ്പാക്കുന്ന ദേവാരണ്യം പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പേരൂർ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്നും മുരളീധരൻ അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈ നട്ടാണ് പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. 100 പഴക്കമേറിയ ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെക്കുറിച്ച് ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളുമാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ചൂട് കൂടുന്ന നഗരങ്ങൾക്ക് കുളിർമയേകുന്ന അമരങ്കാവ് പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ വലിയൊരു സന്ദേശമാണ്. ചരിത്രപരമായ പ്രാധാന്യത്തിനൊപ്പം ഒരു നഗരത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഈ കാവ് നിലനിർത്തുന്നു. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
0: സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു അറിയിച്ചു. ബാറുകളുടെ എണ്ണവും സമയദൈർഘ്യവും കുറയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ലെന്നും ഇക്കാര്യത്തിൽ UDF തീരുമാനവും പ്രധാനമാണെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. എക്സൈസ് വകുപ്പിനെ അഴിമതി

രഹിതമായി മുന്നോട്ട് നയിക്കുമെന്നും എം ലിജു വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ 2ാം തവണയാണ് RBI പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. GDP വളർച്ചാ പ്രവചനം നേരത്തെ കണക്കാക്കിയിരുന്ന 6.9% നിന്ന് 6.6% കുറച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. PM സൂര്യാഘർ പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ എറണാകുളം രാജ്യത്ത് 8ാം സ്ഥാനം നേടി. ജില്ലയിൽ 42,843 വീടുകളിലാണ് പുരപ്പുറ സോളാർ പാനലുകൾ ഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷയ് ഊർജ്ജഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും കലക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ദേശീയ തലത്തിൽ 4ാം സ്ഥാനത്താണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ K-Flight വിമാന സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി വിജയകൃഷ്ണൻ കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം എന്നീ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് നഗരത്തിൽ പെയ്ത ശക്തമായ മഴ ബീച്ച് റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തടസ്സവും ഉണ്ടായി. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണു. ആളപായമില്ല. നിർത്തിയിട്ട ഓട്ടോയും 2 ബൈക്കുകളും തകർന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ്. തിരുവോണം ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധന പൂജ. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. അക്കരക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും തുടരുന്നു. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും നടത്തും. 16 മുതലാണ് 4 ചതുർശതങ്ങൾ. ഈ മാസം 20 മകം കലവ് വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം. കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ കർണാടകത്തിലെ ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തുന്നുണ്ട്. ദേശീയപാത 66 തേഞ്ഞിപ്പലം കോഹിനൂരിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. തൃശൂർ പന്നിത്തടം സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച കാർ കോഹിനൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തകരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കോഴിക്കോട് മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗി മരിച്ചു. ജാനകിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിമാടുകുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിന് ശേഷം പരാതി പരിഹാര പ്രക്രിയയിലൂടെ 70,000-ത്തിലധികം അപേക്ഷകൾ ലഭിച്ചു. മാർക്ക് പരിശോധനയ്ക്ക് 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിന് 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനും കഴിഞ്ഞ ചൊവ്വാഴ്ച CBSE ഓൺലൈൻ പോർട്ടൽ തുറന്നിരുന്നു. ഏഷ്യാകപ്പ് Under-18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യക്ക് തോൽവി. ജപ്പാനിൽ 1-3 ചൈനയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ നേരിടും. ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണാർത്ഥം ഫൺ റണ്ണിന് തിരുവനന്തപുരം വേദിയാകും. ഈ മാസം 23 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ഭാഗ്യചിഹ്നം ഹോനോഹാൻ പര്യടനം 19 മുതൽ 22 വരെ നടത്തും. 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിൽ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാതല പരിപാടി കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലയോള സ്കൂളിലായിരുന്നു ചടങ്ങ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 114,200 രൂപയായി. 14,275 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും

0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ലിജു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി.
1: മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഏറ്റവും പ്രധാനപ്പെട്ട കൊതുക് ജന്യ രോഗങ്ങളിൽ ഒന്നാണ് മലമ്പനി. മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലേറിയ അഥവാ മലമ്പനി എന്നത്. ഏകകോശ ജീവികൾ ഉൾക്കൊന്ന ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാദങ്ങളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അനഫോയിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. രോഗം പരത്തുന്ന കൊതുകിന്റെ കടിയേറ്റാൽ 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. എല്ലാ മലേറിയ രോഗകാരികൾക്കും ആദ്യ രോഗലക്ഷണങ്ങൾ ഒരുപോലെ തന്നെയാണ്. ഫ്ലൂ മാതിരിയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണപ്പെടുന്നത്. രക്തത്തിലെ അണുബാധ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, വൈറൽ രോഗങ്ങൾ എന്നിവയോടും രോഗലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. തലവേദന, പനി, വിറയൽ, സന്ധിവേദന, ഛർദി, ഹീമോലിറ്റിക് അനീമിയ, മഞ്ഞപ്പിത്തം, ഹീമോഗ്ലോബിനൂറിയ, റെറ്റിനയ്ക്ക് തകരാറ് സംഭവിക്കുക എന്നീ രോഗലക്ഷണങ്ങളും ഇതിൽ പ്രധാനമായും കാണപ്പെടാറുണ്ട്. മറ്റു കാരണങ്ങളാൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്? എലിപ്പനി. എലിപ്പനി രോഗത്തിന് കാരണമായ വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും രോഗപ്പകർച്ചയുണ്ടാക്കുന്നു. പ്രധാനമായും രോഗപ്പകർച്ചയുണ്ടാക്കുന്നത് കരണ്ട് തിന്നുന്ന ജീവികളാണ്. രോഗാണുക്കൾ പുറത്തു വരുന്നത് മൃഗമൂത്രമോ മൃഗമൂത്രം കലർന്ന വെള്ളത്തിലൂടെയോ അസുഖം പകരുന്നതാണ്. മനുഷ്യരുടെ തൊലി, കണ്ണ്, വായ്, മൂക്ക്, യോനി എന്നിവയുടെ മുറിവുകളിലൂടെ ശരീരത്തിൽ സ്പർശിക്കുകയും അവയുടെ മനുഷ്യരിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. രോഗാണുവാഹകരായ ജന്തുക്കളുടെ വൃക്കകളിലാണ് ലെപ്റ്റോസ്പൈറ കൂടിയിരിക്കുന്നത്. രോഗം ബാധിച്ച് കരണ്ട് തിന്നികൾ ആയുഷ്കാലം മാത്രമേ രോഗാണുവാഹകരായിരിക്കും. രോഗാണുവാഹകരായ ജന്തുക്കളുടെ മൂത്രം കലർന്ന ജലാശയങ്ങൾ, ഓടകൾ, കുളങ്ങൾ, കൃഷിയിടങ്ങൾ, പാടങ്ങൾ എന്നിവയിൽ ലെപ്റ്റോസ്പൈറ അനുകൂല സാഹചര്യങ്ങളിൽ അനേക നാൾ ജീവിച്ചിരിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള ഒരു രോഗമാണ് എലിപ്പനി. സാധാരണ ജലദോഷപ്പനി പോലെയാണ് രോഗം ആരംഭിക്കുന്നത്. പനി, വിറയൽ, ക്ഷീണം, കടുത്ത തലവേദന എന്നിവയും ഉണ്ടാകും. ഒന്നാം ഘട്ടം കഴിയുമ്പോൾ രോഗലക്ഷണങ്ങൾ എല്ലാം ഇല്ലാതാവുകയും രണ്ടാം ഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. രണ്ടാം ഘട്ടത്തിൽ ഹൃദയം, കരൾ, കിഡ്നി, തലച്ചോറ്, ശ്വാസകോശം എന്നിവയെ ബാധിച്ച് രോഗി ഗുരുതരാവസ്ഥയിലാകുന്നു. രോഗലക്ഷണങ്ങളുടെ വ്യാപ്തി കാരണം പലപ്പോഴും രോഗം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല. അടുത്തതായി പക്ഷിപ്പനി എന്നത്. 2009 മാരകമായി പടർന്നു പിടിക്കുകയും 2010 ആവുമ്പോൾ 17,000 പേരുടെ മരണത്തിനിടയാക്കും ചെയ്ത ഈ രോഗം ഇൻഫ്ലുവൻസ എ H1N1 എന്ന രോഗമാണ് പരത്തുന്നത്. സാധാരണ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളിൽ തുടങ്ങി ശ്വാസകോശങ്ങളിൽ നീർക്കെട്ടുണ്ടാക്കുന്നു. അപ്രകാരം ശ്വാസതടസ്സം നേരിടുകയും അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ? നമുക്ക് പ്രതിരോധ മാർഗങ്ങളായി ചുക്കും മല്ലിയും ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് മഴക്കാല രോഗങ്ങൾ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നു. അതുപോലെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പാടെ ഒഴിവാക്കുക, പരിപൂർണമായ വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക, ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക, ജലസംഭരണികൾ അടച്ചു സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, ചിരട്ടകൾ, ചട്ടികൾ, പൊട്ടിയ പാത്രങ്ങൾ, ഉപയോഗശൂന്യമായ സംഭരണികൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുക. വെള്ളം കെട്ടിനിർത്തൽ അനിവാര്യമാണെങ്കിൽ ഇതിൽ ഗപ്പി, ഗാംബോസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. ഇവ കൊതുകിന്റെ കൂത്താടികളെ നശിപ്പിക്കുന്നു. കൊതുകുവല ഉപയോഗിക്കുന്നത് രോഗം പടരാതെ

ിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങളാണ്. ഓടകളിലും അഴുക്കുചാലുകളിലും ഫോഗിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, കൊതുക് നിവാരണം നടത്തുക, കൊതുക് അടി ഏൽക്കാതിരിക്കാൻ കൊതുകുവല, നീളമുള്ള വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക, മലിനജല സംസർഗം ഒഴിവാക്കുക.

0: ഈ ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ചെറുപയർ സൂപ്പ് ശീലിക്കുക. ആഹാരത്തിൽ ചുക്ക്, കുരുമുളക് എന്നിവ ചേർത്ത് പാകം ചെയ്ത ആഹാരം ഉപയോഗിക്കുക. ലഘുവായ ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അരി, ഗോതമ്പ്, ബാർലി, മുതിര, ചെറുപയർ, മുഴുതനിങ്ങ, വെള്ളരിക്ക, കേബേജ്, വാഴപ്പഴം എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ എണ്ണതേപ്പും വ്യായാമവും മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്നു. എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ദേഹത്ത് പുരട്ടി ലഘുവായി വ്യായാമം ചെയ്യുക. കുളിക്കുന്നതിന് ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുക. കുളി കഴിഞ്ഞ് രാസ്നാദി ചൂർണം നെറുകയിൽ തിരുമുക. നന്നായി ഉണങ്ങിയ കട്ടി കുറഞ്ഞ വസ്ത്രം ഉപയോഗിക്കുന്നത് നമുക്ക് മഴക്കാല പ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാം വേപ്പിലയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൈകൾ കഴുകുന്നതിന് ഉപയോഗിച്ചാൽ രോഗാണു ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ വീടും പരിസരവും പുകക്കാൻ അപരാജിത ധൂമം ചൂർണം അല്ലെങ്കിൽ തുമ്പ, ഉണങ്ങിയ വേപ്പില, കടുക് ഇവ ഉപയോഗിച്ച് വീടും പരിസരവും രാവിലെയും വൈകുന്നേരവും പുകയ്ക്കുക. കൊതുക് നിവാരണത്തിന് പുകയില കഷായം, വേപ്പെണ്ണ, സോപ്പ് ലായനി എന്നിവ ഉപയോഗിക്കുക. വെളുത്തുള്ളി ചതച്ചത്, പുൽത്തൈലം, ശീമക്കൊന്ന ഇലയുടെ കഷായം എന്നിവ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ തളിക്കുക. പാദരക്ഷകൾ ധരിക്കുക. ഇവയൊക്കെ ഒരു പരിധിവരെ രോഗങ്ങൾ തടയുന്നതിന് സഹായിക്കുന്നു. ആയുർവേദം പറയുന്നത് ശരീരവും മനസ്സും സന്തുലിതാവസ്ഥയിൽ നിലനിർത്തണമെന്നാണ്. അതിന് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ലഘുവ്യായാമം ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. പ്രിയ ശ്രോതാക്കളെ, മഴക്കാലം രോഗങ്ങളുടെ കാലമാകേണ്ടതില്ല. ശരിയായ ഭക്ഷണ രീതി, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവിതശൈലി എന്നിവയിലൂടെ ആരോഗ്യകരമായ മഴക്കാലം നമുക്ക് സ്വന്തമാക്കാം. ആയുർവേദം നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നല്ലത്. അതിനാൽ ഈ മഴക്കാലത്ത് ആരോഗ്യകരമായ ശീലങ്ങൾ പിന്തുടരാം. കുടുംബത്തെയും സമൂഹത്തെയും ആരോഗ്യത്തോടെ സംരക്ഷിക്കാം. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ മഴക്കാല ആശംസകൾ. നന്ദി, നമസ്കാരം.
1: മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 ഹരിതവീഥിയിൽ ജൈവ വൈവിധ്യങ്ങളും നാട്ടറിവും പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ചില പ്രകൃതി സൗഹൃദ വഴികൾ ലഘുപ്രഭാഷണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ.

ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 46 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത്

0: ത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ രണ്ടാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
2: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം 1 ഏപ്രിൽ മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന 2-ാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി കണ്ണൂർ, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മിലേനിയം മെലഡീസ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം ഒറ്റമന്താരം എന്ന ചിത്രത്തിൽ സുജ

സഹ്യാദ്രിയിലെ ചുവന്ന പൂക്കൾ. ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് നാരായൺ ഈണമിട്ട് ആലപിച്ച ഗാനം. വരികൾ രവി നായർ, കൂടെ പാടിയത് അഭിരാമി അജയ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
2: മിലേനിയം മെലഡീസ് തുടരുന്നു. ഈ ഗാനം ലിബിൻ സെക്കറി.

0: സൂരജ് സന്തോഷ്, അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ബ്ലാക്ക് പാക്കേഴ്സ്. ജയരാജന്റെ വരികൾക്ക് സച്ചിൻ ശങ്കറിന്റെ സംഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

രാജീവ് ഇലത്തൂറിൻ്റെ വരികൾക്ക് പ്രദീപ് ഇലത്തൂർ ഈണം പകർന്ന് സുദീപ് കുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പച്ചത്തപ്പ്. ഇനി ചിത്രയും അഭിജിത് കൊല്ലവും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മോഹൻകുമാർ ഫാൻസ്. ജിസ് ജോയിയുടെ വരികൾക്ക് പ്രിൻസ് ജോർജിൻ്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: പ്രിയ ശ്രോതാക്കളെ, മിലേനിയം മെലഡീസ് തുടരുന്നു. ഈ ഗാനം പിപ്പിലാന്ത്രി എന്ന ചിത്രത്തിൽ നിന്നും സിതാര കൃഷ്ണകുമാറാണ് പാടിയത്. ജോയ്സ് തോന്നിയമലയുടെ വരികൾക്ക് ഷാന്റി ആന്റണിയുടെ ഈണം.

0: അരുൺ ആലാട്ടിൻ്റെ വരികൾക്ക് രാഹുൽ സുബ്രഹ്മണ്യൻ ഈണം പകർന്ന് മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഹോ.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം

0: സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: വിഷ്ണു പിയുടെ വരികൾ, നിതിൻ പീതാംബരന്റെ സംഗീതം. ഈ ഗാനം വിജയ് യേശുദാസും ശ്രുതി പീതാംബരനും ചേർന്ന് പാടിയത്. ചിത്രം 'കൂറ'.

0: മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ മിലേണിയം മെലഡീസ് സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം, FM പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശ് ബില്ലിയയിൽ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതത്തെ ഇന്ത്യയുടെ 100-ാമത്തെ റാംസർ സൈറ്റായി തെരഞ്ഞെടുത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രകൃതിദത്ത ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത വ്യക്തമായി പ്രതിഫലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലക്ഷദ്വീപിന്റെ വികസനം ലക്ഷ്യമിട്ട് കടമത്ത്, കൽപ്പേനി ദ്വീപുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 പുതിയ തുറമുഖ ജെട്ടികൾ വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ന് തറക്കല്ലിടും. 885 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയിലൂടെ യാത്രാ ക്രൂയിസ് കപ്പലുകൾക്ക് വർഷം മുഴുവൻ സുരക്ഷിതമായി അടുക്കാൻ സാധിക്കുമെന്നത് ദ്വീപിലെ മത്സ്യബന്ധന ടൂറിസം മേഖലയ്ക്ക് വലിയ സാമ്പത്തിക മുന്നേറ്റം സമ്മാനിക്കും. ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എബോള ലക്ഷണങ്ങളോടുകൂടി മറ്റൊരു സുഡാൻ പൌരനെ കൂടി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇയാളുടെ സമ്പർക്ക പട്ടികയിലെ വ്യക്തിയെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കിയത് മുൻനിർത്തി NTA നടത്തുന്ന പരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും കുറിച്ച് സമഗ്രമായ ധവളപത്രം പുറത്തിറക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. NTA നടത്തിയ 8 വർഷത്തെ പരീക്ഷാ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന കതിര് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Prime Minister Narendra Modi to dedicate and lay foundation stone of multiple development projects worth over 18,800 crore rupees in Gujarat today. Center grants tax exemption to foreign institutional investors on capital gains in government securities. RBI keeps repo rate unchanged at 5.25%, reduces GDP growth projection to 6.6% from 6.9% for the current fiscal. Nepal foreign

0: ലിസവറ്റയും ലാസറും ആങ്ങളെയും പെങ്ങളുമാണെന്നേ തോന്നൂ പേരു കേട്ടാൽ. ലിസവറ്റ അബദ്ധത്തിൽ കൊല്ലപ്പെട്ട പാഴ്വസ്തുക്കൾ പെറുക്കിവിറ്റ് ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീ. ലാസർ ആകട്ടെ മരിച്ചടക്കി നാലാം നാൾ നാറ്റം വെച്ച നേരത്ത് യേശുവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ജീവനിലേക്ക് വന്നവൻ. ലാസറിനെ പോലെ ലിസവറ്റയും ജീവൻ കിട്ടി തിരിച്ചു വരണമെന്ന് അവളെ കൊന്ന റസ്കോൾനിക്കോവിന്റെ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നുവോ? ലാസറിന്റെ സംഭവം നാടകത്തിൽ ഒന്നിലേറെ തവണ പരാമർശിക്കപ്പെടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. റഷ്യൻ വിപ്ലവപൂർവകാലത്ത് ഒരു കൊള്ളപ്പലിശക്കാരിയെ വർഗശ്രേണി നോക്കി വകവരുത്തിയ നിക്കോവിന്റെ കഥയാണ് കുറ്റവും ശിക്ഷയും. വൻമരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടുമ്പോൾ ചെറിയ പൂച്ചെടികളും അതിനടിയിൽപ്പെട്ട് അരഞ്ഞു പോകാറുണ്ട്. കൊള്ളപ്പലിശക്കാരി വെട്ടിവീഴ്ത്തപ്പെട്ടപ്പോൾ അതിനടിയിൽ അരഞ്ഞ പൂച്ചെടിയായിരുന്നു അവൾ ലിസവറ്റ. ജീവിതക്ലേശങ്ങളിൽ ചതഞ്ഞരഞ്ഞുപോയ മറ്റൊരു നീസാൻ കുസുമം സോണിയ ലിസവറ്റയുടെ സ്നേഹിതയായത് യാദൃശ്ചികമല്ല. നിക്കോവ് സ്നാനം തേടുന്നത് ഈ കടവിലാണ്.
1: നീ കൊടിയ ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സോണിയ.
2: ഞാൻ പുറത്ത് കാട്ടുന്നില്ല, ഉള്ളിൽ ഒതുക്കുന്നു എല്ലാം.
1: നിന്റെ കണ്ണുകൾ ഒന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി, ആരെയും ഒന്നിൽ നിന്നും നീ രക്ഷപ്പെടുത്തുന്നില്ല. പാവനമായ വികാരത്തോടൊപ്പം അതിന് കടകവിരുദ്ധമായ വൃത്തികെട്ട ലജ്ജാകരമായ വികാരത്തെയും എങ്ങനെ വെച്ചു പുലർത്താനാവുന്നു? ഇതിനേക്കാൾ ഭേദം വെള്ളത്തിൽ ചാടി എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ?
2: അപ്പോൾ എല്ലാം നേരെയാകുമോ? എത്ര തവണ ആത്മഹത്യക്ക് ഉരുമ്പെട്ടെന്നോ? ഇല്ല, എനിക്കതിന് കഴിയില്ല.
1: നോക്ക്, ഇനിയെങ്കിലും ഇതിനൊരു അന്ത്യം വരുത്താനാകുമോ? നീ ഇങ്ങനെ ശരീരം വിട്ട് കഴിയേണ്ടവളല്ല.
2: പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കരായ അനാഥ കുട്ടികൾ, മരണത്തിന്റെ വക്കോളമെത്തിയ ഭ്രാന്തിയെ പോലെ ചുമരിൽ തലയിട്ടടിക്കുന്ന ക്ഷയരോഗിയായ കാതറീന, ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് പോകണമെന്നാണോ?
1: അല്ല, നിന്റെ വിദ്യാഭ്യാസം, സംസ്കാരം, ഇതൊക്കെ ആവശ്യപ്പെട്ട തൊഴിലാണോ നീ ചെയ്യുന്നത്?
2: ഞാൻ ആത്മാവ് പവിത്രമായി സൂക്ഷിക്കുന്നു, ദൈവത്തിൽ അർപ്പിക്കുന്നു.
1: അപ്പോൾ നീ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ സോണിയ?
2: ദൈവവിശ്വാസമില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു?
1: ശരിയാണ്, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു?
2: ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇതിന് ഉത്തരം അർഹിക്കുന്നില്ല. ദൈവമെല്ലാം നിർവഹിക്കുന്നു, ദൈവഹിതം നടക്കട്ടെ.
1: അതാണ് നിന്റെ മാർഗം, അതിന്റെ വിശദീകരണം നന്നായി. ഇവളൊരു പരിശുദ്ധയായ വിഡ്ഢി. ഇതെന്താണ്? പുതിയ നിയമത്തിന്റെ റഷ്യൻ പരിഭാഷ. തുകൽ കവറിട്ട പഴയൊരു പതിപ്പ്, വളരെയധികം ഉപയോഗിച്ച് പഴകിയിരിക്കുന്നല്ലോ. അട്ടെ, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി?
2: വായിക്കാൻ ഒരാൾ കടമായി തന്നതാണ്.
1: ആരാണത്?
2: ലിസവറ്റ. ഞാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു.
1: ലിസവറ്റ അതിശയകരമായിരിക്കുന്നു. രണ്ടാമതും ആ പേര് ലിസവറ്റ, ഇരട്ടക്കൊലയിലെ അനുജത്തി.
2: അവരെ അറിയുമോ?
1: അറിയും. ഇതിൽ ലാസറിന്റെ കഥ എവിടെയാണ്? ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്?
2: ലാസറിന്റെ കഥ ഇപ്പോൾ വായിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്?
1: എവിടെയാണ് വേദപുസ്തകത്തിൽ, എവിടെയാണെന്ന് എനിക്ക് വേണ്ടി ഒന്ന് കണ്ടുപിടിച്ചു.

0: സീതാരാമ സോണിയ.
1: അത് നിങ്ങൾ നോക്കുന്ന ഭാഗത്തല്ല, നാലാമത്തെ സുവിശേഷത്തിൽ.
0: അത് കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാമോ?
2: മൂന്നാഴ്ചയ്ക്കുള്ളിൽ അവരെന്നെ ഭ്രാന്താലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതിനേക്കാൾ മോശം സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരും.
1: നിങ്ങളത് ഇതിനു മുൻപ് വായിച്ചിട്ടില്ലേ?
0: വളരെ മുമ്പ്, വളരെ വളരെ മുമ്പ്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ വായിച്ചിട്ടുണ്ട്.
1: അപ്പോൾ നിങ്ങൾ പള്ളിയിൽ വെച്ച് കേട്ടിട്ടില്ലേ?
0: ഏ, എനിക്ക് അവിടെ പോകുന്ന പതിവില്ല. നീ പോകാറുണ്ടോ?
1: ഇല്ല.
0: അപ്പോൾ നീ നാളെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് പോകുന്നില്ലേ?
1: പോകും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോയിരുന്നു.
0: ആർക്കു വേണ്ടി?
1: ലിസവറ്റയ്ക്ക് വേണ്ടി.
0: നീയും ലിസവറ്റയും സുഹൃത്തുക്കളായിരുന്നു?
1: അതെ, അവൾ നല്ലവളായിരുന്നു. അവൾ എന്നെ കാണാൻ വരുമായിരുന്നു. പതിവായിട്ടല്ല, കൃത്യമായി വന്ന് കാണാനൊന്നും സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബൈബിൾ വായിക്കാറുണ്ട്, പിന്നെ സംസാരിക്കും. അവൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമായിരുന്നു.
0: ഞാനും വേഗം തന്നെ അന്ധവിശ്വാസിയായി മാറും. ആ, വേറെ പുസ്തകം വായിക്കൂ.
1: എന്തിന്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ.
0: വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ വായിക്കാൻ പറഞ്ഞത്? ഞാൻ ആവശ്യപ്പെടുന്നു.
1: ബഥാനിയിലെ ലാസറസ് എന്ന പേരുള്ള ഒരാൾ രോഗബാധിതനായി.
0: ഇത് 11 അധ്യായമല്ലേ?
1: അതെ. മാർത്തയുടെയും മറിയയുടെയും അരികിൽ ധാരാളം യഹൂദർ വന്നെത്തി അവരുടെ സഹോദരന്റെ കാര്യത്തിൽ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് യേശുദേവൻ വരുന്നുണ്ടെന്നറിഞ്ഞ് മാർത്ത അവനെ സ്വീകരിക്കാനായി ചെന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്താവശ്യപ്പെടുന്നുവോ അത് ദൈവം തരുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത അദ്ദേഹത്തിന് മറുപടി നൽകി, അവസാനത്തെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വാസമർപ്പിച്ചവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല.
0: നീ അത് വിശ്വസിക്കുന്നില്ലേ?
1: വിശ്വസിക്കുന്നു കർത്താവേ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ് അങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: തുടർന്ന് വായിക്കൂ.
1: 32 ഖണ്ഡിക. അപ്പോൾ യേശുദേവൻ നിന്നിടത്തേക്ക് മേരി വന്ന് അദ്ദേഹത്തെ കണ്ടു, കാൽക്കൽ വീണുകൊണ്ട് വിലപിച്ചു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവളുടെ കൂടെ വന്ന മറ്റ് യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശുദേവൻ ചോദിച്ചു, എവിടെയാണ് അവനെ നിങ്ങൾ മറവു ചെയ്തത്? അവർ അദ്ദേഹത്തോട് പറഞ്ഞു, വരൂ കാണാം. അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, അന്ധർക്ക് കാഴ്ച നൽകിയ ഈ മനുഷ്യന് അവരെ മരിക്കാതെ നോക്കാമായിരുന്നില്ലേ?
0: സോണിയ, ഞാൻ ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്.
1: പറയൂ, ഞാൻ കേൾക്കാം.
0: ഇന്ന് ഞാൻ എന്റെ കുടുംബം ഉപേക്ഷിച്ചു, എന്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
1: എന്തുകൊണ്ട്?
0: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും
2: ശബ്ദ

0: ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്ക് ഒരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
1: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
0: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം, മറ്റൊന്നും അറിയില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 38-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 ഹരിത വീഥി, ജൈവ വൈവിധ്യങ്ങളും നാട്ടറിവും, പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ചില പ്രകൃതി സൗഹൃദ വഴികൾ, ലഘുപ്രഭാഷണം ഇന്ന് വൈകിട്ട് 6:50 ഹരിത വീഥിയിൽ.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ.

0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
0: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട സിനിമാ പ്രേമികളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ അതൊരു മായാലോകമാണ്. തിയേറ്ററിന്റെ ഇരുളിൽ നമ്മൾ കാണുന്ന വിസ്മയ കാഴ്ചകൾ, ക്ലോസപ്പ് ഷോട്ടുകളിൽ വിരിയുന്ന നായകന്റെ ഭാവങ്ങളും പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തുന്ന സംഗീതവും സംവിധായകന്റെ കയ്യൊപ്പുള്ള ദൃശ്യങ്ങളും കണ്ട് നമ്മൾ കൈയടിക്കാറുണ്ട്. ആ കൈയടികളും ആർപ്പുവിളികളും തിയേറ്ററിന്റെ ചുവരുകളിൽ ഒടുങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു പേരുണ്ട്. ടൈറ്റിൽ കാർഡുകളിൽ ആദ്യമുയരുന്ന, എന്നാൽ ഓർമ്മകളിൽ അവസാനമായി പോകുന്ന ആ പേര്, നിർമ്മാതാവ്. ഒരു എഴുത്തുകാരൻ കടലാസിൽ കുറിച്ചിട്ട അക്ഷരങ്ങളെ കോടികളിൽ വിലമതിക്കുന്ന ദൃശ്യങ്ങളാക്കി മാറ്റാൻ സ്വന്തം ജീവിതം പണയം വെക്കുന്നൊരാൾ, സംവിധായകൻ മനസ്സിൽ കണ്ട ആകാശക്കോട്ടകൾക്ക് മണ്ണിൽ തറക്കല്ലിടുന്ന വിശ്വസ്തനായ കാവൽക്കാരൻ, സിനിമ പരാജയപ്പെടുമ്പോൾ നഷ്ടത്തിന്റെ കയ്പുനീര് മുഴുവൻ ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കേണ്ടി വരുന്നയാൾ, വിജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ പ്രകാശം മുഴുവൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് അണിയറയിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നയാൾ, പണമെറിയുന്ന വെറുമൊരു കച്ചവടക്കാരനല്ല നിർമ്മാതാവ്, മറിച്ച് പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ആകാശമാണ്. അക്ഷരങ്ങളെയും ക്യാമറയെയും അഭിനേതാക്കളെയും ഒരു നൂലിൽ കോർത്തെടുത്ത് മാലയാക്കുന്ന സൂത്രധാരൻ. പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ, ശ്യാമളയല്ലേ?
2: ഹലോ, അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
0: ഈ ആഴ്ചയിലെ വിജയിയാണ്.
2: ആണോ?
0: എന്താ സന്തോഷമായി തോന്നുന്നു?
2: ഇല്ലേ, നല്ല സന്തോഷമായി.
0: എന്തായിരുന്നു ആൻസർ? എന്തായിരുന്നു?
2: രഘുകുമാർ സംഗീത സംവിധായകൻ മൃദുലെ.
1: പാട്ട് പാടാനറിയോ?
2: പാട്ട് പാടുമെങ്കില നിങ്ങൾ അവിടെ ഇരുന്ന് ഓടും. പാട്ട് പാടിയാ?
1: പാട്ട് കേൾക്കാറേ ഉള്ളു അല്ലേ?
2: കേൾക്കാറേ ഉള്ളു.
0: അറിയായിരുന്നു അല്ലേ അത് രഘുകുമാർ ആണെന്ന്? ശ്രദ്ധിക്കാറുണ്ടോ ഇതൊക്കെ, ഗാനശില്പികളൊക്കെ ആരാണെന്ന്?
2: മിക്കവാറും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്.
1: സിനിമ ഏതാണെന്നറിയോ?
2: സിനിമ എനിക്ക് പെട്ടെന്ന് ഓർപ്പാട്ടില്ല. ധീര
1: അതെ, ധീര കണ്ടിരുന്നോ സിനിമ?
2: ആ, കണ്ടായിരുന്നു.
0: രഘുകുമാറിന്റെ വേറെ ഏതെങ്കിലും പാട്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ?
2: എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഓർമ്മയില്ല, പക്ഷെ ഇതെങ്ങനെയോ എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടായതാണ്. കാരണം എന്നാൽ ഇപ്പൊ ഇന്നൊരു ഓർമ്മയിൽ നിൽക്കുന്നില്ല.
1: അത് ശരി,
2: കേൾക്കുമ്പോ ഓർമ്മയുണ്ടോ? ഇന്നതാണ്
0: വിഷം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, നിന്നെ ഞാൻ സ്വന്തമാക്കും ഞാൻ, വിഷം. ആ സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാന രംഗത്തേക്ക് എത്തിയത്. റിലീസായ ആദ്യ സിനിമ ഇതാണ് വിഷം. ആ പാട്ടൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ?
2: ഇല്ല ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ഇന്നത്തെ പാട്ടൊന്നും അങ്ങനെ പോയതാന്ന് അങ്ങനെ തിരമസാന്നല്ല, എന്നാലും മനസ്സിൽ
1: നിൽക്കുന്നില്ല. അതാണ്
0: പ്രത്യേകിച്ചും 80s പാട്ടുകള് അല്ലെ, എത്ര മനോഹരമായ എത്ര പാട്ടുകളാണുള്ളത്.
2: ആ ഒരു എന്താ പറയണ്ട, ഒരു കൗമാര യൗവന പ്രായത്തിലുള്ള പാട്ടാണ് അതല്ലോ.
1: അതെ അതെ.
2: അപ്പൊ എന്നാല് അത് ആ ഒരു നല്ല പാട്ടുള്ള പാടിന്

0: ഗാനങ്ങളൊക്കെ മനസ്സിൽ തന്നെ
1: എപ്പോഴും തങ്ങി നിൽക്കുന്നത്. നമ്മളെപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെയും എനിക്ക് തോന്നുന്നു ഈ 80s പാട്ടുകളാണ്. നമ്മളെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ലളിതമായ വരികളുള്ള ഒരുപാട് പാട്ടുകൾ, അതിനനുസരിച്ചുള്ള ഈണത്തിലുള്ള പാട്ടുകൾ അല്ലേ?
0: അതെ അതെ.
1: ഈ ഗാനത്തിന്റെ രചന ആരാന്ന് ഓർമ്മയുണ്ടോ?
0: ഇല്ല ഇല്ല, എനിക്ക്
1: പൂവച്ചൽ ഖാദർ.
0: പൂവച്ചൽ ഖാദർ ഇപ്പൊ ഞാൻ എനിക്ക് അന്നെല്ലാം ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പാട്ട് കേൾക്കല് കേൾക്കും എന്നുള്ളതേ കണ്ട് എനിക്കതൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. പ്രായതുകൊണ്ടാകുമ്പോ
1: പാടിയതാരാ അത് ഓർമ്മയുണ്ടോ?
0: ജയചന്ദ്രൻ.
1: ജയചന്ദ്രന്റെ ഭാവ ഗാനം അല്ലെ? ആ ഭാവത്തോട് കൂടിയുള്ള ഓരോരോ വരികളിലുള്ള ആ ഭാവം കൂടിയാണ് ഈ ഈ പാട്ടിനെ ഇത്രയും മനോഹരം ആക്കിയത്.
0: അതെ അതെ, ഇപ്പോ ഓർക്കുമ്പോ ഒരു നഷ്ടം തോന്നുന്നു.
2: അല്ലെങ്കിലും ജയചന്ദ്രൻ പാടിയ ഏത് പാട്ടാണ് ഇഷ്ടമല്ലാത്തത്?
0: എല്ലാ പാട്ടും
2: അല്ലേ? ഏത് പാട്ടെടുത്ത് നോക്കിയാലും നമ്മൾ അതിന്റെ തങ്ങ് ലയിച്ചു പോവും അല്ലേ?
0: അതെ അതെ. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ ആ രംഗങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെ കാണും.
1: ചേച്ചി ഈ സിനിമ കണ്ടിരുന്നു അല്ലേ?
0: കണ്ടിരുന്നു.
1: ആ പണ്ട് അതൊക്കെ ഓർമ്മയുണ്ടോ? ആ സിനിമയുടെ കഥയൊക്കെ ഓർമ്മയുണ്ടോ?
0: ചെറുതായിട്ട് സീമ
1: സീമ ഉണ്ടോ അതിന്റെ?
2: സുമലത.
1: സുമലത. ശ്രീവിദ്യ, അംബിക,
2: അംബിക അംബിക
1: എം ജി സോമൻ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്.
0: പണ്ട് കണ്ടതാണ്, കാരണം ആ ഇറങ്ങിയ സമയത്ത് കണ്ടതാണ്.
1: പക്ഷെ ഈ പാട്ടുകളൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. അതുപോലെ മറ്റൊരു പാട്ടായിരുന്നു മെല്ലെ നീ മെല്ലെ വരൂ
0: അല്ലേ?
1: വേറെയും പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു.
2: ഇപ്പോഴെങ്ങനെയാണ് സിനിമ കാണാൻ പോകാറുണ്ടോ ശ്യാമളോ?
0: സിനിമ അത്യാവശ്യം കാണാം, മക്കള് കൂട്ടിയിട്ട് പോകും, അല്ലെങ്കിൽ മൊബൈലിന്
2: കാണും അല്ലേ.
0: പഴയ സിനിമ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോ സിനിമ കാണണം, വീണ്ടും കാണണം തോന്നും. അപ്പൊ യൂട്യൂബിൽ നിന്നിട്ട് കാണാം.
2: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് ഞാനും ഭർത്താവും മോനും പിന്നെ മോളും മോളെ കുട്ടി.
1: മോളെന്താ എന്ത് ജോലിയാ ചെയ്യുന്നത്?
0: മോള് പ്രൊമോട്ടറാണ്.
1: വിളിച്ചായിരുന്നു,
0: അതിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: എവിടെ? ഇവിടെ ആകാശവാണിയിലോ?
0: ആകാശവാണി അശ്വതി.
2: ഏതിലെ വിളിച്ചത്?
0: ഇതിൽ പരിപാടി പങ്കെടുത്ത്
1: വിജയിച്ചു.
0: മാസം.
1: അപ്പൊ എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണ് അല്ലേ? ആകാശവാണിയുടെ
0: റേഡിയോ ശ്രോതാക്കളാണ്. രാവിലെ വെച്ചാൽ ഇനിയിപ്പോ 3:30 നിങ്ങൾ ഓഫ് ആക്കിയാലേ നമ്മളും റേഡിയോ ഓഫ് ആക്കും.
2: ശരി, രാവിലെ തുറക്കും അല്ലേ റേഡിയോ?
0: ആ രാവിലെ തുറക്കും.
1: നമ്മുടെ കണ്ണൂർ ടാക്കീസ് എല്ലാ ആഴ്ചയും കേട്ടിട്ടുണ്ടായിരുന്നോ? എന്താണ് ആ പരിപാടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താ
0: പരിപാടി? വളരെ സൂപ്പറാണ്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ആദ്യം എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ പരിപാടി, നമ്മളെങ്ങനെയാ ഇതിൽ പങ്കെടുക്കുക, നമ്മുടെ അടുത്തേക്ക് വരുന്ന പറയുമ്പോ ഇത് എങ്ങനെയായിരിക്കും, ഇതില് നല്ല ഒരു ഒരു ഒരു
1: എങ്ങനെയാ വരിക എന്നുള്ളത് അല്ലേ?
0: എങ്ങനെയാ വരിക എന്നോ, നമ്മളങ്ങോട്ട് അത് മെസ്സേജ് ഇട്ടിട്ടാന്നോ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം മുതലേ 4 മണിയാകുമ്പോഴേ അവിടെ പോയി കുത്തിയിരുന്നപ്പം കിട്ടി. അപ്പൊ കേട്ടപ്പോ വളരെ സന്തോഷമായി, നല്ല പരിപാടിയാണ്.
1: മുൻപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്? ഇത് ആദ്യമായിട്ട് അയച്ച മെസ്സേജ് ആണോ ഇത്?
0: അല്ല, ഇത് 3rd മെസ്സേജാണ്.
1: അപ്പൊ ഇപ്പോഴാണ് വിജയിയാകാൻ സാധിച്ചത്.
0: അതെ അതെ.
1: ഓക്കെ, വേറെ എന്താ പറയാനുണ്ട് ആകാശവാണിയോട്?
0: ഇതിനു മുമ്പേ 3-4 ആകാശവാണിയിൽ
2: വന്നിട്ടുണ്ട്. ഏത് പരിപാടിക്ക് വന്നേ?
0: സംസാരമുള്ള സമയത്ത് ഇതേപോലെ ഒരു പിന്നെ ഗാനം പരിപാടിയിൽ മെസ്സേജ് ഇട്ടിട്ട് അതില് വിജയിയായിരുന്നു. കൊറേയായി, അപ്പൊ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ജീജാ മാഡം തന്നെ പരിചയപ്പെട്ട് സ്റ്റുഡിയോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു.
2: അങ്ങനെ 2-3
1: എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കാണ്.
0: എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കണം ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞാൻ അവിടെ ഒരു മുൻപേ പ്രശംസാറുള്ള സമയത്ത് ഒരു ചെറിയ നാടകമെല്ലാം എഴുതിയിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അന്നേരം ഒരു പിന്നെ 8 നാടകം
2: വെക്കലുണ്ട്
0: ആ സമയത്ത്.
1: ഇപ്പഴുതാറുണ്ടോ?
0: ഇല്ല, ഇപ്പഴുതാറൊന്നുമില്ല.
2: ചോദിക്കാൻ വേണ്ടി, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: നാടൻ പണിയാണ്.
2: അതെ അല്ലേ. ഞങ്ങളുടെ അന്വേഷണം പറയണം, എല്ലാവരുടെ മോളോടും മോനോടും ഒക്കെ പറയണം.
1: അപ്പൊ എന്തായാലും വിജയിയായതിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കാണ്.
0: ഓക്കെ,
2: ഞങ്ങളുടെ പരിപാടികളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.

0: Cinema Clip Challenge.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്ന് കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്ന് സ്മിതിയാണ്. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണല്ലേ? എവിടെയാ ഓട്ടോ? എവിടെയാ?
2: കണ്ണൂർ.
1: കണ്ണൂർ എവിടെയാ വെക്കുന്നത്? എവിടെ സ്ഥലം? എവിടെയാ
2: സ്ഥലം? അഞ്ചരക്കണ്ടി.
1: പേരെങ്ങനെയാ?
2: എന്റെ പേര് ജയേന്ദ്രൻ.
1: കുറെ വർഷമായോ ഓട്ടോറിക്ഷ?
2: 30 വർഷമായി.
1: അതായത് പഠിപ്പ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പാടിന് ഓട്ടോ എടുക്കാൻ തുടങ്ങി? വണ്ടിയോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണോ? എങ്ങനെയാ?
2: വണ്ടി അങ്ങനെ ഇല്ല, ജീവിതമാർഗ്ഗം
1: അത്രേ ഉള്ളൂ. ഓട്ടോ അല്ലാതെ മറ്റു ഫോർ വീലേഴ്സ്
2: എടുക്കാറുണ്ട്?
1: ടാക്സി ഉണ്ടാ?
2: ടാക്സി കാർ എടുക്കും.
1: അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ എങ്ങനെ വരുമാനം വരുന്നുണ്ടോ ഇതിനകത്ത്? ഓട്ടോയില്
2: ഓട്ടോയില് വരുമാനം കുറവാ. ചാർജ്, പാർട്സ്, വർക്ക്ഷോപ്പ് എല്ലാം കുറവാ.
1: അതെ അല്ലേ? അപ്പൊ മറ്റെന്തെങ്കിലും ജോലി ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ടോ? സൈഡ് ആയിട്ട്
2: ഇല്ല. ഇല്ല.
1: ഇത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുള്ളേ?
2: ഭാര്യ, മോള്.
1: മോള് പഠിക്കുന്നതാ?
2: പഠിക്കുന്നു.
1: ഞാൻ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി എന്നാന്ന് പറഞ്ഞല്ലോ. ആകാശവാണി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
2: ആകാശവാണി മുന്നേലും കേൾക്കാറുണ്ട്, ഇപ്പം കുറവാ.
1: വീട്ടിൽ റേഡിയോ ഇല്ലേ?
2: റേഡിയോ ഇല്ല.
1: റേഡിയോ ഇല്ല, അപ്പൊ റേഡിയോ വാങ്ങി വെക്കണേ കേട്ടോ. കണ്ണൂർ ടാക്കീസിൽ നമ്മുടെ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുകയോ ചെയ്യാം. അത് ഏതാ സിനിമ എന്നാ പറയേണ്ടത്? സിനിമ കാണുന്ന ആളാണോ? സിനിമ
2: മുന്നേലും കാണാനുണ്ട്.
1: കുറവാ? എന്തുകൊണ്ടാ ഇപ്പൊ കാണാൻ
2: സമയമില്ല?
1: രാവിലെ നിങ്ങൾ ഓട്ടോ എടുത്തു കഴിഞ്ഞാല് വൈകുന്നേരം അല്ല നൈറ്റ് റൂം എടുക്കാറുണ്ടോ?
2: ഇല്ല, ഞാനിരുന്ന് ഒരു 5 മണിക്കുള്ളിൽ പോകും.
1: 5 മണിക്കുള്ളിൽ പോകും വീട്ടിലേക്ക്. 5 മണി വരെ ഓട്ടോ ആകുമ്പോൾ ഒരു ഗുണമുണ്ട് അല്ലേ, നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കൃത്യസമയം ഒന്നുമില്ല. പിന്നെ രാത്രി ആയാലും ചിലപ്പോൾ 12 മണിക്ക് വിളിച്ചാലും നമുക്ക് പോകാൻ പറ്റും അല്ലേ. പുലർച്ചെ വിളിച്ചാലും പോകാൻ പറ്റും. അതൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലി അല്ലെ, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഡ്രൈവിംഗ് ആസ്വദിക്കുന്ന ആളെന്നല്ലേ?
2: ഡ്രൈവിംഗ് ആസ്വദിക്കുന്നതാണ്. ജോലി കഴിഞ്ഞ് പിന്നെ അതിനുശേഷം രോഗികളെ പരിചരിക്കലാണ്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നാ വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.
1: അത് ശരി. അപ്പൊ സന്നദ്ധ പ്രവർത്തകം കൂടിയാണ് അല്ലെ. നാട്ടിലുള്ള ആളുകളെയാണോ അല്ല എങ്ങനെയാണ് ഇവരെ?
2: നാട്ടിലെ നമ്മളെ ലോക്കലിലെ ആളുകളിൽ എടുക്കുമ്പോൾ പിന്നെ അവർക്ക് ആവശ്യമുണ്ട് കട്ടില് കിടക്ക അല്ലെങ്കിൽ നമ്മൾ IRPC ഞാൻ തന്നെ കൊടുക്കുന്ന IRPC ജോയിന്റ് കൺവീനർ ആണ്.
1: പിന്നെ അങ്ങനെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ. അത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മള് നമ്മളെ കാര്യം മാത്രം നോക്കി പോകുന്ന ആളല്ല നമ്മള്. പൊതുവേ നമ്മുടെ
2: കടുത്ത രോഗികൾക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാല് അവരെ കുളിപ്പിക്കണെങ്കിൽ കുളിപ്പിക്കാം, പിന്നെ എന്ത് വേണ്ടിക്കും ചെയ്യാം. പിന്നെ നടക്കാൻ ഏതോട്ട് നടത്തിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കയ്യിൽ IRPC നമ്മള് ലോക്കലിൽ വന്നാൽ ഞാൻ എപ്പോ ഉണ്ടാവും IRPC. രോഗികൾക്ക് വേണ്ടിട്ട് എന്തുകൊണ്ട് ചെയ്യാനല്ലേ തയ്യാറായി.
1: ഒരു കാലഘട്ടത്തിൽ നമ്മള് അയൽവക്കം ചുറ്റുപാടും എല്ലാം ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ, ആരെങ്കിലും കിടപ്പിലായാല് നാട്ടുകാരുടെ സഹായം സഹകരണം. പക്ഷെ ഇപ്പം അതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് സ്വന്തം വീടും ചുറ്റുപാടും സ്വന്തം വീട്ടിലെ ആളുകളെ തന്നെ പരിചരിക്കാൻ തയ്യാറാവാത്ത ആളുകൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾ, എന്തായാലും നിങ്ങളുടെ പ്രവർത്തനം നമുക്ക് എല്ലാം പ്രചോദനം നൽകുന്ന തന്നെയാണ്. വലിയ സന്തോഷം അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ കേൾക്കുമ്പോഴും. അപ്പോ നമ്മുടെ സിനിമയിലേക്ക് പോകുമ്പോൾ സിനിമ കാണാൻ ഇപ്പൊ കുറവാണെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഈ വർക്കെല്ലാം സിനിമ കാണാൻ സമയം ഉണ്ടാവുന്നില്ല. നമ്മളൊരു കുറച്ച് പഴയ സിനിമ കേൾപ്പിക്കാം. അതേതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമോ
2: നോക്ക്.
3: മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കട്ടെ. വേണ്ട, ഡൗട്ട് എന്താ? ഇതല്ല ഇതിനപ്പുറം ചാടി കറന്നവനാണ്
1: മനസ്സിലായ ഏതാ സിനിമ എന്ന്?
2: പടം കണ്ടിട്ടുണ്ട്. മണിച്ചിത്രത്താഴ
1: അല്ല. പെട്ടെന്ന് തോന്നുമ്പോൾ ഇന്നസെന്റ് ആ ഡയലോഗിന്റെ മോഡുലേഷൻ കേൾക്കുമ്പോൾ മണിച്ചിത്താണ്
2: പറയുന്നത്.
1: മോഹൻലാൽ ഉണ്ട് ഇതിനകത്ത്, അതേപോലെ ഫിലോമിന, കനക. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം, ഉത്തരം പറയട്ടെ എന്നല്ലേ. സാരമില്ല. വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല? സിനിമ നല്ല സിനിമയാണ്. ആ പെട്ടെന്ന് ഓർമ്മ കിട്ടിയിട്ടില്ല അല്ലേ. ആ സാരമില്ല, കുഴപ്പമില്ല. അപ്പൊ ഏതായാലും പരിപാടിയിൽ പങ്കെടുത്തത് വലിയ സന്തോഷം. സഞ്ചരിക്കാം
2: സിനിമക്കൊപ്പം.
0: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.
4: ഹലോ, നമസ്കാരം. പേര് അനിത.
1: എന്താ ചെയ്യണേ?
4: ഞാൻ ടീച്ചറാണ്.
1: ഏത് സ്കൂളാ?
4: വേങ്ങാട് സൗത്ത് UP സ്കൂളിലെ HM ആണ്.
1: അത് ശരി. ഓക്കെ, കണ്ടാതെ തോന്നില്ല കേട്ടോ, ഒരു HM ന്റെ ഒരു ഗൗരവം കാണുന്നില്ല. ശരി. അപ്പോ നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളാണോ? എങ്ങനെയാ?
4: കുഴപ്പമില്ല.
1: എൽ പി സ്കൂൾ അല്ലേ പറഞ്ഞത്?
4: യു പി ആണ്.
1: യു പി സ്കൂൾ ഏഴാം തരം വരെ.
4: ഏഴാം ക്ലാസ്.
1: ഇപ്പം വെക്കേഷൻ കഴിഞ്ഞ് ഇപ്പൊ സ്കൂള് തുറക്കാനുള്ള തിരക്കിലാണല്ലേ. അത് നിങ്ങൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞത് എന്നാലും കുറെ വർക്ക് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് എച്ച് എമ്മിനെ സംബന്ധിച്ചിട്ട് ഫുൾ ടൈം വർക്ക്
4: ആണ്.
1: രണ്ടാമത്തെ ഷോക്ക്. ആദ്യം എച്ച് എം ആണെന്നില്ല ഷോക്ക്, രണ്ടാമത് റിട്ടയർമെന്റ് ആണെന്നില്ല ഷോക്ക്. ഇത്ര ചെറിയ പ്രായത്തിൽ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല.

0: അത് ശരി. പിന്നെ ഞായറാഴ്ചത്തെ ചലച്ചിത്രം ഉണ്ടാവില്ലേ,
1: അതായത് നമ്മളെ ഹലോ പ്രിയ ഗീതം അതുപോലെ പരിപാടികൾ,
0: വാർത്തയാണ് അതിന്റെ അകത്ത് ഞാൻ പ്രധാനമായിട്ടും കേൾക്കുന്നത്.
1: ആകാശവാണി കേട്ടിട്ട് വാർത്തകൾ അറിഞ്ഞിട്ട് കുട്ടികളോട് ഇപ്പൊ ചിലപ്പോ മീറ്റിംഗ് എല്ലാം വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ ഇത് കണ്ണൂട്ടാക്കിയ ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണേ. അപ്പൊ ഈ ജോലി തിരക്കിനിടയിൽ സിനിമയെല്ലാം കാണാൻ സമയമുണ്ടാവോ? സിനിമ കാണുന്ന ആളാണോ, ആസ്വദിക്കുന്ന ആളാണോ? സിനിമ കാണോ? ആ ഭയങ്കര ഇഷ്ടം
0: തോന്നുന്നല്ലേ. അതെ,
1: ടാക്സി പോയി കാണല്ലേ?
0: ഉണ്ട് അത്യാവശ്യം.
1: ഏതായി ലാസ്റ്റ് കണ്ടത് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
0: ലാസ്റ്റ് കണ്ടത് വാഴാറ്റു. ദൃശ്യം സ്ത്രീ കണ്ടിട്ടില്ല. വാഴാറ്റു കണ്ടു.
1: വാഴാറ്റു കണ്ടു. അപ്പൊ ഇപ്പഴത്തെ കാലത്തിന്റെ സിനിമയല്ലേ വാഴാറ്റു എന്ന് പറയുന്നത്? അതിൽ പഴയ സ്കൂളിന്റെ കാലഘട്ടം
0: രണ്ടുണ്ട്
1: അല്ലെ. ഇപ്പഴത്തെ ടീച്ചർമാര് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ
0: അതിനകത്തുണ്ട്
1: അല്ലെ. അത് കണ്ടപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലത്തെ പ്രശ്നങ്ങളും പല കാര്യങ്ങളിലും അല്ലെ. ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ ഈ ജോലിക്ക്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എല്ലാ ഭാവി കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. അവരുടെ സ്വഭാവ രൂപീകരണം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ടീച്ചർമാർക്കുണ്ടോ? പാരന്റ്സിനെ പോലെ തന്നെ കുട്ടികളെല്ലാം നല്ല നിയന്ത്രിച്ച് പോകാൻ
0: പറ്റുന്നുണ്ടോ?
1: ഈ ചിരിയിൽ കുട്ടികൾ പേടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നല്ലേ.
0: അങ്ങനെ പേടിപ്പിക്കേണ്ട അവസ്ഥയിലുള്ള മക്കളില്ല. നല്ല കെയറിംഗ് ഉള്ള പേരന്റ്സ് ആയാലും നല്ലോണം നോക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട്
1: ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുമ്പോ സിനിമയുടെ ക്ലിപ്പോ പാട്ടോ മ്യൂസിക്കോ അങ്ങനെ കേൾപ്പിക്കോ, അത് ഏതാണെന്നാ പറയേണ്ടത്? എന്താ വേണ്ടത്? സിനിമയുടെ ക്ലിപ്പ് തരട്ടെ, പാട്ട് തരാം. ഒരു സിനിമയിലെ പാട്ട് തരാം. അത് ഏതാ സിനിമ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പാട്ട് മനസ്സിലായില്ലേ. മോഹൻലാൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വരുന്നതാണ്.
0: എന്നിട്ട്
1: രേഖയാണ്
0: പാട്ട് പാടിപ്പിക്കുന്നത്. സീനുകൾ ഓർമ്മയുണ്ട്. എന്നിട്ട് രേഖേനെ അവസാനം പാട്ട് പാടിപ്പിക്കുന്നത്. ഇവന്റെ കാമുകിയായിരുന്നു രേഖ.
1: അതെ, മുരളി ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്.
0: ആ മുരളി ഉണ്ട്.
1: കറക്റ്റ്, കിഴക്കുണരും പക്ഷേ നല്ല സിനിമയാണ് അല്ലേ. അത് മ്യൂസിക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്.
0: കബീർ പൊന്നമ്മ.
1: അതെ,
0: തിരിച്ചു വരുമ്പോഴത്തേക്ക് കബീർ പൊന്നമ്മ മരിക്കുന്നു.
1: അതെ അതെ, അവന്റെ പാട്ട് ഫസ്റ്റ് റിലീസ് ആവുന്ന ദിവസം. അതെ, ആ സങ്കടവും നല്ല ഒരു സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു അത്.
0: എനിക്ക് പുതിയ സിനിമ കഥകളും
1: അതാണോ ഇതാണോ? ഏതായാലും ടീച്ചർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
1: പേര്?
3: ഷജിത്ത്.
1: ഷജിത്ത്. ഷജിത്ത് എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഇലക്ട്രീഷ്യൻ.
1: പ്ലംബിംഗ് വയറിംഗ് എല്ലാം ചെയ്യുന്നതാണോ?
3: എല്ലാം ചെയ്യും.
1: പഠിച്ചത് ഇതന്നെയായിരുന്നോ?
3: ആ പഠിച്ചത് തന്നെ.
1: അതെ, എവിടെ പഠിച്ചത്? പോളിയിലാണോ? പിന്നെ ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പരിപാടിയിൽ നിന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികളെല്ലാം കേൾക്കാറുണ്ടോ?
3: കുറച്ചൊന്ന്.
1: ചെയ്ത സമയം കേൾക്കാൻ പറ്റില്ലേ?
3: രാത്രി സമയം.
1: റേഡിയോ എപ്പോഴെങ്കിലും റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ?
3: റിപ്പയറിംഗ്
1: ചെയ്യുന്നുണ്ടേ?
3: റേഡിയോ ഇല്ല, ഇലക്ട്രോണിക്സ് അല്ലേ.
1: ഇലക്ട്രിക്കൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം വർക്ക് എങ്ങനെയാ? വർക്ക് ഇല്ലേ?
3: വർക്ക് ഉണ്ട്.
1: പ്രത്യേകിച്ചും ഈ ഫീൽഡിലുള്ളവർക്ക് എപ്പോഴും മെയിൻ്റെനൻസിന്റെ വർക്ക് ഉണ്ടാവുമല്ലോ.
3: മെയിൻ്റെനൻസ് വർക്കാണ് കൂടുതൽ.
1: അതെ, ഇൻസ്റ്റാളേഷനും. ഇപ്പൊ ഇൻസ്റ്റാളേഷൻ കിട്ടിയില്ലെങ്കിൽ മെയിൻ്റെനൻസ് എന്തായാലും
3: ഉണ്ടാവും.
1: അപ്പോ സിനിമ കാണാനുള്ള സമയം ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ്?
3: ഇല്ല,
1: ഒട്ടും കാണില്ല.
3: ടിവിയിൽ മാത്രമേ കാണില്ല.
1: അതെ അല്ലേ. ടിവിയിൽ എന്ന് പറയുമ്പോ ഏകദേശം കുറച്ചൊരു പഴയ സിനിമ ആയിരിക്കും. എന്തായാലും പുതിയ സിനിമകൾ വരാൻ
3: സമയത്ത് പഴയ സിനിമ.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഓർമ്മയുണ്ടോ?
3: ഇല്ല,
1: ഓർമ്മയില്ല.
3: ഫുള്ളായിട്ട് കാണില്ല.
1: അത്ര ക്ഷമ കിട്ടൂല.
3: രാത്രി കുറച്ച് സമയം ഉണ്ടാവുള്ളൂ.
1: ആ സമയം കുറച്ച് സമയം സിനിമ കാണും, ബാക്കി അതിന്റെ ക്ലൈമാക്സ് ഒന്നും അറിയണമെന്നില്ല. അത് ശരി. ഉറക്കം കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമാണ് സിനിമ അല്ലേ. തൽക്കാലം അവിടെ ഓണാക്കി വെക്കും, പിന്നെ അത് പ്ലേ ചെയ്തോണ്ടാന്ന് ഉറങ്ങിപ്പോവാ. അത് ശരി. അപ്പൊ അത് പിന്നെ ഓഫാക്കൊന്നുമില്ല. നന്നായി. അപ്പൊ എല്ലാവർക്കും താരാട്ട് പാട്ടാണ് ഉറങ്ങാൻ വേണ്ടത്, ഒരാൾക്ക് സിനിമയാണ് ഉറങ്ങാൻ വേണ്ടത്. എന്തായാലും നന്നായി. കണ്ണൂർ ടാക്കീസ് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. പറ്റുമോ നോക്ക്. അല്ല, പാട്ട് വേണോ സിനിമ വേണോ എന്താ വേണ്ടത്? ഒരു ബിജിഎം തരട്ടെ.

0: അതന്നെ ഗാന്ധർവ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്ന് മോഹൻലാലിന്റെ സിനിമ ഗാന്ധർവ സിനിമ കണ്ടിട്ടുണ്ടോ?
1: സിനിമ പാട്ട്
0: കേട്ടിട്ടുണ്ട് അല്ലേ. മാലിനിയുടെ തീരങ്ങളിൽ പാട്ടല്ലേ അല്ലെ, ഫേമസ് പാട്ട്. അതെ, അത് ആ സിനിമയിലെ പാട്ടാണത്. ഏതായാലും പങ്കെടുത്തു, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
1: സിനിമയ്ക്കാം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമ്മളിന്ന് രണ്ടാമത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് കണ്ടുമുട്ടുന്നത്. നമസ്കാരം.
3: നമസ്കാരം.
0: പേര്
3: ജിതിൻ.
0: ജിതിൻ, എവിടെ ഓട്ടോ?
3: പള്ളിക്കുന്നു.
0: ഓക്കേ, എത്ര വർഷമായി ഓട്ടോ?
3: ഞാനിപ്പോ ഒരു 10 വർഷം.
0: ഇതിന് മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നേ?
3: മുന്നേ ഗൾഫിലായിരുന്നു. ഗൾഫിൽ വിട്ടു വന്നു.
0: ഗൾഫില് ഡ്രൈവിംഗ് ഇല്ലായിരുന്നോ ജോലി?
3: അല്ലല്ല, ഡ്രൈവിംഗ് ഇല്ല, വേറെ സ്റ്റോപ്പില്.
0: സ്വന്തമായിട്ടുള്ള ഓട്ടോ ആണോ അല്ല വാടക?
3: സ്വന്തമായിട്ട് ഓട്ടോ.
0: ഓക്കേ, വീട്ടിലാരൊക്കെയല്ലേ?
3: വീട്ടില് അമ്മയുണ്ട്, ഏട്ടനുണ്ട്.
0: എവിടെ സ്ഥലം? എവിടെയാ
3: സ്ഥലം? അടച്ചു.
0: നമ്മള് കണ്ണൂർ ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ട്. എങ്ങനെയാ?
3: ആ, കേൾക്കാറുണ്ട്.
0: സ്ഥിരം കേൾക്കുന്ന ആളാണോ?
3: സ്ഥിരം കേൾക്കാറില്ല, ഇപ്പം പുതിയ പുതിയ എല്ലാം വന്നോണ്ട് പിന്നെ അങ്ങനെ.
0: ഈ വണ്ടിയിലുണ്ടാവും?
3: വണ്ടിയിലുണ്ട്,
0: റേഡിയോ
3: ഉണ്ട്.
0: ഇത് കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അതിന്റെ ഉത്തരം പറയാ വേണ്ടത്. സിനിമ കാണുന്ന ആളാണോ?
3: ആ, സിനിമ
0: കാണുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
3: ലാസ്റ്റ് കണ്ടത്
0: ദൃശ്യം 3
3: കണ്ടിട്ടില്ല. കാണാൻ തോന്നുന്നുണ്ട്, ഇപ്പൊ കാണാൻ വേണ്ടി പോണുന്നുണ്ട്.
0: സമയം കിട്ടുന്നില്ല.
3: സമയം കിട്ടുന്നില്ല.
0: രാവിലെ നിങ്ങൾ ഇപ്പോ എത്ര മണിക്കാണ് ഡ്യൂട്ടി കയറുക?
3: രാവിലെ 9 മണി.
0: 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം വരെ.
3: വൈകുന്നേരം
0: ചില സമയം നിങ്ങൾക്ക് സമയം പോലെ എടുക്കാലോ അല്ലേ?
3: ഞാനീ ഇങ്ങനെ ഓട്ടോ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല, ഞാൻ സ്കൂൾ ട്രിപ്പ് ഉണ്ട്, മറ്റേ വലിയ വണ്ടിയുണ്ട്.
0: ഓ, ഇപ്പൊ 2 മാസം ശരിക്കും വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ആയതാണ്. സ്കൂൾ ട്രിപ്പ് ആകുമ്പോ പിന്നെ നമുക്ക് ഒന്നും സ്ഥലം പ്ലാൻ ചെയ്യാൻ പറ്റൂല അല്ലേ. ഒരു ലോങ് ട്രിപ്പ് വന്നാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റൂല, കാരണം ആ സമയത്ത് തിരിച്ചെത്തില്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അതെ, സ്കൂൾ ട്രിപ്പ് ആകുമ്പോ അത് മാത്രം ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ അല്ലെ, എങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലേ ഇതിനെ കൊണ്ട്? അപ്പൊ സിനിമ കാണുന്ന ആളാണ്, ആസ്വദിക്കുന്ന ആൾ. ഞങ്ങൾ സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം, അതേത സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ,
4: നമ്മളെന്ന് പറഞ്ഞ നമ്മളെ നാല് പേരും കൂടെ കേട്ടല്ല, ആരെങ്കിലും ഒരാള്. ആ ഒരാൾ ആരാണെന്ന് പറ
0: മനസ്സിലായ ഏതാ?
3: പണ്ടത്തെ പടങ്ങളാണ് ഇപ്പം വെച്ച് കാണുന്നത്. ഇപ്പോഴത്തെ പടങ്ങൾക്ക് ഒരു
0: സുഖം കിട്ടുന്നില്ല കാണുമ്പോ. അതായത് ഞാൻ പ്ലേ ചെയ്യുമ്പോ തന്നെ മുഖത്ത് ചിരിവന്നത് കിട്ടിയില്ല. അപ്പൊ ഏതായാലും ജിതിൻ ഉത്തരം പറഞ്ഞു, പങ്കെടുത്തതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
3: സിനിമക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ.

മലയാളിയെ ഈണങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച, ലാളിത്യം കൊണ്ട് സംഗീതത്തിൽ വസന്തം തീർത്ത പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ മോഹൻ സിതാര. അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ വയലിൻ തന്ത്രികളുടെ മനോഹാരിതയും ഓർമ്മകളുടെ സുഗന്ധവുമുള്ള ആ സംഗീതയാത്ര കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടിരുന്നുവല്ലോ. ആ സംഗീതയാത്രയുടെ തുടർന്നുള്ള ഭാഗം നമുക്കിന്ന് കേൾക്കാം. നമ്മുടെ കണ്ണും കാതും മനസ്സും ഒരുപോലെ തുറന്നിരിക്കട്ടെ. മോഹൻ സിതാര മനസ്സ് തുറക്കുന്നു.

പറയാ അനാഥരായ കുട്ടികൾ പാടുന്ന ഒരു സീറ്റ് വേണം. അതിനകത്ത് എവിടൊക്കെ ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷമായിരിക്കണം, പക്ഷെ എവിടെ ഒരു വിങ്ങല് ഈ കുട്ടികളുടെ വിങ്ങലും അതിനകത്ത് ഫീൽ വരണം, പക്ഷെ നല്ലൊരു മെലഡിയും കൂടി ആവണം പറഞ്ഞു. അങ്ങനെയാണ് പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം അവിടെ പാട്ടുണ്ടാക്കിയത്. വരികളും ഓർമ്മയില്ലാത്ത അതുകൊണ്ട് ചൂടിങ്ങനെ അടുപ്പിച്ചു നോക്കിയത്. അപ്പോ കൈതത്വം വളരെ മനോഹരമായി അദ്ദേഹം എന്താ പറയാ അത് വളരെ മനോഹരമായി എഴുതി അങ്ങനെ സംഭവിച്ച ഒരു പാട്ടാണ്. പക്ഷെ സിജി മലയിൽ അത് വളരെ മനോഹരമായി വിഷ്വൽ ചെയ്തിട്ടുണ്ട്.

പിന്നെ ഒരു പാട്ട് നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം അതിന്റെ വിഷ്വലാണ്. ആ വിഷ്വൽ നന്നായി എടുത്തെങ്കിൽ മാത്രമേ ആ പാട്ട് ജനങ്ങളിൽ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ അപൂർവം അതല്ല ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു പാട്ടുണ്ട്, ഇലപ്പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. അതിന്റെ വിഷൽ നന്നായില്ല, പക്ഷെ ആ പാട്ട് എങ്ങനെയോ ഭാഗ്യമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചില പാട്ടുകളുണ്ട്, അത് വരികളിൽ കൂടെയൊക്കെയാണ് അത് എല്ലാവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതിനകത്തൊരു പ്രണയ നൈരാശ്യമുണ്ട്, അല്ല ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയാ ഭയങ്കര ക്യാച്ചിങ് ആണ് വാക്കുകൾ, അതുപോലെ ട്യൂണും ക്യാച്ചിങ് ആണ്. അങ്ങനെയൊക്കെ അപൂർവം ചിലപ്പോ സംഭവിക്കുന്ന പാട്ടുകളാണ് അതൊക്കെ.

ഞാൻ കുറെ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം വിനയേട്ടന്റെ ഒരു സിനിമയുണ്ട്, ആ പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പൃഥ്വിരാജൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമയില് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു, അത് നമ്മുടെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. അതിന്റെ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ടേപ്പ് കണ്ടിട്ട് കേൾക്കും, കാരണം വോയിസിന്റെ വാക്കുകൾ എവിടെയെങ്കിലും കേൾക്കാത്തതുണ്ടോ അല്ലെങ്കിൽ മ്യൂസിക് എവിടെയെങ്കിലും ലെവല് കൂടി നിൽക്കുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഫൈനൽ മിക്സ് കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ മിക്സിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ചേതന സ്റ്റുഡിയോയുടെ അടുത്തനാണ് എന്റെ വീട്. അപ്പൊ വീട്ടിൽ വന്ന് ടേപ്പ് തൊട്ട് ഓൺ ചെയ്ത് ഇങ്ങനെ പാട്ടുകൾ ശ്രദ്ധിക്കും, അതിന്റെ ഓർക്കസ്ട്ര ശ്രദ്ധിക്കും. ചിലപ്പോ ഓർക്കസ്ട്രയുടെ മെയിൻ ബിറ്റുകളൊക്കെ ചിലപ്പോൾ വളരെ ലെവല് കുറഞ്ഞായിരിക്കും, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പൊ ഇതെല്ലാം ഞാൻ കണ്ണടച്ചിട്ടാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പൊ പെട്ടെന്ന് ടേപ്പ് റെക്കോർഡർ ഓഫായി, ആരോ ഓഫ് ചെയ്തു. അപ്പോ എന്റെ രണ്ട് മക്കളും എന്റെ വീടിന്റെ അടുത്തുള്ള രണ്ട് മൂന്ന് മക്കളെല്ലാരും കൂടെ എന്നൊക്കെയുള്ള പാട്ട് എന്റെ കാസറ്റ് ഇവർക്ക് തുള്ളിച്ചാടാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായി ഫീൽ ചെയ്തു, കാരണം ഇങ്ങനെ അത് പിന്നെ ഒരു മെലഡി പാട്ടാണ്. അപ്പോ ഇനി ട്രെൻഡ് മാറ്റില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല, കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടിയുള്ള സ്റ്റൈൽ പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കമൽ എന്ന ഡയറക്ടർ എന്നെ വിളിക്കുന്നത്. അപ്പോ കമൽ പറഞ്ഞു, മോഹൻജി നമുക്കൊരു പിന്നെ യൂത്തിന്റെ ഒരു സബ്ജക്റ്റാണ് ഞാൻ ചെയ്യുന്നത്, അപ്പൊ നമുക്ക് അങ്ങനത്തെ പാട്ടുകളാണ് നമുക്ക് വേണ്ടത്, അപ്പൊ എന്തൊക്കെ ഫ്രീ ആവാന്ന് ചോദിച്ചു. അപ്പൊ അതാണ് നമുക്ക് ഭയങ്കര തിരക്കുള്ള സമയമാണ്, അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കുക കമ്പലി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങള് തൃശ്ശൂരിലെ ഒരു ഹോട്ടലില് കമ്പോസിംഗ് ഇരുന്നു. കമ്പോസിംഗ് ഇരുന്ന് കമ്പൽ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ ന്യൂജൻ പിള്ളേര് പാടുന്ന ഒരു ടൈപ്പ് ഒരു പ്രണയമാണ് സബ്ജക്റ്റ്, അതിന്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഥ പറഞ്ഞു. അങ്ങനെ കമ്മല് പോയി, കൈതപ്പുറം ഉണ്ടായിരുന്നു. അപ്പൊ കൈതപ്പുറം ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി, കാരണം നമ്മള് അല്ല അങ്ങനെ അടിപൊളി പാട്ടില്ലാത്ത പാട്ടുകളായിരുന്നല്ലോ ഞങ്ങളുടെ കിരുതിയുന്നത്. അങ്ങനെ കൈതപ്പുറത്തിനോട് പറഞ്ഞു, കൈതപ്പുറം തിരുമേനി മാനിപ്പിടിക്കണം, പ്രൊട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്

അങ്ങനെ തോന്നിട്ടു. ഈ ടൂണ് താൻ കാരണം ഞാൻ പണ്ട് വെസ്റ്റേണാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ വയലിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ലെസൺസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്റെ മനസ്സിനകത്ത് വെച്ചിട്ട് ഒരു രാത്രിയിൽ എന്താ പറയാ, കാമുകനും കാമുകിയും ഇരുന്ന് അവരുടെ സ്വകാര്യമായ അവസ്ഥയിലുള്ള ഒരു ടൂണ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ സുഖമാണീലാവ് എന്തുരസമാണീസന്ധ്യാന്നുള്ള ആ ടൂണുണ്ടാക്കിയത്. ഈ ടൂൺ കേട്ടുമ്പോ തന്നെ കൈതപ്പുറം സുഖമാണീലാവ് ആ ഫസ്റ്റ് വാക്ക് തന്നെ ആ ടൂണിന് എന്തുമാത്രം എന്താ അതാണെന്നറിയോ, എന്നുവെച്ചാല് അത്രയും അടുപ്പമാണ് ആ ടൂണും ലിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടും കയറി ഹിറ്റായത്. ഈ പാട്ട് പാടിക്കാൻ എന്റെ മനസ്സിനകത്ത് അത്രയും സോഫ്റ്റ് വോയിസ് ആയിരിക്കണം. ഇപ്പൊ മാസ്റ്റർ പാടിയിൽ നന്നാവും, അല്ലെങ്കിൽ ചേട്ടൻ പാടിയിൽ നന്നാവും, ചിത്ര പാടിയിൽ നന്നാവും, ഓക്കെ. പക്ഷെ അതല്ല വേണ്ടത്. വളരെ സോഫ്റ്റ് ഫീലുള്ള ശബ്ദം, ഒരു ഫീമെയിലും മെയിലും വെസ്റ്റേൺ ടച്ചിൽ പാടുന്ന കുട്ടികളായിരിക്കണം. അങ്ങനെ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ സിനിമയുടെ ഒരു വർക്കിന് വേണ്ടി ചേതനയിൽ ചെന്ന്, അപ്പൊ അത് കോർസ് പാടാൻ വേണ്ടി ഒരു നാലഞ്ച് പെമ്പിള്ളേരും നാലഞ്ച് ആമ്പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പൊ മൈക്ക് സെന്ററിൽ വെച്ചിട്ട് ചുറ്റുപാടും വരെ നിർത്തും. അകത്ത് ഓരോരുത്തരെ കൊണ്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് അല്ലെങ്കിൽ കോർസിന്റെ പോർഷൻ എന്താണോ അത് അവരെ ഓരോരുത്തരെ കൊണ്ട് പാടിപ്പിക്കും. അപ്പൊ അവര് പാടുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചിരിക്കും. അപ്പോ ചിലര് പാടുമ്പോ ലെവല് കുറവ് ഉണ്ടാവും, അപ്പൊ മൈക്കിനടുത്തേക്ക് നിൽക്കാൻ പറയും. അങ്ങനെ കറക്റ്റ് ചെയ്ത് ലെവലെല്ലാം കറക്റ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു കുട്ടി ആ പാട്ട് ഒരു ട്യൂൺ അല്ലെങ്കിൽ എന്തോ ഒരു പാട്ട് അത് പാടി കണ്ടുവരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കുട്ടിയുടെ എക്സ്പ്രഷൻ, ആ മോഡുലേഷൻ, വിബ്രോട്ടോ, അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ പെട്ടെന്ന് സജ്ജ് കണ്ടു തോന്നി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി. അത് മനസ്സിൽ വെച്ചു. ഒരു ആ കോർസ് പോർഷന് കഴിഞ്ഞ് വെച്ച് പോകുന്ന സമയത്ത് ഞാൻ കൊച്ചിനെ വിളിച്ചു പറഞ്ഞു, മോളെ പാട്ടുണ്ട്, നീ ട്രാക്ക് പാടി നോക്കാൻ പറഞ്ഞു. അപ്പൊ അയ്യോ, അവൾ ആദ്യം പേടിച്ചു കൊടുക്കും, ശരിയാണെന്ന് പറഞ്ഞില്ല, മോളെ നന്നായി പാടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ ജോത്സന എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ട് ഞാൻ പാടിക്കുന്നത്. അത് അതിമനോഹരമായി പാടി. പക്ഷെ ഇനിയും അവളിൽ നിന്ന് നന്നായി നമുക്ക് എന്താ അവൾക്ക് നന്നായി പാടാൻ പറ്റും. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്തു, അതൊക്കെ അവൾ പറഞ്ഞു വെച്ചു. പിന്നെ വിദു പ്രതാപനെ വിളിച്ചു, അവനും പാടി. പാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ സിനിമയുടെ വർക്ക് ചെയ്തോട്ടിരുന്നു. അപ്പൊ അവർക്ക് ഈ പാട്ട് ഷൂട്ടിങ്ങിന് കൊടുക്കേണ്ട ഡേറ്റ് ആയപ്പോ വീണ്ടും ഞാൻ ആ പാട്ട് ഒന്നുകൊണ്ട് കേട്ടു. അപ്പൊ പാട്ട് കേട്ടപ്പോ കുഴപ്പമില്ല, ഇനിയും അവരെ കൊണ്ട് നന്നാക്കി പാടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവരെ ഒന്നുകൂടെ വരാൻ പറഞ്ഞു സ്റ്റുഡിയോയിലേക്ക്. അങ്ങനെ അവർ വന്നു. അപ്പോ ജോത്സന പാടി, പക്ഷെ കുഴപ്പമില്ലാണ്ട് പാടി. പക്ഷെ ഞാൻ അപ്പോ ടൈറ്റാനിക്കിൽ ഒരു പാട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് ഒരു പാട്ടുണ്ട്, അതൊന്ന് അവളെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പൊ അവള് അത് പാടി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഈ ടൈപ്പാണ് എനിക്ക് ഈ പാട്ട് വേണ്ടത്. അപ്പോ അവിടുത്തെ ഞാൻ ഏതോ വാക്കുകൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, എവിടൊക്കെ സോഫ്റ്റ് ആക്കേണ്ടത്, എവിടൊക്കെ വിബ്രട്ട് കൊടുക്കേണ്ടത്, എവിടൊക്കെ ബ്രൈറ്റ് ആയിട്ട് പാടേണ്ടത്, അതെല്ലാം പറഞ്ഞു കൊടുത്ത് അത് മനോഹരമായി അവള് പാടി. അതിനുശേഷം വീണ്ടും വിദു പ്രതാപനെ വിളിച്ച് വീണ്ടും അതിനെ കൊണ്ട് ഈ പറഞ്ഞതുപോലെ ചില വാക്കുകളുടെയൊക്കെ ചില സുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അതും വിദു വളരെ മനോഹരമായി പാടി. അങ്ങനെയാണ് സുഖമാണി മിലാവ് എന്ന പാട്ട് ഉണ്ടാവുന്നത്.

നമ്മളൊരു പാട്ട് നന്നാവണമെങ്കിൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ ഈ പാട്ടിനേക്കാൾ നന്നായിരിക്കണം. എന്നുവെച്ചാൽ പാട്ടിന് വിഴുങ്ങാതെ വളരെ സപ്പോർട്ട് ചെയ്ത് ഓർക്കസ്ട്രേഷനൊക്കെ വളരെ ക്ലീൻ ആയിട്ട് ചെയ്യണം. അതുപോലെ റിതം ആണ് ഒരു പാട്ടിന്റെ എന്താ പറയാ നെടുന്തൂണ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മത്തല്. ആ ഒരു പാട്ടിന്റെ റിതം അതിന് ആപ്റ്റ് അല്ലെങ്കിൽ ആ പാട്ട് വീണു പോകും. ഒരു പാട്ടിനെ നിലനിർത്തുന്ന അതിന്റെ റിതം, അതുപോലെ അതിന്റെ ബാക്കിന്റെ സ്റ്റൈല്, അതുപോലെ തന്നെ അതിന്റെ പിന്നെ എന്താ പറയാ കൗണ്ടർ, ചില ഡല്ലായിട്ടുള്ള പോർഷനിലൊക്കെ നമ്മൾ കൗണ്ടർ വെച്ച് ചിന്തിക്കുക, ഇങ്ങനെ അങ്ങനെ വന്നിട്ടാണ് പോകും. അതുപോലെ തന്നെ അതിന്റെ കോഡ്സുകള്, അതിന്റെ മറ്റ് എല്ലാതും അതിന്റെ ലിങ്കുകള്, അതുപോലെ ബിജിഎംസിന്റെ സ്റ്റൈല്, ഇതെല്ലാം ആ പാട്ടിനെ നന്നാക്കുന്നതാണ്. ചിലപ്പോ സംഭവിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, കാരണം ഒരു പാട്ട് നല്ല രസത്തിൽ കമ്പോസ് ചെയ്യും, ചില പാട്ടുകൾ ചിലപ്പോ ഓർക്കസ്ട്രേഷനെ കൊണ്ട് ഭയങ്കര ബോറാവും ആ പാട്ട് കൊളവും ചെയ്യും, ആൾക്കാരെ ശ്രദ്ധിക്കില്ല. അപ്പോ എപ്പോഴായാലും ഒരു ആവറേജ് സോങ്ങിനെ അത് അതിന്റെ ഓർക്കസ്ട്രേഷനെ കൊണ്ടാണ് നന്നാക്കുന്നത്. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഒരാള് ഒരു ലുങ്കിയും ഒരു സാധാരണ ഷർട്ടും ഇട്ടാൽ അയാളെ കാണാൻ ഒരു സാധാരണ ഒരു ഇതായിരുന്നു. അതേ സ്ഥാനത്ത് അയാളൊരു പാൻറും കോട്ടും ടൈയും എല്ലാം കെട്ടിയാൽ അയാളെ കാണാൻ വേറെ ലുക്കായിരിക്കും എന്ന് പറഞ്ഞത് പോലെയാണ് ഒരു പാട്ടിനെ നമ്മൾ സമീപിക്കേണ്ടത്. സാധാരണ ഓർക്കസ്ട്രേഷൻ വെച്ചാൽ ആ പാട്ട് സാധാരണ ആയിപ്പോകും. അതേ സ്ഥാനത്ത് മോഡേൺ സ്റ്റൈലും അതിന്റെ ഓർക്കസ്ട്രേഷൻ നമ്മൾ പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന അത് നമ്മൾ കേട്ട് പഴകിയ ഇൻസ്ട്രുമെന്റ്സും അല്ലാതെ നമ്മൾ വ്യത്യസ്തമായ കീബോർഡിൽ നിന്നും സെലക്ട് ചെയ്തുള്ള ടോണുകളായിരിക്കും പാട്ടിനെ പുതുമ ഉണ്ടാക്കുന്നത്. മഴവില്ല് ഒരു പാട്ടുണ്ട്, പൊന്നോനത്തുമ്പി പൂവാലിത്തുമ്പി, അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട്, എനിക്ക് പാട്ടത്ര ഓർമ്മയില്ല. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഓർക്കസ്ട്രേഷനെ കൊണ്ടാണ് ഇത് നന്നാക്കിയിട്ടുള്ളത്. അതിന്റെ ഡിസ്റ്റോർഷൻ ഗിറ്റാറും ഒരു മെലഡി പോലൊക്കെ വെച്ച് അങ്ങനെ ഒരു പാട്ട് നന്നാക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഓർക്കസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമയെ നമ്മൾ നന്നാക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ വൃത്തിയില്ലാത്ത കുറെ ചിലപ്പോൾ ഷോട്ടുകളൊക്കെ വരും, പക്ഷെ അത് നല്ല മ്യൂസിക് കൊടുത്ത് അവനെ അവൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ആ വിഷ്വലും ഇതൊക്കെ ആൾക്കും മറന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയെ റീ റെക്കോർഡിങ് കൊണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്താറുണ്ട്. പല സീനുകളും നമ്മൾക്ക് സിനിമയിൽ ചിലപ്പോ ഡന്നായിരിക്കും, ആ ചിലപ്പോ നമ്മൾ തോന്നുന്നത് എന്തിനാ ഈ സീനുകളെല്ലാം എന്തിനാ ഈ ഷോർട്ട് ഇട്ടുണ്ടെന്ന് ചിലപ്പോ തോന്നും. അത് ആക്ച്വലി അവിടെ നമുക്ക് ലാഗ് ആണ്, പക്ഷെ ആ ലാഗ് ഇല്ലാതിരിക്കും നമ്മൾ അങ്ങനെ കുറെ മ്യൂസിക്കും. അപ്പൊ സസ്പെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഹൊറർ സംഭവമാണ് അതിനൊക്കെ നമ്മള് മ്യൂസിക് കൊടുത്താൽ അതിനെ ഡെവലപ്പ് ചെയ്ത് വേറൊരു കളറാക്കും. അപ്പൊ ആളുകളും ഇങ്ങനെ ഇരുന്നിരിക്കും. അപ്പൊ ലാഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ആ മ്യൂസിക്കില് നമ്മുടെ മനസ്സ് എന്തോതിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തും. അതുപോലെ നമ്മള് സൈനസ് അബ്ദുള്ളയിലൊരു ഒരു തീം മ്യൂസിക് ഉണ്ട്, കവിയൂർ പൊന്നമ്മയുടെ മകനാണ് അവര് മോഹൻലാല്. ഈ മോഹൻലാലിനെ കാണുമ്പോഴും മോഹൻലാലിനോട് സംസാരിക്കുമ്പോഴും അവരെ അമ്മയുടെ ലാളന അല്ലെങ്കിൽ ഒരു എന്താ പറയാ മകന്റെ സ്നേഹം ഇതെല്ലാം ഫീലുള്ള ഒരു ഒരു ഇത് കൊടുത്തു, ഞാൻ ഒരു മ്യൂസ് കൊടുത്തു. ഒരു ട്യൂണ്, അത് വീണയാണ്, വീണ അതുപോലെ ക്ലാസിക്കൽ വയലാണ് ഞാൻ മാറി മാറി കൊടുത്തു. പിന്നെ ഗ്രൂപ്പ് വയലും സെല്ലോസും ഗിയോളൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ നമ്മൾ സാന്ത്വനം പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സിബിയാണ് എന്നോട് പറഞ്ഞു, മോഹൻ എനിക്ക് ആ കവിയർ പറഞ്ഞ മറ്റേ അവരുടെ തീമുണ്ടല്ലോ മലയാളിന്റെ തീമ് അതൊന്നും ഓർമ്മയുണ്ട് വെച്ചു. അപ്പൊ എനിക്ക് ആദ്യം അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പൊ സിബി എന്നാ ചെറുതായിട്ട് ഇങ്ങനെ അറ്റെന്നൊക്കെ പറഞ്ഞ് മോളി അങ്ങനെ പിടിച്ച് അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് സ്വരകന്യകുമാർ വീണാം വീട്ടുകയായി എന്ന പാട്ട്. അതുപോലെ ചാണക്യൻ എന്ന സിനിമയുടെ റീ റെക്കോർഡിങ്, അത് ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ ടെൻ

0: ഉണ്ടായി. അതിനകത്ത് അതിനകത്ത് ചോദ്യം ചെയ്യാനും അത് പണി കൊടുക്കാൻ വേണ്ടി അയാള് അത് വണ്ടിയില് പോകുമ്പോ അങ്ങോട്ട് ഒരു സാധനം അങ്ങോട്ട് കിടന്നപ്പോ ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് അയാളുടെ ഒരു മാനസികാവസ്ഥ, ഇയാള് കാമുകീന നഷ്ടപ്പെട്ടൊരവസ്ഥ, അതൊക്കെ ഈ ആ തീമിന്റെ കൂടെ ഞാൻ ഒരു മെലഡിയും കൂടെ ആഡ് ചെയ്ത് നേരത്തെ പറഞ്ഞു പോണ അതൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആ പടം വേറൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അത് കാരണം നമുക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ ചിലപ്പോഴാണ് വീട് കിട്ടുക, അത് എപ്പോഴും കിട്ടില്ല. അതുപോലെ പിന്നെ നമ്മുടെ ഇന്നലെ എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മുടെ പത്മരാജൻ സാറിന്റെ ഒരു സിനിമ, അപ്പൊ അതിനകത്ത് ക്ലൈമാക്സില് പത്മരാജൻ സാറ് വിചാരിച്ച പോലെ വിഷുവൽ എടുക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഡറായിരുന്നു. സ്വന്തം ഭാര്യ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത്, അവര് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുകയാണ്. ആക്ച്വലി ശരിക്കുള്ള ഭർത്താവ് ലാസ്റ്റ് വരെ ഇവിടെ ഭാര്യനെയും അയാളും കണ്ടുമുട്ടുന്നതാണ്. അസുഖമ്പോ ഭാര്യനെ അയാൾക്ക് നൽകിക്കൊണ്ട് മനസ്സുകൊണ്ട് നൽകിക്കൊണ്ട് സങ്കടത്തോടെ വേദനിക്ക മനസ്സുമായി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കഥാപാത്രം തിരിച്ചു പോവുകയാണ്. അവിടെ പത്മരാജൻ സാറ് ഡള്ളായിട്ടുള്ള വിഷയങ്ങൾ അപ്പൊ എന്നോട് പറഞ്ഞു, മോഹൻ അവിടെ ഞാൻ വിചാരിച്ചു പറഞ്ഞെടുക്കാൻ പറ്റില്ല, അത് മ്യൂസിക് കൊണ്ട് അവിടെ നമുക്കത് ഫില്ല് ചെയ്യണം. ഭയങ്കര ബോറായി ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ പ്ലേസ് മ്യൂസിക് കൊണ്ട് ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിനകത്തൊരു സുരേഷ് ഗോപി വന്ന് ശോഭനയെ തന്റെ ഭാര്യ മറ്റൊരാളെ ജയറാമിന്റെ കൂടെ നിൽക്കുന്ന ജയറാം ചെയ്യുന്ന ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട് അയാളെ നെഞ്ചു പൊട്ടിയായി അവിടുന്ന് ഭാര്യനെ ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്ന സീനുണ്ട്. അങ്ങനെ ആ അതിനൊരു വയലൻസോടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചിന്റെ കൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത്. അത് എന്താ പറയാം, ആ മ്യൂസിക് കഴിഞ്ഞപ്പോൾ അപ്പൊ ഭരതേട്ടനുണ്ടായിരുന്നു, നമ്മുടെ ഡയറക്ടർ ഭരതേട്ടൻ. ഭരതേട്ടനും നമ്മുടെ പത്മരാജൻ സാറും കൂടെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ രക്ഷപ്പെടുത്തി, ഞാൻ വല്ലാത്ത ടെൻഷനിൽ കയറുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി. അതെങ്ങനെയാ നന്നായി വന്നത്, എന്താ പറയാ, അത് ആ വിഷ മ്യൂസിക് കൊണ്ട് ആ വിഷന് രക്ഷപ്പെട്ടു ശരിക്കും.
1: നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ?

ഞാൻ ജംഗിൾ ബുക്ക് എന്നകത്ത് വന്നതിന്റെ ഒരു പേര്, അതിന്റെ ഡയറക്ടർ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴാണ് അതൊക്കെ ചെയ്തത്. അപ്പോ അങ്ങനെ ഡയറക്ടറിന്റെ അരികെ വരികയും എന്നെ അങ്ങനെ ഒരു സീരിയൽ പോലെ കൊച്ചു കുട്ടികൾക്കുള്ളൊരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കുട്ടികളൊരു പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തെറ്റര തെറ്റ തെറ്റര തെറ്റ തെറ്റര തെറ്റ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടാക്കി. അതില് ബിച്ചുവേട്ടനാണെന്ന് തോന്നുന്നുണ്ട് എഴുതിയത്, ബിച്ചു തിരുമല. ചെപ്പടിക്കുന്നില്ല അത് കറക്റ്റ്, എന്താ പറയാ, വളരെ രസമുള്ള ലിറിക്കുകളായിരുന്നു അത്. പിന്നെ പാടിയത് എന്റെ മക്കളൊക്കെ കൂടിയാണ്, എന്റെയും ചേട്ടന്റെയും മക്കളൊക്കെ കൂടിയാണ്, പിന്നെ അവരുടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും കൂടിയാണ് പാട്ട് പാടിയത്. അത് നമ്മുടെ നമ്മുടെ തരംഗിണി സ്റ്റുഡിയോയുടെ ആയിരുന്നു അതിന്റെ റെക്കോർഡിങ്. അങ്ങനെ ആ പാട്ട് എല്ലാവർക്കും, ആ കുട്ടികളൊക്കെ അന്ന് എനിക്കൊന്ന് ദൂരദർശനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ കുട്ടികളൊക്കെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ടി വിയുടെ മുമ്പിലായിട്ട് ഇരിക്കുന്നതായിരുന്നു ഓർക്കുന്നു. പുതിയതായി ഞാനിപ്പോ ഒന്ന് രണ്ട് സിനിമകളുടെ വർക്കിലാണ്. ഇപ്പൊ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്പിളി എന്ന് പറഞ്ഞൊരു പഴയ ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം ഏതൊക്കെ

പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പടം സ്വാമിയും വർക്കിയും എന്ന് പറഞ്ഞൊരു പടം, അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് പുതിയ ആളുകളുടെ വർക്കുകളുണ്ട്, അത് അത് ഉടനെ തന്നെ തുടങ്ങും. അത് നാല് പാട്ടാണ് ഒരു പടത്തില്, ഒരെണ്ണത്തില് രണ്ട് പാട്ടാണ്, അങ്ങനെ എന്തോ പിന്നെ ചെറിയ കവിതി അങ്ങനെയൊക്കെ പോണു ഇപ്പൊ.

0: അന്ന് രാത്രി കതക് മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്.
1: മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മലയാളത്തിലെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമായ കറക്കം. പുതുമയുള്ള ദൃശ്യാവിഷ്കാരങ്ങളും ത്രസിപ്പിക്കുന്ന സംഗീതവും ചേർത്ത് ഒരുക്കിയ സിനിമ തീം ഹൊറർ ചിത്രങ്ങളുടെ ചട്ടക്കൂടുകൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഒരു എന്റർടൈനറാണ്. അമാനുഷിക സംഭവങ്ങൾ കഥയെ മുന്നോട്ട് നയിക്കുമ്പോൾ കഥാപാത്രങ്ങൾ നേരിടുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും നർമ്മ മുഹൂർത്തങ്ങളും സിനിമയെ രസകരമായ കാഴ്ചാനുഭവമാക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടം യുവാക്കളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നുവരുന്ന റെട്രോ ആത്മാക്കളും തുടർന്ന് ഉണ്ടാകുന്ന വിചിത്രവും രസകരവുമായ സംഭവങ്ങളുമാണ് കഥയുടെ പശ്ചാത്തലം.
2: ഇപ്പൊ നാളത്തേക്ക് ഈ തോന്നലൊക്കെ അങ്ങ് പോവായിരിക്കുമല്ലേ?
3: അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്, ഭ്രാന്ത് വലപിടിച്ചവരുണ്ട്.
1: സംഗീതവും ദുരൂഹതയും നർമ്മവും അമാനുഷിക സംഭവങ്ങളും കൂടി ചേരുന്ന കറക്കം വേറിട്ട അനുഭവമാണെന്ന് പ്രേക്ഷകരും പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രീനാഥ് ഭാസി നായകനാകുന്ന ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രീനാഥ് ഭാസിക്കൊപ്പം ഫെമിന ജോർജ്, ഷൌൺ റോമി, സിദ്ധാർത്ഥ് ഭരതൻ, അഭിറാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രം മലയാള സിനിമാ ലോകത്തെ ഒരു പുതുപുത്തൻ ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. ബ്ലാക്ക് ടർട്ടിൽ പ്രൊഡക്ഷൻസിന്റെയും ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ അങ്കുഷ് സിംഗ്, കിംബർലി ട്രിനിഡാഡ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചാൾസ് എന്റർപ്രൈസസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സുഭാഷ് ലളിത സുബ്രഹ്മണ്യനാണ് സംവിധാനം. ധനുഷ് വർഗീസിന്റെ കഥയെ ആസ്പദമാക്കി നിബിൻ നാരായണൻ, സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് സാം സി എസ് ആണ്. ബബ്ലു അജു ഛായാഗ്രഹണവും നിതിൻ രാജ് അറോൾ എഡിറ്റിംഗും നിർവഹിക്കുന്നു. അൻവർ അലി, വിനായക് ശശികുമാർ, മൂസിൻ പരാരി, ഹരീഷ് മേനോൻ, സു എന്നിവർ ഗാനരചനയും രാജേഷ് പി വേലായുധൻ കലാ സംവിധാനവും അരവിന്ദ് മേനോൻ സൌണ്ട് മിക്സിംഗും സിങ്ക് സിനിമ സൌണ്ട് ഡിസൈനും നിർവഹിക്കുന്നു. സ്റ്റോറീസ് സോഷ്യലിന്റെ ബാനറിൽ ഡോക്ടർ സംഗീത ജനചന്ദ്രനാണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗും കമ്മ്യൂണിക്കേഷനും കൈകാര്യം ചെയ്യുന്നത്.
4: ഇനി എന്താ പ്ലാൻ?
5: നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്.

0: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുള്ള കൊമ്പുകള. കൊമ്പൊന്നിന് 3.5 കോടിയോളം വരും.
1: പത്തിരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടു കൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള്.
2: ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ട ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ പ്രദർശനത്തിനെത്തി. ആദ്യ ഷോകൾ കഴിയുമ്പോൾ ഗംഭീര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന്.

0: ലഭിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രീ സെയിലാണ് ലഭിച്ചത്. നവാഗതനായ പോൾ ജോർജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മാർക്കോ എന്ന പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലറിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് കാട്ടാളൻ.
1: ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിനിഷ്ടം.
0: ഗംഭീര ആക്ഷൻ ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിന്റെ ട്രെയിലർ, ടീസർ എന്നിവ നൽകിയ പ്രതീക്ഷകൾ പ്രേക്ഷകരെ ഏറെ ആവേശത്തോടെ ചിത്രം കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആന്റണി വർഗീസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. തുഷാര വിജയൻ നായികയായി മലയാളത്തിൽ എത്തുന്ന ചിത്രത്തിൽ പുഷ്പ, ജയിലർ എന്നിവയിലൂടെ ശ്രദ്ധ നേടിയ തെലുങ്ക് താരം സുനിൽ, മാർക്കോയിലൂടെ മലയാളത്തിലെത്തി ശ്രദ്ധ നേടിയ കബീർ ദുഹാൻ സിംഗ്, പുഷ്പ ഫെയിം തെലുങ്ക് താരം രാജ് തിരാൻസു, കില്ലെന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിന്ദി ചിത്രത്തിലൂടെ പ്രശംസ നേടിയ ബോളിവുഡ് താരം പാർത്ഥ് തിവാരി, മലയാളത്തിൽ നിന്നും ജഗദീഷ്, സിദ്ദിഖ്, വ്ളോഗറും ഗായകനുമായ ഹനാൻ ഷാ, ഹിപ്സ്റ്റർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന സംഘടന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റാണ്. രവി ബസ്രൂർ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന്റെ മാറ്റുകൂടുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ഹോം ബാക്ക് സീരീസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ഷൻ ത്രില്ലറുകൾക്ക് സംഘടനമൊരുക്കിയ ലോകപ്രശസ്തനായ കെച്ച കെമ്പാഡ്കിയുടെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും നേതൃത്വത്തിൽ ആക്ഷൻ രംഗങ്ങൾ തായ്ലന്റിലാണ് ചിത്രീകരിച്ചത്. ഹോം ബാക്ക് സീരീസിലൂടെ വലിയ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും ചിത്രത്തിലുണ്ട്. KGF, സലാർ എന്നിവയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായ കന്നഡ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ് സംഗീതമൊരുക്കിയത്. ജോബി വർഗീസ്, പോൾ ജോർജ്, ജെറോ ജേക്കബ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. സംഭാഷണങ്ങൾ ഒരുക്കിയത് ഉണ്ണി ആർ ആണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജുമാന ഷെരീഫ്, ഛായാഗ്രഹണം റെനഡിവെ, അഡീഷണൽ ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ്, സംഗീതം രവി ബസ്രൂർ, അഡീഷണൽ സോങ് ബി അജനീഷ് ലോക്നാഥ്, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, ആക്ഷൻ സന്തോഷ്, പ്രൊഡക്ഷൻ ഡിസൈൻ സുനിൽ ദാസ്, ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഡിപിൽ ദേവ്, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ, ഓഡിയോഗ്രാഫി രാജകൃഷ്ണൻ MR, സൌണ്ട് ഡിസൈൻ കിഷൻ, സപ്ത റെക്കോർഡ്സ്, വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ, മേക്കപ്പ് റോണക് സേവ്യർ, വരികൾ സുഹേൽ കോയ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അമൽ സി സദർ.
2: ആന്റണി നാമ നനച്ച മാതിരി ഇല്ലേ.

0: Song of the Week.
1: ഈ ഗാനം സ്വച്ഛന്ദ മൃത്യു എന്ന ചിത്രത്തിൽ ഗൗരി ലക്ഷ്മി പാടിയത്. ജോഫി തരകന്റെ വരികൾ, നവനീതിന്റെ സംഗീതം.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ശശി കാപ്പാട്, നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം മഞ്ഞുകാലവും കഴിഞ്ഞ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം കുസൃതിക്കുറുപ്പ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം മന്ത്രി കൊച്ചമ്മ.

ഈ ഗാനം പാടിയത് ചിത്ര. ചിത്രം മന്ത്രിമാളികയിൽ മനസ്സമ്മതം. ഗാനരചന കൈതപ്രം. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

മന്ത്രികുമാരൻ. ഈ പടത്തിൽ ബിജു നാരായണൻ പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ CM ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം.
1: തത്താകൃതാ തകൃതാമില്ലത്തൈ പെനം

0: സി എം ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം
8: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. പൂമഴ പെയ്യും കുന്നിന് താഴെ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് വീട്ടി മുരളി ലീന.

ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ലോകം അഭൂതപൂർവമായ വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. അതിശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ട് ഹോംസ്റ്റേയും സർവീസ് വില്ലകളും പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവർ സമൂഹത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ഇല്ലിക്കൽ ചിന്മിയ വിദ്യാലയത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. എറണാകുളം മലയിടം തുരത്തിലെ പരുത്തുകാവ് ഉന്നതി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നടപടിയെന്ന് മന്ത്രി റോജി എം ജോൺ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരും കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും ചേർന്ന് നടപ്പാക്കുന്ന ദേവാരണ്യം പദ്ധതിക്ക് തുടക്കമായി. തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, മലബാർ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും പൂജാസസ്യങ്ങളും വച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

കൈതപ്പോ. ഈ പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ ഈണം.

ഇന്ന് 6:50 ഹരിതവീഥിയിൽ ജൈവ വൈവിധ്യങ്ങളും നാട്ടറിവും പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ചില പ്രകൃതി സൗഹൃദ വഴികൾ, ലഘുപ്രഭാഷണം ഇവ കേൾക്കാം ഇന്ന് 6:50.

ഉള്ള ഹരിതവീഥിയിൽ. ഇന്ന് 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ തോറ്റാർ ഫായിസ് പൊതുവാട അവതരിപ്പിക്കുന്ന ചെറുകഥ, സ്വപ്നാടനം നാലപ്പാടം പത്മനാഭൻ അവതരിപ്പിക്കുന്ന കവിത, എല്ലാം കണക്കല്ല മനോജ്കുമാർ പഴശ്ശി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ കുളിർമയേകി തൊടുപുഴയിലെ അമരങ്കാവ് ശ്രദ്ധേയമാകുന്നു. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ പ്രധാന ജീവവായുവാണ്. 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് അപൂർവ സസ്യജാലങ്ങളുടെയും ജീവികളുടെയും വലിയൊരു ലോകമാണ് സമ്മാനിക്കുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളും ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിലൊന്നായ അമരങ്കാവ് നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് നിലവിൽ സംരക്ഷിച്ചു പോരുന്നത്. ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. കാലവർഷം എത്തിയതോടെ ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ വാഹന സൗകര്യം എത്തിയതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരും ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഒട്ടേറെ വാഹനങ്ങൾ എത്തുന്നത് കാരണം പ്രദേശത്ത് ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെ സ്വീകരിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കും. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ കണ്ടെത്തിയതായും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈ എടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത നിർമ്മാണങ്ങളുടെയും സാഹസിക ടൂറിസം സംരംഭങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചതായി കളക്ടർ അറിയിച്ചു. June 15 ഇതിൽ റിപ്പോർട്ട് ലഭ്യമാകും. പതിവായി അപകടമുണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾ ഇറങ്ങാത്ത വിധത്തിൽ വേലികെട്ടി സംരക്ഷിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഔഷധഗുണവും തീക്ഷ്ണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച കാന്തല്ലൂർ വെളുത്തുള്ളി കേരളത്തിന്റെ കാർഷിക വൈവിധ്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭൗമസൂചികാ പദവി നേടിയ ഈ ഉൽപ്പന്നം വിപണിയിലെ സാധാരണ വെളുത്തുള്ളികളിൽ നിന്ന് ഏറെ വേറിട്ടു നിൽക്കുന്നതാണ്. സമുദ്രനിരപ്പ്

0: നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ ജൈവ രീതിയിൽ വളരുന്ന കാന്തല്ലൂർ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകവും എസൻഷ്യൽ ഓയിലിന്റെ അളവും ഏറെ ഉയർന്നതാണ്. ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണുള്ളത്. ആധുനിക വിപണന സംഭരണ സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഞ്ചാരികൾക്ക് നേരെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും അതിർത്തി ജില്ലകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് പരിശീലനം നൽകും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടു നൽകാൻ നടപടി സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ എലിവേറ്റഡ് പാത എന്ന ആശയം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം റെക്കോർഡ് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മൂന്നാറിൽ എത്തിയത്. മൂന്നാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികളും നടപ്പാക്കും. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ മൂന്നാറിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി, ജൈവ വൈവിധ്യങ്ങളും നാട്ടറിവും. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ E. ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചുരുക്കാൻ ചില പ്രകൃതി സൗഹൃദ വഴികൾ, ലഘുപ്രഭാഷണം എന്നിവ കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, 7:35 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, തോറ്റോർ ഫായിസ് പൊതുവാട അവതരിപ്പിക്കുന്ന ചെറുകഥ, സ്വപ്നാടനം നാലപ്പാടം പത്മനാഭൻ അവതരിപ്പിക്കുന്ന കവിത, എല്ലാം കണക്കല്ല മനോജ് കുമാർ പഴശ്ശി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 നാടകം, തുടർന്ന് പങ്കജ് ഉദാസ് പാടിയ ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, പഞ്ചവർണ്ണക്കിളി, പള്ളത്ത് രാമന്റെ കവിത ആലാപനം, മനീഷ രാജീവ്. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കൂടിയുണ്ട് അമരീന്ദർ, ചൊക്ലി അമരീന്ദൻ ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിപാടി. 7:20 സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈമിൽ സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ ജേതാവ് അഭിഷ സാജു, പവർ ലിഫ്റ്റിംഗിന്റെ സാധ്യതകളുമായി ദേശീയ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് മോഹൻ പീറ്റേഴ്സ് എന്നിവർ പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരിയിൽ ലളിതഗാനങ്ങൾ. 9:00 പ്രിയം പ്രിയതരം, ഗായകൻ വിനോദ് രോഹിണി പങ്കെടുക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10:00 നേർവഴി പ്രയോജക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ആൽബം ഗാനങ്ങൾ, 12:10 അറിയിപ്പുകൾ, തുടർന്ന് സേവന വാർത്തകൾ. 12:15 KP കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്. 12:40 ആരോഗ്യദീപ്തി. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിലിനങ്ങൾ. വൈകിട്ട് 5:00 സംസ്കൃത പാഠം. 5:15 രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായമ്പക. 5:30 6:00 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണി. മൊകേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ M. ദാസന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി. ഫാത്തിമ നിദ പി ടി പി, ശ്രീലക്ഷ്മി കെ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ, മുഹമ്മദ് പി ടി പി എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 NDA സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: वृक्षः इति अभियानं वनक्षेत्रवृत्तौ महत्वपूर्णं योगदानं दत्तवत्। तेन उक्तं यत् अयं दिवसः पर्यावरण संरक्षणं सतत विकासं च प्रति अस्माकं प्रतिबद्धतायाः प्रतीकः अस्ति। सूचना प्रसारण राज्यमंत्री डॉक्टर एल मुरुगनः अद्य नवदिल्ली नगरस्य ऑल इंडिया रेडियो परिसरे एक पेड़ मां के नाम अभियानस्य भागरूपेण एकं वृक्षं रोपितवान्। आकाशवाण्या सह संभाषमाणः डॉक्टर मुरुगनः नागरिकेभ्यः आह्वानं कृतवान् यत् ते पर्यावरणस्य रक्षणस्य प्रतिज्ञां कुर्वन्तु। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिनोः द्वित्री दिवसयोः मध्ये मध्य अरब सागरस्य केषुचित् अधिकेषु भागेषु समग्रेपि गोवा प्रदेशे महाराष्ट्रस्य आन्ध्रप्रदेशस्य कर्नाटकस्य च केषुचित् भागेषु तमिलनाडु राज्यस्य अवशिष्टेषु भागेषु तथा पूर्वोत्तर राज्याणां केषुचित् भागेषु दक्षिण पश्चिम प्रावृतः आगमनाय परिस्थितयः अनुकूलाः सन्ति। पुरुषाणां आ अष्टादश वयस्यः एशिया कप हॉकी प्रतियोगितायाः उपान्त्यस्पर्धायां भारतेन पाकिस्तान दलं 5-3 अंक अंतरालेन पराजितम्। जापान इदं अपरतः महिलानां अंडर 18 एशिया कप प्रतियोगितायाः उपान्त्यस्पर्धायां चीनदेशेन भारतीय दलं पराजितम्। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഹരിതഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ, സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി, വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിതഭാവിയിലേക്ക് ലോകമൊന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
7: കൽപ്പനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ, കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും

0: ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
1: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
1: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകടസമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ ജൂൺ 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്കാവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

കാറ്റിൽ ഉലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. ഇന്ന് നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൌരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. കടൽത്തീരങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബൺ ആഗിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോള താപനില അതിവേഗം ഉയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോള വേദി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവാണ്. പരമ്പരാഗതമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്ന് അസർബൈജാൻ ഈ വേദിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് 1974 June 5 മുതലാണ്. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിവസ ആചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറുമൊരു കലണ്ടർ തീയതിയോ മരം നടീൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യന്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്ക് മേലെ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോള താപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണും ജലാശയങ്ങളും കടലുകളും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിന്റെ എല്ലാം അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അവ ആഗോളതലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച, മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യ മൃഗസംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. വനവൽക്കരണം, പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വ്യാപനം എന്നിവയിലൂടെ മാത്രമേ കാർബൺ ഉദ്വമനം കുറയ്ക്കാൻ നമുക്ക് സാധിക്കൂ.
പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിനായി കൂട്ടായ പ്രവർത്തനത്തിനും ജനപങ്കാളിത്തത്തിനുമുള്ള കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിന്റെ ആഹ്വാനം ഉയർത്തിക്കാട്ടുന്ന ഒരു ലേഖനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പങ്കുവച്ചു. സുസ്ഥിരവും ചെലവ് കുറഞ്ഞതും ദീർഘകാല പാരിസ്ഥിതിക നേട്ടങ്ങൾ നൽകാൻ ശേഷിയുള്ളതുമായ പ്രകൃതിദത്ത പരിഹാരങ്ങളിലൂടെ ഈ വെല്ലുവിളികളെ നേരിടണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസനവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമായിരിക്കും കൂടുതൽ ഹരിതാഭമായ ഒരു ഡൽഹിയെന്ന് കേന്ദ്രമന്ത്രി ഊന്നിപ്പറഞ്ഞതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഏക് പേഡ് മാ കേ നാം പോലുള്ള പദ്ധതികൾ ഓരോ വർഷവും ഏകദേശം 1.1 ലക്ഷം ഹെക്ടർ വനപ്രദേശം കൂട്ടിച്ചേർക്കുന്നതിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി മിഷൻ ലൈഫിന്റെ ആത്മാവിലൂടെ കൂടുതൽ വൃത്തിയുള്ളതും ഹരിതാഭമായതും കൂടുതൽ സുസ്ഥിരവുമായ ഒരു ഗ്രഹത്തിനായി ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ശ്രീ മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഈ ആഴത്തിലുള്ള സാംസ്കാരിക ധാർമ്മികത പരമ്പരാഗത ഇന്ത്യൻ ജ്ഞാനത്തിൽ മനോഹരമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി പരിസ്ഥിതി പരിപാലനത്തിന്റെ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനായി ഒരു പവിത്രമായ സംസ്കൃത സുഭാഷിതം പങ്കുവയ്ക്കുകയും ചെയ്തു. എക്സിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പങ്കുവച്ചു: എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പരിസ്ഥിതി സംരക്ഷണത്തിൽ അതീവ താൽപര്യമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു ദിനമാണിത്. കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തിയ അനേകം ശ്രമങ്ങൾ ഈ ദിശയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുന്നതായി പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു.

0: പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണം സമ്പന്നമാണ്. എന്നാൽ അവന്റെ അത്യാഗ്രഹങ്ങൾ തീർക്കാൻ അതിനാവില്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ, വെറുമൊരു ചടങ്ങിൽ ഒതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. പ്ലാസ്റ്റിക് മലിനീകരണമില്ലാത്ത, പച്ചപ്പ് നിറഞ്ഞ, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാൻ ഒന്നിച്ച് പ്രയത്നിക്കാം. കാരണം ഭൂമി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ.
1: ആകാശവാണി കണ്ണൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൈവ വൈവിധ്യങ്ങളും നാട്ടറിവും ഈ വിഷയത്തെക്കുറിച്ച് പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു.
3: ജീവനിൽ ബഹുമാനമുള്ള കൃഷിയാണ് ജൈവകൃഷി. ജീവനെ ബഹുമാനിക്കുക. കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രകൃതി വിരുദ്ധമായ സങ്കല്പമാണ്. എന്തുകൊണ്ടാ? പ്രകൃതിയിൽ ഒന്ന് മാത്രം, നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കൃഷി. അഗ്രികൾച്ചർ എന്നല്ലേ പറയാ, അതിൽ തന്നെ ഒരു കൾച്ചറുണ്ട്. കൃഷിയുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഉണ്ടാക്കിയെടുത്തത് കൃഷി ചെയ്തിട്ട് തന്നെയാണ്. പ്രകൃതിയിൽ വലിയ നശിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങളൊക്കെ പണ്ട് കാടായിരുന്നു. ആ കാടൊക്കെ വെട്ടി നഗരങ്ങളും ഗ്രാമങ്ങളൊക്കെ ആക്കിയത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നമ്മുടെ നെൽവയലുകളൊക്കെ അന്ന് പണ്ട് മിരിസ്റ്റിക്ക സാമ്പ് എന്ന് പറയുന്ന ചതുപ്പ് കാടുകളായിരുന്നു. ഇന്ന് കേരളത്തില് മിരിസ്റ്റിക്ക സാമ്പ് എന്നൊന്നും കൂടുതലായിട്ടില്ല. മട്ടന്നൂരിന്റെ അടുത്തൊരു പൂങ്ങോട്ട് കാവുണ്ട്. പൂങ്ങോട്ട് കാവൊക്കെ മിരിസ്റ്റിക്ക സാമ്പാണ് ഇപ്പോൾ. യഥാർത്ഥത്തിൽ നമ്മുടെ നെൽവയലുകളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു കേരളത്തിലൊക്കെ ആണെങ്കിൽ 2000-3000 വർഷത്തിനിടയിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തതാണ്. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രകൃതിയിൽ മാറ്റം വരുത്തിയിട്ട് തന്നെയാണ് വയലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ വയലില് കൈശലും പ്രാലും പിന്നെ മരത്തുകണ്ണിയും മീനുകളും ഞണ്ടുകളും ഒക്കെ ഉണ്ടായിട്ട് ഒരു ജൈവ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾ വലിയ വിഷങ്ങളൊന്നും തൂകാറില്ലായിരുന്നു. പക്ഷേ ധാരാളം കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ കഴിയുമ്പോൾ ആ ജൈവ വ്യവസ്ഥ മാറുന്നു. ഈ തോടുകൾ, അന്നത്തെ നമ്മുടെ വയൽത്തോടുകളൊക്കെ റോഡുകളായിട്ട് മാറുമ്പോൾ വെള്ളത്തിന്റെ നീരൊഴുക്ക് പോകുന്നു. വെള്ളത്തിന്റെ pH മൂല്യം, മണ്ണിന്റെ pH മൂല്യത്തിൽ മാറ്റം വരുന്നു. കുന്നിടിച്ചിട്ട് തീരപ്രദേശങ്ങളിലെ നദീതട അലൂവിയൽ മണ്ണുള്ള സ്ഥലത്ത് പോലും നമ്മൾ ചുവന്ന മണ്ണ് കൊണ്ടിട്ടിട്ട് അവിടുത്തെ അസിഡിറ്റി കൂട്ടുന്നു. അങ്ങനെ നമ്മൾ മാറ്റം വരുത്തുന്നു. പ്രകൃതി വിരുദ്ധമായ, പ്രകൃതിയെ ദ്രോഹിക്കുന്ന ഒരു തരത്തിലുള്ള കൃഷി രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്തിരുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം. കൃഷിയില് ഈ വൈവിധ്യങ്ങളൊക്കെ സംരക്ഷിക്കുമ്പോഴും ഈ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃഷി മണ്ണിനോട് ബന്ധപ്പെട്ട, മണ്ണിനെ ദ്രോഹിക്കാത്തൊരു കൃഷിയായിരിക്കും. ഒരു 2000 കാലത്ത് കേരളത്തിലെ ഔഷധ ചെടികൾ മാർക്കറ്റിൽ എത്തുന്നതിനെ കുറിച്ചൊരു പഠനം ഞാൻ നടത്തിയിരുന്നു. പയ്യന്നൂരിന്റെ മെറ്റീരിയ മെഡിക്ക പഠനം എന്ന രീതിയിൽ ഒരു പഠനം നടത്തിയിരുന്നു. അന്ന് പയ്യന്നൂർ ഭാഗത്ത് മാർക്കറ്റിൽ 1 കിലോ കുറുന്തോട്ടിക്ക് 3 രൂപയായിരുന്നു. കുറുന്തോട്ടിന്റെ വേരാട്ടോ ഔഷധമായിട്ട് ഉപയോഗിക്കാം. ശരിക്കും വടക്കോട്ട് പോകുന്ന വേര് ഉപയോഗിക്കണം. പിന്നെ വടക്കും തെക്കും ഒക്കെ ആയി, ഇപ്പം വേരുപയോഗിച്ചു. പക്ഷെ ഇപ്പൊ കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയുടെ ചെടി മുഴുവനാണ്. അതും കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും? കുറുന്തോട്ടി നിൽക്കുന്നതിന്റെ ഒപ്പരമുള്ള നാറിക്കാട് എടുത്താലും മതി അല്ലെ? നാറ്റപ്പൂച്ചെടിയൊക്കെ ഇട്ടുള്ള എന്തും കുറുന്തോട്ടിയുടെ പേരിൽ വരുന്നു. പോട്ടെ, എന്തായാലും കുറുന്തോട്ടി എന്ന് പറയുന്ന ചെടിക്ക് 3 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയാണെന്ന് അറിയോ? ഏതെങ്കിലും ഒരു പച്ചമരുന്ന് കടയിൽ പോയിട്ട് 1 കിലോ കുറുന്തോട്ടിക്ക് വില ചോദിച്ചു നോക്കിയാൽ 300 രൂപയിൽ കൂടുതലുണ്ട്. 3 രൂപയിൽ നിന്നും 20 കൊല്ലം കൊണ്ട് 300 രൂപയിലേക്ക് മാറുന്നു. അത്രയും അപൂർവമാവുമ്പോഴാണ് ഇവിടെ നമ്മൾ കുറുന്തോട്ടി കൃഷി ചെയ്യേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് വിളയല്ലാത്ത സാധനങ്ങൾ കൂടി നമ്മൾ കൃഷി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ജൈവ വൈവിധ്യമാണ്. ആ ജൈവ വൈവിധ്യത്തിൽ തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഹാബിറ്റാറ്റ് ഡൈവേഴ്സിറ്റി, ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ജനിതക തലത്തിലുള്ള വൈവിധ്യമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നെല്ലിന്റെ കാര്യം, ഒറൈസ

സത്യവല്ലേ നെല്ല്. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം ഉറേസാ സത്യവയാണ്, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന നെല്ലൊക്കെ. പക്ഷേ ഇതിൽ എത്ര തവളക്കണ്ണനും പൊന്നാരിയനും ചീരയും കയമയും കൊടികയമയും, എത്ര കയമകൾ, എത്ര തരം കയമകൾ, ചോമനും രക്തശാലിയും വറുക്കുന്ന വിത്തും ചെറിയ വിത്തും ജീരകശാലയും ഗന്ധകശാലയും, ഇതൊക്കെയും നെല്ലിന്റെ വൈവിധ്യമാണ്. പല പല ഗുണങ്ങളുള്ള രോഗത്തിന് ഔഷധമായിട്ടുള്ളതുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി നവര എന്ന് പറയുന്നതൊക്കെ കിഴിക്കും, പായസം വെക്കാനും പിന്നെ ആയുർവേദ ചികിത്സക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് നവര കിഴിക്കൊക്കെ. നവര പോലുള്ള രക്തശാലി പോലുള്ള ഔഷധ വിത്തുകളുണ്ട്. കൈപ്പാട് നിലങ്ങളിൽ വളരുന്ന ഓർക്കയമയും ഓർത്തടിയനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നെൽവിത്തുകളും അതിന്റെ വൈവിധ്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ. വെള്ളരി എന്ന് പറയുന്നത് എന്താണ്, കുക്കുമി സറ്റൈവ എന്നാണ് പറയാ വെള്ളരിക്ക്. അപ്പൊ ആ വെള്ളരിയിൽ കണിവെള്ളരി നേരിട്ടുണ്ട് നിങ്ങള്. കണിവെള്ളരി എന്ന് പറഞ്ഞാല് കണി കാണുന്ന വെള്ളരി എല്ലാം കണിവെള്ളരിയാണ്. കണിക്കൊന്ന, കണി കാണുന്ന കൊന്ന, കണിക്കൊന്ന, കണിവെള്ളരി, കണി കാണുന്ന വെള്ളരി എല്ലാം കണി വെള്ളരി. പൊട്ടുവെള്ളരി കണി വെച്ചാൽ അതും കണിവെള്ളരി തന്നെയാണ്. പക്ഷെ നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഏപ്രിൽ മാസത്തിൽ വിഷുവിന്റെ സമയത്ത് നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന, ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന പറയേണ്ടി വരും. പക്ഷേ വടകര ഭാഗത്തൊക്കെ ഇപ്പോഴും അപൂർവമായി കൃഷി ചെയ്യുന്ന, പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന ഒരു കണിവെള്ളരി ഉണ്ടായിരുന്നു. നല്ല കോട്ടി പോലുള്ളതാണ്, ഓറഞ്ച് പോലെ, ഓറഞ്ചിന്റെയൊക്കെ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ സ്വർണ്ണ നിറമുള്ളതും നല്ല സൾഫർ യെല്ലോ കളറുള്ളതുമായിട്ടുള്ള കണിവെള്ളരി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ അന്യം നിൽക്കുന്നു. അപ്പൊ യഥാർത്ഥ കണിവെള്ളരി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ആ ജൈവ വൈവിധ്യം, അതിന്റെ ജനിതക തലത്തിലുള്ള വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്നു. ബോട്ടണിയുടെ ഭാഷയിൽ സാലഡ് ഉണ്ടാക്കുന്ന കക്കിരിക്കയും വെള്ളരിക്കയും ആട്ടങ്ങ എന്ന് പറയുന്ന സാധനമുണ്ട്, കഴിക്കുന്ന ഒരു ചെറിയ നമ്മുടെ വേലിക്കൊക്കെ കാണുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതും കുക്കുമിസ് സറ്റൈവ തന്നെ, അതിന്റെ ഒരു ഇനമാണ്. കഴിക്കുന്ന ഒരു ചെറിയ കക്കിരിക്കയുടെ ആകൃതിയിൽ വേലിയിലൊക്കെ പടരുന്ന ആട്ടങ്ങ എന്നൊക്കെ പറഞ്ഞ, കാരോപ്പീരക്ക എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, അതും വെള്ളരിയാണ്. ബോട്ടണിയേക്കാൾ, സസ്യശാസ്ത്രത്തിനേക്കാൾ മുമ്പിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടറിവുകൾ. അത് പരമ്പരാഗതമായിട്ട് നമ്മുടെ വിത്തുകളെ നിർദ്ധാരണം ചെയ്തിട്ട് കർഷകൻ എടുത്തുണ്ടാക്കിയതാണ്. കോഴിക്കോട് ടൗണിലെ കൂടെ പോകുമ്പോൾ പണ്ട് ധാരാളം കോയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ നിങ്ങൾ കോയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കണ്ണൂരുണ്ട്, അത് പറഞ്ഞിട്ട് ഉപ്പേരി വെക്കാന്ന് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന എന്താ സ്ഥിതി ഉണ്ടാവുക? കണ്ണ കോയൊക്കെയാണ്, വള്ളിയും കോയൊക്കെയാണ്, പക്ഷെ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കുന്നല്ലോ? കയ്പ്പാണ്, കയ്പ്പും കോവയാണ്. പക്ഷെ ബോട്ടണിയുടെ ഭാഷയിൽ രണ്ടും ഒന്നാണ്. സസ്യശാസ്ത്രപരമായിട്ട് രണ്ട് വ്യത്യാസമില്ല, പക്ഷേ രുചിയാണ് അതിന്റെ വ്യത്യസ്തമാകുക. ഒന്ന് കയ്പ്പാണ്, വൈൽഡായിട്ട് വളരുന്നത്. അപ്പോൾ ഈ നല്ല രീതി ചീത്ത ചെയ്ത് ഏതാണ് ഭക്ഷ്യയോഗ്യം എന്നത് ലാബിൽ നോക്കിയിട്ടൊന്നല്ല പണ്ട് കണ്ടുപിടിച്ചിരുന്നത്. ഇത് മനുഷ്യൻ എത്രയോ കാലമായിട്ട് നിരന്തരമായി ഉപയോഗിച്ചിട്ടുള്ള അറിവുകളാണ്. അത് തലമുറയിലേക്ക് കൈമാറിയതാണ്. ആ കൈമാറ്റം നഷ്ടപ്പെടുമ്പോൾ, അതിന്റെ ആ കണ്ണി മുറിയുമ്പോഴാണ് നമ്മൾക്ക് ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകുന്നത്, ഭക്ഷണത്തെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകുന്നത്, ശോഷണം സംഭവിക്കുന്നത്, ജൈവ വൈവിധ്യ നാശം ഉണ്ടാകുന്നത്. നാശം എന്ന് പറയുന്നത് ഒരു സാധനം ഇല്ലാതായി പോകുന്നതല്ല, അത് മാത്രമല്ല, അതോടൊപ്പം അതിനെക്കുറിച്ചുള്ള അറിവുകൾ പോലും നഷ്ടപ്പെടുന്നതാണ്. പൂവാങ്കുറുന്നില കണ്ണിലുറ്റിച്ചാൽ മതിയെന്ന് ഒരു വൈദ്യൻ പറഞ്ഞാൽ പൂവാങ്കുറുന്നില എന്താണെന്നറിയോ? മുയൽച്ചെവി, മുറിവിന് മുയൽച്ചെവി കണ്ണിലുറ്റിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതയ്ക്ക് ഉപ്പുകല്ല് ചിരടിയിട്ട് തൊണ്ടയിൽ പുരട്ടുക. അപ്പോൾ പ്രയോഗങ്ങൾ മാത്രമല്ല, അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു അറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു. അതോടുകൂടി നമ്മുടെ ഈ നാട്ടറിവുകളുടെ എത്രയോ കാലമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്ന അറിവുകളും ഇല്ലാതായിട്ട് മാറുന്നു എന്നതാണ്. ജൈവകൃഷിയിലെ പുതിയ മാറ്റങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവനിൽ ബഹുമാനിക്കുക എന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ പല ജൈവ കൃഷിയിൽ പോലും ജീവനിൽ ബഹുമാനമൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ കൃഷിയിലൊക്കെ വരുന്ന മൾച്ചിങ് എന്നൊക്കെ നമ്മൾ കൃഷിക്ക് പറയാറുണ്ട്, പൊതയിടുക എന്ന് പറയുന്നത്. പൊതയിടുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ വളരുന്ന, ഒരുപക്ഷെ മസനോബോ ഫുക്വോക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എന്റെയൊക്കെ ജീവിതത്തെ ആകെ മാറ്റി തീർത്തത്. ഈ പ്രകൃതിയിലേക്ക് 10-40 വർഷം മുമ്പേ ഇത്തരം ഒരു അവബോധത്തിലേക്ക് വളർത്തിയത് ഫുക്വോക്കയുടെ ഒറ്റ പുസ്തകമാണ്, ഒറ്റ വൈക്കോൽ വിപ്ലവം, വൺ സ്ട്രോ റവല്യൂഷൻ. എങ്ങനെയാണ് കൃഷിയിലെ ഈ പറയുന്ന ജീവനെ ബഹുമാനിച്ചിട്ടുള്ള കൃഷി എന്നതാണ്. പക്ഷെ ഇന്ന് ഈ പറയുന്ന ദർശനം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പറ്റുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോ കൃഷി ചെയ്യാൻ, പിന്നെ ഈ പറയുന്ന പിന്നെ ജീവാമൃതവും കടല പുണ്ണാക്കും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കും, അതൊക്കെ നമുക്ക് ജൈവമാണ്. പക്ഷേ മണ്ണിൽ മറ്റൊന്നിനും വളരരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ മൾച്ചിങ്ങിന് ഉപയോഗിക്കുന്ന, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ നീളത്തിലുള്ള, നമ്മൾ പ്ലാസ്റ്റിക് വിരുദ്ധതയൊക്കെ പറയുന്ന ഒരു നീളത്തിൽ ആ തിളങ്ങുന്ന സിൽവറിലെ നിറത്തിലുള്ള പേപ്പർ വിരിച്ചുകൊണ്ടാണ് നമ്മുടെ കൃഷിയിടങ്ങൾ ഉള്ളത്. വേണ്ടത് മാത്രം, മത്സരാധിഷ്ഠിതമായ ലോകത്ത് മറ്റെല്ലാവരിനെയും നിർമാർജനം ചെയ്തുകൊണ്ട് മണ്ണിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്

0: നമ്മൾ ഈ പറയുന്ന ജീവനെ ബഹുമാനിക്കാത്ത കൃഷിയിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകുന്നു? കളപറിക്കലും ഭയങ്കര ചെലവാണെന്നാണ് നമ്മൾ പറയുക. ഇതൊന്നും ഞാൻ തെറ്റെന്ന് പറയുന്നില്ല, കാരണം കൃഷി എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞു അത് പ്രകൃതി വിരുദ്ധമാണ്, പക്ഷെ മനുഷ്യനെ നിലനിർത്തുന്നതും കൂടിയാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടതല്ല എന്താണ്, പല പഴങ്ങളും പറിച്ചിട്ട് കുരങ്ങനെ പോലെ ജീവിക്കണം, അത് നമുക്ക് പറ്റില്ല മനുഷ്യൻ എന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായും കൃഷി ചെയ്യണം. പക്ഷെ അപ്പോഴും കൃഷി അപ്പോഴും എന്താണ്, സംസ്കാരം മനുഷ്യനുണ്ടാക്കുന്ന സംസ്കാരം, കൃഷിയുടെ സംസ്കാരം ഉണ്ടാക്കി. ആ ഒരു സംസ്കാരം എന്തായിരിക്കണം? സുസ്ഥിരമായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നാളെയുടെ വിഭവങ്ങൾ ഇന്നിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് സുസ്ഥിരം. നാളേക്ക് വേണ്ടത് നമ്മൾ ഇന്നിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ജൈവ കൃഷി ഒരിക്കലും നാളേക്കുള്ള വിഭവങ്ങൾ എടുത്തുകൊണ്ടല്ല, അത് നാളേക്കുള്ളത് കൊടുത്തുകൊണ്ടായിരുന്നു. കടങ്കഥകൾ ഉണ്ടായിരുന്നു, നമുക്കിൽ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ടായിരുന്നു, നിരുപദ്രവമായ കടങ്കഥ. അമ്മ കറമ്പി മോള് വിളമ്പി, മോളെ മോള് ഒരു സുന്ദരി കോത എന്നിട്ട് പറഞ്ഞിട്ട് എന്തതിന്റെ ഉത്തരം? വെള്ളില. വെള്ളില അറിയാത്തവർ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഉത്തരം നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റുക? വെള്ളിലയുടെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ വെള്ളില വള്ളി കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് വെള്ളില അറിയുന്നത് പണ്ട് 10-40 കൊല്ലം മുമ്പേ, 10-45 കൊല്ലം മുമ്പേ കുട്ടിക്കാലത്ത് നിറയോലം കെട്ടാൻ വേണ്ടി പോവുക. നിങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഷിക അനുഷ്ഠാനമാണ് നിറ, പുത്തരി, ഓണം, ഇത് മൂന്നുമാണ്. ആദ്യം നിറ, പിന്നെ പുത്തരി, പിന്നെ ഓണം. ഇപ്പൊ ഓണം കഴിഞ്ഞിട്ടാണ് പുത്തരി ഉണ്ടല്. കാരണം പുതിയ തരം വിത്തുകൾ അല്ലെങ്കിൽ പുതിയ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മുടെ കൊയ്ത്ത് നടക്കുന്നത് ഓണം കൂടെ കഴിഞ്ഞിട്ടാണ്. ഓണം കഴിഞ്ഞ് പുത്തരി ഉണ്ടുക എന്നുള്ള ശൈലി തന്നെ. ഇപ്പൊ ഓണം കഴിഞ്ഞ് പുത്തരി ഉണ്ടെന്നവരായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ ആദ്യമാണ് നിറ, അതായത് ഇല്ലം നിറ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലത്തും പത്തായത്തിലും ഒക്കെ പണ്ട് കിണറിന്റെ മുകളിലൊക്കെ നമ്മൾ നിറയോലം എന്ന് പറഞ്ഞിട്ട് ഒരു 5-10 ചെടികൾ ഇങ്ങനെ കെട്ടിയിട്ട് കതിരും കൂട്ടിയിട്ട് പാന്തം കൊണ്ട് കെട്ടും. പാന്തം എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മട്ടക്കണി ഉണ്ടല്ലോ, പച്ച മട്ടക്കണ കൊത്തിയിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് പാന്തം. നല്ല നാരാണ്, പാന്തം കൊണ്ടാണ് കെട്ടുക. അത് കെട്ടുന്നത് വട്ടപ്പലം എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയിൽ പൊലുവള്ളി, സൂത്രവള്ളി, പിന്നെ കായൽ, അതായത് മുളയുടെ ഇല, വെള്ളില, നെല്ലി, മാവ്, അങ്ങനെ 10-14 ചെടികൾ ചേർത്തിട്ടാണ്. സത്യത്തിൽ ഇതൊക്കെ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന എന്താണ്, ബോട്ടണിയാണ്. 14 കുടുംബങ്ങൾ നമ്മളിങ്ങനെ കയ്യിലൂടെ ഇങ്ങനെ പഠിക്കുകയാണ്. അതിൽ തൃണങ്ങളുണ്ട്. ട്രാനൻകുലേസിയ എന്ന് പറയുന്ന നമ്മുടെ പിന്നെ വർഗീകരണ ശാസ്ത്രത്തിൽ ആദ്യം പഠിക്കുന്ന വളരെ പ്രാകൃതമായ പൂക്കളൊക്കെ, അധികം നമ്മുടെ ഓർക്കിഡൊക്കെ മുന്തിയ പൂക്കളാണ്. പക്ഷെ ആദ്യകാലത്ത് വലിയ ഇതളുകളൊന്നും ഇല്ലാത്ത, ദളങ്ങളൊന്നും കാണാത്ത ചെടിയാണ് റാനൻകുലേസിയ ഫാമിലി. അതിലുള്ള ചെടിയാണ് നമ്മുടെ സൂത്രവള്ളി എന്ന് പറയുന്ന ഒരു വാതക്കൊടി എന്നൊക്കെ പറയും, സൂത്രവള്ളി. പന്നൽ ചെടിയാണ് പൊലുവള്ളി. നമ്മുടെ ധാന്യവും നെല്ലും ഒക്കെ പൊലിയാൻ, അതൊക്കെ ധാരാളം ഉണ്ടാവാൻ വേണ്ടി പൊലുവള്ളി ചേർത്ത് കെട്ടും. കറ്റയൊക്കെ പൊലുവള്ളി ചേർത്ത് കെട്ടും. പൊലിയുമോ എന്നത് വിശ്വാസമാണ്. പക്ഷെ ആ പൊലുവള്ളി എന്ന് പറയുന്ന പന്നൽ, ഒരു കാലത്ത് കാർബോണിഫറസ് കാലഘട്ടത്തിൽ നമ്മുടെ ലോകം മുഴുവൻ ഉണ്ടായിരുന്ന പന്നൽ ചെടികളായിരുന്നു. വലിയ പന്നൽ മരങ്ങൾ, പന്നൽ പനകളിൽ നിന്നാണ് അത, മണ്ണിൽ പെട്ടിട്ടാണ് നമ്മുടെ കൽക്കരിയൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അപ്പോൾ പന്നലിനെ നമ്മൾ അറിയുന്നു, മുളയെ അറിയുന്നു. ഏറ്റവും വലിയ തൃണമാണ് നെല്ല്. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന നമ്മുടെ ആഹാരത്തിന്റെ ഏറ്റവും വലിയ വൈവിധ്യമായ നെല്ലിന്റെ കതിരതിൽ കിട്ടുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ വെള്ളിയില കിട്ടുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് വെള്ളിയില അറിയുന്നത്, ഞാൻ ഇതൊക്കെ പണ്ട് പറിച്ചിട്ടുണ്ട്, ഇന്നാലും പറിക്കൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ചെയ്യേണ്ട അത്തരം ഒരു സംസ്കാരം നമുക്ക് ബാക്കിയില്ല. നെല്ലുണ്ടെങ്കിലല്ലേ നമ്മൾ നിറയോലം കെട്ടേണ്ടതുള്ളൂ. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ജീവിതത്തിലെ പല ചര്യകളിലൂടെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ആ കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുന്നു. ഇപ്പൊ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനേ ഉള്ളൂ. ഇത് പണ്ട് 8-ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റമ്പാട്ട്, നാങ്കളെ കൊത്തിയാലും ചോരയില്ല ചോറ് എന്നുള്ള വഴികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പൊട്ടൻ, പൊട്ടൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളനായ ഒരാൾ വഴി നടക്കുന്നു, ശങ്കരാചാര്യ പിന്നെ കണ്ടുമുട്ടുന്നു ഒക്കെ പറഞ്ഞ, എന്നിട്ട് വേദാന്ത രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാഗ്വാദമാണ്. അപ്പൊ അതില് വയനാടൻ പുഞ്ചയിലെ വഴി പോകും നേരെന്നാണ് പറയുന്നത്. സത്യത്തിൽ വയനാടൻ പുഞ്ചയല്ല. ആ പാട്ടുണ്ടായിരുന്നത് കാഞ്ഞങ്ങാടിനടുത്താണ്, കൂർമൻ എഴുത്തച്ഛൻ എഴുതിയെന്നാണ് പറയുന്നത്. ആരെഴുതിയാലും വയനാടൻ പുഞ്ച എന്ന് നമ്മൾ സംസ്കരിച്ച് ചേർത്ത ആ വരി യഥാർത്ഥത്തിൽ പണ്ട് തോറ്റപ്പാട്ടുകാർ പാടിയിരുന്നത് പൈനാടൻ പുഞ്ചയാണ്. പൈനാടൻ പുഞ്ച എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ 10 മാസം കൊണ്ടൊക്കെയാണ് വിളവ് നമ്മുടെ നെല്ലുണ്ടാവുന്നത്. 60 ദിവസം കൊണ്ട് നമ്മുടെ പണ്ടത്തെ ഷഷ്ടിക എന്നാണ് പറയുക, നമ്മുടെ പിന്നെ നവരക്ക്. പക്ഷെ ഇപ്പോഴത്തെ നവര 100 ദിവസമൊക്കെ വേണം തോന്നുന്നു, 90 ദിവസമൊക്കെ വേണം. പക്ഷെ പൈനാടൻ വിത്ത് വിളയണമെങ്കിൽ 12 മാസം വേണം എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന്റെ ഗർഭകാലത്തിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൈനാടന്റെ വിത്തിന്റെ മലരൊന്നും അമ്പലത്തിൽ ഉപയോഗിക്കില്ല കേട്ടോ. അതുകൊണ്ടാന്ന് വെച്ചാല് മനുഷ്യന്റെ ഒരു സങ്കല്പം കൊണ്ടാണ്. അത് വാലായ്മ ഉണ്ടാവുന്നൊക്കെ പറയാം. നെല്ലിന്റെ കതിരിന്റെ അടിയിൽ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഇതിന് ഊരിയെടുത്ത് തിന്നും. അതായത് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ വലിയ നമ്മുടെ തലക്കൊരു മേട്ടം തരും. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പണ്ട് തിന്നുവരും. ഞാൻ പറഞ്ഞു വന്നത് ഈ പൈനാടൻ എന്ന് പറഞ്ഞ 12 മാസം കൊണ്ട് മാത്രം വിളയുന്ന ഒരു വിത്ത് പണ്ട് കാസർഗോഡ് പൈനാടൻ ചാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ പിന്നെ പടന്നക്കാട് നെഹ്റു കോളേജിന്റെ ഒക്കെ പുറകിലുള്ള കുശാലനഗർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന, ഇപ്പൊ വെള്ളമൊന്നുമില്ല, തോണിയിലാണ് അവിടെ പോയിട്ട് അത് മൂർന്നെടുക്കുക. അപ്പൊ അത്തരം നെൽവിത്തുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ഓരോ ജീവിതചര്യയിലുമാണ് ഈ പേരുകൾ പറയുന്നത്. അപ്പൊ കടങ്കഥകൾക്ക് ഉത്തരം അറിയണമെങ്കിൽ ഈ ജീവി സാധനം എന്താണെന്ന് അറിയണം. ഉണ്ടപ്പെട്ടിയിൽ ചന്ദ്രക്കല്ല്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടൊരു കടങ്കഥയാണ്. ഉണ്ടപ്പെട്ടിയിൽ ചന്ദ്രക്കല്ല്, എന്താ ഇതിന്റെ കടങ്കഥ ഉത്തരം? ഉണ്ടപ്പെട്ടി, ഏതായാലും ഉണ്ടപ്പെട്ടിയും പിന്നെ ചന്ദ്രക്കല്ല്, ചന്ദ്രക്കല്ല് ചന്ദ്രന്റെ ആകൃതിയുള്ള രത്നക്കല്ല്, അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത പോകാ. ഉണ്ടപ്പെട്ടി പറഞ്ഞാൽ ഉണ്ട നടത്തിലുള്ള നാരങ്ങ, ശരി ചന്ദ്രക്കല്ലാണോ, ചന്ദ്രന്റെ പുറത്തെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കാഞ്ഞിരത്തിന്റെ കായിയാണ് ഉത്തരം. കാഞ്ഞിരക്കായി കാണാത്ത ഒരാൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ? ഉണ്ടപ്പെട്ടി ഉണ്ടയായിട്ടുള്ള പെട്ടി, അതിനകത്ത് ഡിസ്കോയിഡ് സീഡ് എന്ന് ബോട്ടണിയിൽ പറയും. ഡിസ്കിന്റെ ആകൃതിയിൽ കാഞ്ഞിരത്തിന്റെ കുരു കണ്ടിട്ടുണ്ട്, മാരകമായ വിഷമാണ്, പക്ഷെ അത് ഡിസ്കിനെ പോലെയുള്ള കുരുവാണ്. അപ്പൊ ഈ കുരു കണ്ട കാഞ്ഞിരം കണ്ടവർക്ക് ഈ കടങ്കഥക്ക് ഉത്തരം പറയാൻ പറ്റും. അതുപോലെ ആനക്കൊമ്പിൽ കുറിയരി നീളെ എന്നൊരു കടങ്കഥയുടെ ഉത്തരം പഴുതനങ്ങയാണ്. ആനക്കൊമ്പിൽ കുറിയരി നീളെ, പഴുതനെ അറിയാത്ത ഒരാൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തിൽ കടങ്കഥകൾ നമ്മളെ പഠിപ്പിച്ചത് ബോട്ടണിയായിരുന്നു. നേരത്തെ പറഞ്ഞ സെപ്പൽ മോഡിഫൈഡ് ഇൻ ടു ലീഫ് എന്ന് പറയുന്ന ബോട്ടണിയിലെ പ്രസ്താവനയാണ് നമ്മള് അമ്മ കറമ്പി മോള് വെളുമ്പി, വെളുമ്പി വെളുത്ത ഇലയുണ്ടല്ലോ, സെപ്പൽ പെറ്റൽ എന്നൊക്കെ പറയുന്നില്ല, സെപ്പൽ എന്ന് പറയുന്ന വിതളങ്ങൾ, വിതളങ്ങൾ എന്തായിട്ട് മാറിയിരിക്കുന്നു, ഇലയായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് സെപ്പൽ മോഡിഫൈഡ് ഇൻ ടു ലീഫ് എന്ന് പറയുന്ന ബോട്ടണിയിലെ പ്രസ്താവനയാണ് നമ്മൾ കടങ്കഥയിൽ കണ്ടത്. അപ്പോൾ പണ്ട് നമ്മളെ ബോട്ടണി പഠിപ്പിച്ചിരുന്നത് ബോട്ടണി അധ്യാപകരല്ല, കോളേജിലായിരുന്നില്ല, നമ്മുടെ മുത്തശ്ശന്മാരായിരുന്നു മുത്തശ്ശിമാരായിരുന്നു, മണ്ണുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കടങ്കഥകളും നമുക്ക് നമ്മുടെ ഈ പറയുന്ന പഴം മൊഴികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം മണ്ണുമായി ബന്ധമില്ലാതാവുന്നതാണ്. മണ്ണിൽ ചവിട്ടി നിൽക്കുക, മണ്ണിനറിയുക, വിത്തിനറിയുക, പ്രകൃതിയെ അറിയുക, പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, സംസാരിക്കുക, നിങ്ങൾ അറിഞ്ഞ കാര്യം നിങ്ങളുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക, അത്യാവശ്യം തിരിഞ്ഞു നടക്കാൻ കൂടി ശീലിക്കുക, നമ്മൾ നടന്നു വന്ന മണ്ണിൽ ചവിട്ടിയ വഴികളെ ഓർമ്മിക്കുക.
1: ജൈവ വൈവിധ്യങ്ങളും നാട്ടറിവും ഈ വിഷയത്തെക്കുറിച്ച് പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ചില പ്രകൃതി സൗഹൃദ വഴികൾ, ഒരു ലഘുപ്രഭാഷണമാണ് ഇനി. ഏറിവരുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളായ വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, വരൾച്ച, ഉപ്പുകയറ്റം, മണ്ണൊലിപ്പ് മുതലായവ കൊണ്ട് കൃഷിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം വിളനഷ്ടവും ഉൽപാദന നഷ്ടവും ഉണ്ടാകുന്നു. ഇതിനായി പ്രതികൂല സാഹചര്യങ്ങളുമായി ഇണങ്ങുന്ന വിളകളും അവയുടെ ഇനങ്ങളും തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നടീൽ സമയത്തിൽ അതാത് പ്രദേശത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. കൃഷി സമ്പ്രദായങ്ങളിലും ഈ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രൂക്ഷമായ വെള്ളപ്പൊക്കം നേരിടുന്ന പ്രദേശങ്ങളിൽ ജലാശയങ്ങളിലും കൃഷിയിടങ്ങളിലും മത്സ്യകൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൃഷി സമ്പ്രദായം സ്വീകരിക്കുന്നതാണ് ഉത്തമം. സ്ഥലത്തിന്റെ പ്രകൃതിക്ക് അനുസൃതമായി ലൈനിംഗ് ഉള്ള കുളങ്ങൾക്കൊപ്പം സ്വാഭാവിക കുളങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള കൃഷിരീതി അവലംബിക്കുകയാണെങ്കിൽ ജലനിർഗമനവും ജലസംരക്ഷണവും ഉറപ്പാക്കുവാൻ സാധിക്കും. ഉപ്പുകയറുന്ന പ്രദേശങ്ങളിൽ അനുയോജ്യമായ വിത്തിനങ്ങളും കൃഷിരീതികളും അവലംബിക്കേണ്ടതാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് മണ്ണിന്റെ ജലാംശം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പൊക്കാളി പോലുള്ള സാമ്പ്രദായിക കൃഷിരീതികൾ നിലനിർത്തുന്നത് ഇവിടെ പ്രസക്തമാണ്. ചരിഞ്ഞ പ്രദേശങ്ങളെ ചെറുതട്ടുകളായി മാറ്റി വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഒഴിവാക്കിയും താഴ്ന്ന നിരപ്പിൽ മണ്ണൊലിപ്പ് തടയുവാനായി വേരുപടലം കൂടുതലായുള്ള വിളകൾ തെരഞ്ഞെടുത്ത്, അതായത് രാമച്ചം, തീറ്റപ്പുല്ല് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ചരിഞ്ഞ നിരപ്പുകളിലും തോടുകളുടെ ലൈനിങ്ങിനും കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുകയും ചെയ്യാം. മണ്ണൊലിപ്പ്.

മൂലം മേൽമണ്ണ് നഷ്ടപ്പെടുകയും പോഷകനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ മണ്ണിന്റെ അമ്ലത്വം വർദ്ധിപ്പിക്കുവാനും ഇത് കാരണമാകും. വരൾച്ചയെ നേരിടാനായി ജലസൗഹൃദ കൃഷിരീതികൾ അവലംബിക്കേണ്ടതാണ്. കൃഷിഭൂമിയിൽ ഉള്ള മഴക്കുഴികളുടെ നിർമ്മാണം, ചകിരിച്ചോറിന്റെ ഉപയോഗം, പുതയിടയിൽ ബഹുവിള കൃഷിരീതികൾ, സൂക്ഷ്മ ജലസേചന രീതികൾ എന്നിവ ഇവിടെ പ്രധാനമാണ്. രൂക്ഷമായ വെള്ളപ്പൊക്കവും ദീർഘകാലം നിലനിൽക്കുന്ന വെള്ളക്കെട്ടും മൂലം മണ്ണിൽ നിന്നുള്ള പോഷകനഷ്ടത്തോടൊപ്പം ചെടികളിലെ സംഭരിത പോഷകങ്ങളുടെ അളവും തുലവും കുറയുവാൻ കാരണമാകുന്നു. ഇത് തടയുവാനായി പച്ചില വളച്ചെടികൾ വിതയ്ക്കുന്നത് മണ്ണിലെ പോഷകങ്ങൾ നിലനിർത്തുവാൻ ഒരു പരിധിവരെ സഹായകമാകും. വെള്ളക്കെട്ട് മാറിയാൽ ഉടൻ തന്നെ മണ്ണ് ഇളക്കുകയും അമ്ലത്വം കുറയ്ക്കാനായി കുമ്മായം ഇട്ടതിനുശേഷം കമ്പോസ്റ്റ്, സൂക്ഷ്മാണുവളങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കും. ഇനി സംരക്ഷിത കൃഷിരീതികൾ. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന വർധനവിനും വിപണിയിലെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തുടർച്ചയായ ഉൽപാദനം നിലനിർത്തുന്നതിനും സംരക്ഷിത കൃഷിരീതികൾ പ്രയോജനപ്പെടുത്താം. മഴമറകൾ, പോളിഹൌസ് കൃഷി, വെർട്ടിക്കൽ ഫാമിംഗ് എന്നിവ ഇവിടെ പ്രധാനമാണ്. വെള്ളക്കെട്ട്, ഉപ്പുകയറ്റം എന്നീ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലങ്ങളിലും ചെലവ് കുറഞ്ഞ വെർട്ടിക്കൽ ഫാമിംഗ് രീതികൾ അവലംബിക്കാവുന്നതാണ്. കീടരോഗങ്ങളുടെയും കളകളുടെയും ആധിക്യം. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതുമൂലം നീരൂറ്റിക്കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണവും വ്യാപനവും കണ്ടുവരുന്നു. കൂടാതെ അധിനിവേശ കീടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെ പ്രതിരോധിക്കുവാനായി പാരിസ്ഥിതിക എഞ്ചിനീയറിംഗിൽ അധിഷ്ഠിതമായ ബഹുവിള കൃഷിരീതി അവലംബിക്കാവുന്നതാണ്. മണ്ണിന്റെ താപനില കുറയ്ക്കുവാനും ജൈവാംശം കൂട്ടുന്നതിനും കൃഷിയിടങ്ങളിലെ സുഖകരമായ സൂക്ഷ്മ കാലാവസ്ഥ നിലനിർത്തുവാനും ഇതിലൂടെ കഴിയും. ബന്ദി, ജമന്തി പോലെയുള്ള കെണിവിളകൾ കൃഷി ചെയ്യുന്നതും കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കുവാൻ സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലം പരാഗവിതരണം നടത്തുന്ന പ്രാണികളുടെ എണ്ണം കുറയുവാനുള്ള സാധ്യത കൂടുതലായതിനാൽ തേനീച്ച വളർത്തലും അനുയോജ്യമായ പുഷ്പകൃഷിയും മറ്റ് ഇടവിള കൃഷിയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ മണ്ണിന്റെ അമ്ലത കൂടുന്നത് കാരണം രോഗകാരികളായ കുമിളിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി കാണാം. അതിനാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമ്മായം അഥവാ ഡോളോമെറ്റ് ഉപയോഗിക്കുന്നത് ഇതിനെ ചെറുക്കുന്നതിന് സഹായകമാകും. കളകളുടെ ആധിക്യം വലിയ തോതിൽ ഉൽപാദന നഷ്ടത്തിന് കാരണമാകുന്നു. ഘനസാന്ദ്ര ബഹുവിള കൃഷിരീതിയും ഇടയിളക്കൽ, പുതയിടയിൽ കമ്പോസ്റ്റ് അധിഷ്ഠിത ജൈവവളങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിലൂടെ കളകൾക്ക് വളരുവാനുള്ള സാഹചര്യം കുറക്കാവുന്നതാണ്. ജൈവ നിയന്ത്രണ മാർഗങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിന് ഏറെ പ്രസക്തമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടുന്നതിൽ സാമൂഹിക ഇടപെടലുകൾക്ക് ഏറെ പ്രാധാന്യം നൽകേണ്ടതാണ്. പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യാതിരിക്കുക എന്നതാണ് പ്രാഥമികമായി ഉൾക്കൊള്ളേണ്ട പാഠം. തോടുകളും ജലനിർഗമന ചാനലുകളും കയ്യേറി നികത്താതെ അവയെ നിലനിർത്തുകയും ആഴം കൂട്ടുകയും ചെയ്യണം. കൃഷിഭൂമിയിലെ കുളങ്ങൾ സംരക്ഷിക്കണം. പൊതുജലാശയങ്ങൾ എല്ലാ വർഷവും വൃത്തിയാക്കി നിലനിർത്തണം. മഴവെള്ളം ഒഴുക്കിവിടാതെ കഴിവതും അവരവരുടെ കൃഷിഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്നതിനുള്ള മഴക്കുഴികളും മറ്റു സംരക്ഷണ മുറകളും ഓരോ കർഷകനും അവലംബിക്കേണ്ടതാണ്. കുന്നുകളും മലകളും നിലനിർത്തുകയും സാമൂഹിക വനവൽക്കരണം നടപ്പാക്കുകയും ചെയ്യേണ്ടത് ഓരോ പൌരന്റെയും കടമയായി മാറണം. എന്നാൽ മാത്രമേ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കുറയ്ക്കാനും അതുവഴിയുണ്ടാകുന്ന ഉയർന്ന താപനിലയും കാലാവസ്ഥാ വ്യതിയാനവും നിയന്ത്രിക്കാനും ഭാവി തലമുറയെ രക്ഷിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ.

0: കണ്ണൂരിന്റെ മൺസൂൺ മത്സ്യസമൃദ്ധി 2026 വിഷരഹിത അക്വാകൾച്ചർ മത്സ്യങ്ങളുമായി കണ്ണൂരിലെ മത്സ്യകർഷകർ. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ കടലിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലുണ്ടാകുന്ന മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഒരുക്കങ്ങളുമായി ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും. കേരള സർക്കാർ, ഫിഷറീസ് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കണ്ണൂർ ജില്ലയിലെ ഉൾനാടൻ മത്സ്യകർഷകർക്കായി ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ വിളവെടുപ്പ് പരിപാടി 2026 സംഘടിപ്പിക്കുന്നു. കനത്ത കാലവർഷം, വെള്ളപ്പൊക്കവും അതുവഴിയുള്ള കൃഷിനാശവും മുൻകൂട്ടി ഒഴിവാക്കാനും ട്രോളിംഗ് നിരോധന സമയത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള സുരക്ഷിത മത്സ്യം ലഭ്യമാക്കാനുമാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത്. വിപണി മൂല്യമുള്ള വലുപ്പമെത്തിയ മത്സ്യങ്ങളെയും ചെമ്മീനുകളെയും പൂർണമായി വിളവെടുക്കാനും പൂർണ്ണ വളർച്ചയെത്താത്ത കുളങ്ങളിൽ നിന്ന് വലിയ മത്സ്യങ്ങളെ മാത്രം മുൻകൂട്ടി പിടിച്ചു മാറ്റി കുളത്തിലെ സാന്ദ്രത കുറയ്ക്കാനും കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്വാകൾച്ചർ മത്സ്യങ്ങളുടെ പ്രാധാന്യവും ഗുണങ്ങളും. കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറയുന്ന ഈ ഘട്ടത്തിൽ അക്വാകൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഇവയുടെ പ്രധാന മേന്മകൾ ഇനി പറയുന്നു. കൃത്രിമ രാസവസ്തുക്കളോ ഫോർമാലിൻ പോലുള്ള മാരകമായ പ്രിസർവേറ്റീവുകളോ ചേർക്കാതെ കർഷകരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വളർത്തുന്നതിനാൽ ഇവ പൂർണമായും സുരക്ഷിതമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പന്നമാണ് അക്വാകൾച്ചർ മത്സ്യങ്ങൾ. ശാസ്ത്രീയമായ തീറ്റക്രമം പാലിക്കുന്നതിനാൽ ഇവയുടെ ഗുണനിലവാരം വളരെ കൂടുതലായിരിക്കും. ഫ്രഷ്നസ് ഉറപ്പ്. വിദൂര ജില്ലകളിൽ അഥവാ സംസ്ഥാനങ്ങളിൽ നിന്നും ദിവസങ്ങളോളം ഐസിൽ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന മീനുകളെ അപേക്ഷിച്ച് കുളങ്ങളിൽ നിന്ന് നേരിട്ട് വിളവെടുത്ത് മണിക്കൂറുകൾക്കകം വിപണിയിൽ എത്തിക്കുന്നതിനാൽ പരമാവധി ഫ്രഷ്നസ്സോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതിലൂടെ നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ ഇത് ശക്തിപ്പെടുത്തുന്നു. ചൂഷണമില്ലാത്ത വിപണനം. വിളവെടുക്കുന്ന മത്സ്യങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ വിറ്റഴിക്കാൻ അതത് ഗ്രാമപഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റികളുടെ സഹായത്തോടെയും കൂടാതെ കുടുംബശ്രീ, ഓൺലൈൻ മാധ്യമങ്ങൾ, അഗ്രി മാർക്കറ്റുകൾ എന്നിവ വഴിയുള്ള വിപണന ശൃംഖലകളും ഇതിനായി പ്രയോജനപ്പെടുത്തും. ട്രോളിംഗ് നിരോധന സമയത്ത് മികച്ച വില ലഭ്യമാകുമെന്നതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഫിഷറീസ് വകുപ്പ് കർഷകരോട് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്തെ ഫിഷറീസ് ഓഫീസുമായോ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരുമായോ ബന്ധപ്പെടേണ്ടതാണ്.
1: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 4,000 രൂപ, കാസർഗോഡ് 3,800 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,400 രൂപ, തളിപ്പറമ്പ് 4,600 രൂപ, കാഞ്ഞങ്ങാട് 4,800 രൂപ, കാസർഗോഡ് 5,100 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ, കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ഇന്ന് 8 മണിക്ക് സാഹിത്യരംഗം പരിപാടിയിൽ തോറ്റോർ ഫായിസ് പൊതുവാട അവതരിപ്പിക്കുന്ന ചെറുകഥ, സ്വപ്നാടനം നാലപ്പാടം പത്മനാഭൻ അവതരിപ്പിക്കുന്ന കവിത, എല്ലാം കണക്കല്ല മനോജ്കുമാർ പഴശ്ശി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है. और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं.
0: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ചാഹെ ത്രിപുര ഹോ, ചാഹെ പശ്ചിമ ബംഗാൾ ഹോ, ചാഹെ ബിഹാർ ഹോ, ജനസംഖ്യയ്ക്ക് പരിവർത്തൻ ഹം സീമാ കേ ഛിദ്രോ കേ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഓർ അടൽ സങ്കൽപ് ഭീ ഹൈ. യേ ജനസംഖ്യയ്ക്ക് കേ പരിവർത്തൻ കോ റോക്നേ കേ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
0: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചുവരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദ്ദ

0: ദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ഥൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. GDP വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
2: 1 ജൂൺ സെ 4 ജൂൺ കെ ദൌറാൻ ജോ കി കൽ തക് അമേരിക്ക കി തരഫ് സെ ഏക് ടീം യഹാൻ ആയി ഥി ഉൻകെ നെഗോസിയേഷൻസ് കെ ലിയേ ഓർ യേ ജൈസാ കി ആപ്നെ ദേഖാ ഹോഗാ പ്രസ് വിജ്ഞപ്തി ജോ കൊമേഴ്സ് മന്ത്രാലയ കി തരഫ് സെ ജോ ജാരി കിയാ ഗയാ കി യേ ബാത്ചീത് ജോ ദോനോ പക്ഷോ കെ ബീച്ച് മേ ഹുയി യേ കാഫി പോസിറ്റീവ് സകാരാത്മക് രഹി.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനുശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി

0: യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ. ചിത്രം ഒരു യാത്രാമൊഴി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

യേശുദാസ് പാടിയഗാനം ചിത്രം അർജുനൻ പിള്ളയും അഞ്ചുമക്കളും. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ ഈണം.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
1: ദാദാജി എന്നെ ഇവിടുത്തെ സ്കൂളിലാണ് പഠിപ്പിച്ചത്. അവൻ
2: വെള്ളയുടുപ്പിട്ടു വന്നു മാലാഖയായി. വെള്ളി
3: ചെറിയ മൺറോഡ് വഴിയിൽ ഏതെങ്കിലും വീട്ടിൽ ആരോടെങ്കിലും സംസാരിച്ചു.
0: ഫൈസ് പൊതുവാട, മനോജ് കുമാർ പഴശ്ശി എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും നാലപ്പാടം പത്മനാഭൻ ചൊല്ലുന്ന കവിതയും കേൾക്കാം. ആദ്യം ചെറുകഥയാണ്. മുന്നിലേക്കുള്ള വഴി ഇരുളടഞ്ഞു പോകുമ്പോൾ ജീവിതപാതയിൽ പകച്ചുപോയ അയാൾ. തോറ്റോർ. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് ഫായിസ് പൊതുവാട.
1: തലേനാളത്തെ കളക്ഷനും കണക്കുകളും സേട്ടുവിന്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ച് സുരേന്ദ്രൻ തിരികെ വന്നിരുന്നു. അല്പനേരം കഴിഞ്ഞാൽ അയാളുടെ സകലമാന സ്വസ്ഥതകളെയും വെടിവെച്ച് വീഴ്ത്തുന്ന ശബ്ദത്തിൽ സേട്ടുവിന്റെ വിളി കേൾക്കാം. അന്നേരം വീണ്ടും എഴുന്നേറ്റ് ചെന്ന് മുന്നിൽ നിൽക്കണം. പിന്നെ ചോദ്യോത്തരങ്ങളുടെ നേരമാണ്. ഈയിടെയായി സേട്ടു ഓഫീസിലെത്തിക്കഴിഞ്ഞ് സുരേന്ദ്രൻ ഉച്ചയൂണിനിറങ്ങുന്നത് വരെയുള്ള നേരം അത്രയും ചോദ്യങ്ങളുടേതും അതിനുള്ള ഉത്തരങ്ങളുടേതുമായി മാറിയിരിക്കുകയാണ്. തലേനാൾ കിട്ടാതെ പോയ വാടക കുടിശ്ശികകളെക്കുറിച്ച് തന്നെയാകും ആദ്യത്തെ ചോദ്യം. കിട്ടാതെ പോയത് ഇനി എന്ന് കിട്ടും എന്നതാവും അടുത്ത ചോദ്യം. ഉത്തരങ്ങൾ വിശ്വാസയോഗ്യവും ആവർത്തനങ്ങളല്ലാത്തതും തൃപ്തികരവുമാവണം. അല്ലാതെ വന്നാൽ ഉത്തരങ്ങൾ കിട്ടാതെ തോറ്റു നിൽക്കുന്നവനെ സേട്ടു ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെയും പിന്നെയും തോൽപ്പിച്ചുകൊണ്ടിരിക്കും. ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സേട്ടു എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ ചെറവറ കുറേനേരം പറഞ്ഞുകൊണ്ടിരിക്കും. എത്രയോ തവണ കേട്ട കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നെയും കൈകൾ കെട്ടി നിന്ന് തലയാട്ടി കേട്ടുകൊടുക്കും സുരേന്ദ്രൻ. ഇതിനൊക്കെയും കൂടിയാണ് സുരേന്ദ്ര ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്ന ബൂർഷ്വാഭാവമാണ് അന്നേരം സേട്ടുവിൻ്റേത്. വയസ്സേറും തോറും ആകുലതകളും ഏറി വരികയാണ്. പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെടുകയോ ജോലി ചെയ്യാൻ സാധിക്കാതെ വരികയോ ആയാലുള്ള അവസ്ഥ ഓർത്താണ് സുരേന്ദ്രന്റെ ആദ്യം മുഴുവനും. ചിന്തകളുടെ കെട്ടൊന്നഴിച്ചു വിട്ടാൽ വീട്ടു വാടക തൊട്ട് മെഡിക്കൽ ഷോപ്പിലെ പറ്റുവരെയുള്ള സകലമാന ചെറുകോളങ്ങളും അയാളുടെ തലക്കുള്ളിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങും. ഓഫീസ് ചുമരിലെ ചില്ലിട്ട ഫോട്ടോയിലിരുന്ന് തന്നെ നോക്കുന്ന വലിയ സേട്ടുവിനെയും ചെറിയ സേട്ടുവിനെയും നോക്കി സുരേന്ദ്രൻ ഇരുന്നു. അകത്തിരിക്കുന്ന സേട്ടുവിന്റെ മുത്തച്ഛനും അച്ഛനുമാണവർ. ഇക്കാലത്തിനിടയിൽ അവർ രണ്ടുപേരുടെയും ചിരിക്കുന്ന മുഖങ്ങളുള്ള ഒരൊറ്റ ഫോട്ടോ പോലും എവിടെയും കണ്ടതായി ഓർമ്മയില്ല സുരേന്ദ്രന്. എന്തുകൊണ്ടാവും ചിലർ ചിരിക്കാൻ മറന്നു പോകുന്നത് എന്ന് പലകുറി ചിന്തിച്ചിട്ടുണ്ട് അയാൾ. സുരേന്ദ്ര ഇങ്ങോട്ട് വന്നാട്ടെ. പണവും കണക്കുകളും തിട്ടപ്പെടുത്തി കഴിഞ്ഞ് സേട്ടുവിന്റെ ക്യാബിനിൽ നിന്നും വിളിയുയർന്നു. കൊല്ലങ്ങളായി കേൾക്കുന്ന വിളിയാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സുരേന്ദ്രൻ പിടഞ്ഞെണീറ്റിയെന്ന് ക്യാബിന്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു കയ്യിൽ റിസീറ്റ് ബുക്കുകളും മറുകയ്യിൽ പണവുമായി കസേരയിൽ ചാരിയിരുന്ന് കണ്ണടക്ക് മുകളിലൂടെ നോക്കുന്ന സേട്ടുവിനെ കാണാം. ഈയിടെയായി ആ നോട്ടത്തിലെ ആർദ്രത ഇല്ലാതായിരിക്കുകയാണ്. ചില നേരങ്ങളിൽ സേട്ടുവും ചിരിക്കാൻ മറന്നുപോകുന്നതുപോലെ തോന്നാറുണ്ട് സുരേന്ദ്രന്. എന്താ സുരേന്ദ്ര ഇന്നത്തെ എക്സ്ക്യൂസ്? ഓരോ ദിവസം കഴിയുമ്പോഴും കളക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലോ. സുരേന്ദ്രൻ തലചുറിഞ്ഞുകൊണ്ട് സേട്ടുവിന് മുന്നിൽ നിന്നു. ഇന്നലെ മാർക്കറ്റിൽ നല്ലോണം ആളുകൾ കുറവേനും. അതുകൊണ്ട് തരാനേറ്റ പല വാടകകളും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഓൺലൈൻ ബിസിനസ്സും മാളുകളും വന്നേ പിന്നെ കാമ്പസാറിലെ കച്ചവടക്കാരുടെ കാര്യം അവതാളത്തിലാണ്. അന്നത്തെ ചെലവിന് പോലും കിട്ടുന്നില്ല എന്നാ ഓറ് പറയുന്നത്. അതിൻ്റെ ഒപ്പരം കാലം തെറ്റിയ മഴയും. 4 ദിവസമായില്ലേ നിർത്താണ്ട് പെയ്യുന്ന്. അമ്മ ഇന്നലെ പറഞ്ഞത് ഈ വയസ്സിൻ്റെ അടുക്ക് ഇങ്ങനൊരു മഴ ഓറ് കണ്ടിട്ടില്ല എന്നാ. ഈ മാരി മഴയത്ത് ആളുകൾ ഏടെ പുറത്ത് കീയാനാ. സേട്ടു കയ്യിലെ റിസീറ്റ് ബുക്കുകളും പണവും മേശപ്പുറത്ത് വെച്ച് കൈകൾ മേശമേലൂന്നി മുന്നോട്ടാഞ്ഞ് സുരേന്ദ്രനെ നോക്കി. സുരേന്ദ്ര, നിന്നെ മാർക്കറ്റിലേക്ക് അയക്കുന്നത് കച്ചവടക്കാരുടെ സങ്കടങ്ങൾ അന്വേഷിച്ചു വരാനോ അതോ വാടക വിരിക്കാനോ? സേട്ടുവിന്റെ ശബ്ദത്തിന് ഇത്തിരി കനമേറിയിരുന്നു. വാടക വിരിക്കാൻ. ഉത്തരം നൽകാനായി കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല സുരേന്ദ്രന്. സേട്ടു സുരേന്ദ്രനെ നോക്കി ദീർഘനിശ്വാസം വിട്ടു. സുരേന്ദ്രൻ സേട്ടുവിനെ തന്നെ നോക്കി വിനീത വിധേയനായി നിൽക്കുകയാണപ്പോഴും. സുരേന്ദ്ര, ഇത്രയും കാലമായിട്ടും നീ വാടക വിരിക്കാൻ പഠിച്ചിട്ടില്ല, അതാണ് സത്യം. മാസാമാസം ഒന്നിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡെയിലി കളക്ഷൻ ആക്കി കൊടുത്തത്. അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താകും സുരേന്ദ്ര? വാടകക്ക് ചോദിക്കേണ്ട പോലെ ചോദിക്കണം. അന്നേരം പണമില്ലെങ്കിലും ഉണ്ടാക്കിത്തരും. പിന്നെ കച്ചോടം. മഹാലക്ഷ്മി ഒരിക്കലും ഒരിടത്ത് തന്നെ നിൽക്കൂല സുരേന്ദ്ര. ഓരോരുത്തർക്കും ഈശ്വരൻ ഒരു സമയം കൊടുക്കും. അന്നേരം കരുതി വെച്ചോടണം. പിന്നെ ദേവി ഇറങ്ങി ഒരു പോക്കങ്ങ് പോകും. അന്നേരം കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഓർമ്മയിൽ തന്നെ ഈ കണ്ണൂർ ടൗണിൽ എത്ര പഴയ കച്ചവടക്കാർ പോയി, പുതിയവർ വന്നു. സുരേന്ദ്രൻ സേട്ടുവിനെ നോക്കി. അതേ എന്ന മട്ടിൽ തലയാട്ടി ശരിവച്ചു. സുരേന്ദ്ര, ഏലക്കയും കുരുമുളകും ഇവിടുന്ന് വാങ്ങി അറബികൾക്കും ചൈനക്കാർക്കും മറിച്ചു വിൽക്കുന്ന ദല്ലാളായി ഗുജറാത്തിൽ നിന്ന് കണ്ണൂരിൽ വന്നത് എന്റെ ദാദാജി. ആ വാക്കുകൾ കേട്ട് സുരേന്ദ്രന്റെ ഉള്ളിൽ ഉഗ്രശബ്ദത്തിൽ ഒരു കതിന പൊട്ടി. എന്റെ പറശ്ശിനി മുത്തപ്പ, ഇതും കൂട്ടി എത്രാമത്തെ വട്ടമാ എന്നെക്കൊണ്ട് നീ ഇയാളുടെ മുത്തച്ഛന്റെ ചരിത്രം കേൾപ്പിക്കുന്നത്? ഇതിനൊരറുതിയില്ലേ ദൈവേ? എന്റെ ഡാഡി ബിസിനസ് മാനേജ്മെന്റ് കഴിഞ്ഞു വന്ന് തുടങ്ങിയതായിരുന്നു ഭരണശേരിയിൽ ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന തുണിമില്ല്. അന്ന് പുറമേക്കുള്ള ഒട്ടുമുക്കാലും കൈത്തറി തുണികൾ പോയത് കണ്ണൂരിന്ന. എവിടെ പോയാലും ഓടത്തിന്റെ ഒച്ച നിന്ന നേരമുണ്ടായിരുന്നില്ല അന്ന്. അത്രക്ക് ഓർഡറുകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതിനിടയിൽ ചില അത്യാഗ്രഹികൾ തമിഴ്നാട്ടിൽ നിന്ന് തുണി കൊണ്ടുവന്ന് ഇവിടുന്ന് കയറ്റിയാക്കാൻ തുടങ്ങിയതോടെ കഥ മാറി. തമ്മിൽ മത്സരങ്ങൾ തുടങ്ങി. കാലാകാലങ്ങളായി അയച്ചുകൊണ്ടിരുന്ന ഓർഡറുകളെല്ലാം പലരും വീതിച്ചു കൊണ്ടുപോയി. അതിൻ്റെയൊക്കെ കൂടി കൂലി കൂട്ടാനുള്ള സമരങ്ങളും കൂടി വന്നപ്പോൾ ഓരോരോ മില്ലിലെയും ഓടത്തിൻ്റെ ഒച്ച നിന്നു തുടങ്ങി. പിടിച്ചു നിൽക്കാൻ ഡാഡിയുടെ പുറംനാട്ടിലെ പഠിപ്പ് പോരാതെ പോയി. കച്ചവടത്തിൽ തോറ്റ ഗുജറാത്തിയെ കുടുംബക്കാർ പോലും കളിയാക്കി തുടങ്ങി. അതിൽ പിന്നെ ഡാഡി മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയോ ഓർത്തുകൂട്ടി കണ്ണുകളടച്ച് സേട്ടു കസേരയിൽ ചാരിക്കിടന്നു. പലവരും കേട്ട കഥകളായിട്ട് പോലും സുരേന്ദ്രൻ വീണ്ടും കേട്ടു നിൽക്കുകയായിരുന്നു മുന്നിൽ. ദാദാജി എന്നെ ഇവിടുത്തെ സ്കൂളിലാണ് പഠിപ്പിച്ചത്. അവൻ ഇവിടുത്തെ കുട്ടികളുടെ കൂടെ പഠിക്കട്ടെ, അവരോടാണ് അവന് നാളെ മത്സരിക്കേണ്ടി വരിക എന്നാണ് അന്ന് ദാദാജി ഡാഡിയോട് പറഞ്ഞത്. സുരേന്ദ്ര, പല കടകളിലും രണ്ടും മൂന്നും മാസത്തെ വാടക പെൻഡിംഗ് ആണിപ്പോൾ തന്നെ. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ മുടങ്ങും, എൻ്റെയും നിന്റെയും. നിന്നെ കൊണ്ടാകുന്നില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഇറങ്ങും വാടക പിരിക്കാൻ. സേട്ടു അവസാനം പറഞ്ഞ വാചകങ്ങൾ സുരേന്ദ്രൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. അതൊരു വല്ലാത്ത പറച്ചിലായിപ്പോയി. ഭൂപടത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ താഴെ മൂലയിൽ കിടക്കുന്ന ഒരു ചെറു പട്ടണത്തിലെ ജീവിതങ്ങളെപ്പോലും കാലാവസ്ഥാ വ്യതിയാനങ്ങളും സാമ്പത്തിക മാന്ദ്യവും എത്രമാത്രം ദുഷ്കരമാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് സുരേന്ദ്രൻ എന്ന വാടക പിരിവുകാരൻ്റെ ഓരോ ദിവസങ്ങളും. ശക്തമായ മഴ കാരണം സുരേന്ദ്രൻ ഓഫീസിൽ നിന്നും അല്പം വൈകിയാണ് ഉച്ചയൂണിനായി ഇറങ്ങിയത്. സ്റ്റേഷൻ റോഡിലേക്കുള്ള വഴി നിറയെ മഴവെള്ളം കെട്ടിനിൽക്കുകയാണ്. പുറപ്പെടാറായ ഏതോ തീവണ്ടിയുടെ നീണ്ട സൈറൺ മതിലിനപ്പുറത്തു നിന്നും ഉറക്കെ കേൾക്കാം. നനഞ്ഞ കുട പുറത്തെ വലിയ ബക്കറ്റിൽ വെച്ച് സുരേന്ദ്രൻ ശാരദവിലാസ് ഹോട്ടലിലേക്ക് കയറി. ഓരോരുത്തർക്കും റിസീറ്റ് കൊടുത്ത് പണം വാങ്ങി വലിപ്പിലിടുന്ന തിരക്കിലാണ് കാഷ്യർ. മഴയായതിനാൽ പുറത്തേക്കിറങ്ങാനാകാതെ കൗണ്ടറിന് മുന്നിൽ ആളുകൾ കൂടി നിൽപ്പുണ്ട്. സുരേന്ദ്രൻ തിക്കി തിരക്കി റിസീറ്റ് വാങ്ങാനായി ചെന്നപ്പോൾ, എന്തിനാ സുരേന്ദ്ര നിങ്ങൾ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെ ചോറ് മാറ്റിവെച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കൂ. കാഷ്യറുടെ പിറകിലായി ഒരു മൂലയിലിരിക്കുന്ന കമ്മത്ത് ഉറക്കെ പറഞ്ഞു ചിരിച്ചു. സേട്ടുവിന്റെ വാടക പിരിവിനും കണക്കെടുത്തിനുമായി വന്ന നാൾ തൊട്ടുള്ള ബന്ധമാണ് സുരേന്ദ്രന് കമ്മത്തുമായുള്ളത്. ശാരദവിലാസിലെ സാമ്പാർ കഷണത്തിന് പോലും നിങ്ങളെ അറിയാം എന്നാണ് കമ്മത്ത് സുരേന്ദ്രനോട് തമാശയായി പറയാറുള്ളത്. അതങ്ങനെയാണ്. ചിലർക്ക് ശാരദവിലാസ് വിശപ്പ് മാറ്റാനുള്ള ഒരിടം മാത്രമാണെങ്കിൽ മറ്റു ചിലർക്ക് ഗൃഹാതുരത്തിൻ്റെ കണ്ണികളിലൊന്നാണത്. കൈകഴുകി വന്ന് മുൻവശത്ത് ആളുകൾ ഊണ് കഴിച്ച് തീരാറായ ഒരു ടേബിളിലെ കസേരക്ക് പിറകിലായി സുരേന്ദ്രൻ നിന്നു. വേറെയും ആളുകൾ ഓരോ കസേരക്ക് പിറകിലും അവരുടെ ഊഴം കാത്തു നിൽപ്പുണ്ടായിരുന്നു. ശാരദവിലാസ് തിരക്കേറിയ ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സുരേന്ദ്രന്. ഇരിപ്പിടത്തിനായി ഒരാൾക്ക് പിറകിൽ മറ്റൊരാൾ കാത്തു നിൽക്കുന്ന തിരക്കൊഴിയാത്ത തീവണ്ടി മുറി. മുന്നിലെ കസേരകളിൽ നിന്നും ആളുകൾ എഴുന്നേറ്റ് തുടങ്ങി. ഇനി കാത്തു നിൽക്കുന്നവരുടെ ഊഴമാണ്. സുരേന്ദ്രൻ കസേര അല്പം പിറകിലോട്ട് വലിച്ച് അതിലിരുന്ന് അയാൾക്ക് മുന്നിലായി ഒരു സ്ത്രീയും പുരുഷനും ഇരുന്നു. ശരീരഭാഷയിൽ നിന്നും അവർ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് നിശ്ചയമാണ്. അതങ്ങനെയാണ്. ചിലരുടെ നേരിയ ചലനങ്ങളിൽ നിന്നുപോലും ബന്ധങ്ങളെ തിരിച്ചറിയാൻ നമുക്കാവും. അയാൾ അക്ഷമനായ മനുഷ്യനാണ്.

0: എന്ന് തോന്നി സുരേന്ദ്രന്. തൊട്ടടുത്ത് ടേബിൾ വൃത്തിയാക്കുന്ന ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഭാര്യയോടായി അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കസേരയിൽ ബാഗ് വെച്ച് കൈകഴുകാനായി പോയ പെൺകുട്ടി തിരികെ വന്ന് സുരേന്ദ്രന് തൊട്ടടുത്തായി ഇരുന്ന് ബാഗ് തുറന്ന് മൊബൈൽ ഫോണെടുത്ത് അതിൽ നോക്കി തലകുനിച്ചിരുന്നു. അങ്ങിങ്ങായി കറിപുരണ്ട വെളുത്ത കുപ്പായമിട്ട ചെറുപ്പക്കാരൻ വന്ന് ഒഴിഞ്ഞ ടേബിളിനു മുകളിൽ വിതറിപ്പോയ വറ്റുമണികളും കറിയും വൈപ്പർ കൊണ്ടൊരു ചിത്രം വരയുന്ന ചടുലതയോടെ വടിച്ചെടുത്തു. മുന്നിലിരിക്കുന്ന സ്ത്രീ ആദ്യമായി ആ കാഴ്ച കാണുന്ന കുട്ടിയുടെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നേരത്തെ റെസീറ്റുകൾ വാങ്ങിപ്പോയ വെയിറ്റർ ഓരോരുത്തർക്കും മുന്നിലായി ഓർഡർ ചെയ്ത ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചു. സുരേന്ദ്രന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയോട് ചിക്കൻ ബിരിയാണിയല്ലേ എന്ന് ചോദിച്ചു. കയ്യിലെ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ അതേ എന്ന മട്ടിൽ പെൺകുട്ടി തലകുലുക്കി കാണിച്ചു. ശാരദവിലാസിൽ കയറി ചിക്കൻ ബിരിയാണി കഴിക്കുന്നവരെ കാണുമ്പോൾ സുരേന്ദ്രന് അതിശയമാണ്. അവരെന്തുകൊണ്ടാവും സാമ്പാറും കൂട്ടുകറികളും തോരനും പപ്പടവും അച്ചാറും തൈരുമൊക്കെ കൂട്ടി ഊണ് കഴിക്കാത്തത് എന്ന് അയാൾ ചിന്തിക്കാറുണ്ട്. പേരക്കുട്ടി ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞു വന്ന് ശാരദവിലാസിൽ ഇരിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് കമ്മത്തിന്റെ കസേര പിറകിലേക്ക് മാറിയതും നോൺ വെജ് വിഭവങ്ങൾ കയറി വന്നതും. എന്തോ സുരേന്ദ്രന് അത് പൂർണ്ണമായങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത് അയാളുടെ തോന്നലുകളുടെ കുഴപ്പമാകാം. എന്ത് കഴിക്കണമെന്നും എന്ത് വിളമ്പണമെന്നും ആരെ എവിടെ ഇരുത്തണമെന്നും ഭരണഘടനയിൽ നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഒരുപാട് വാദിച്ചു തോറ്റു. നമ്മളെ കാഴ്ചപ്പാടുകൾ കാലഹരണപ്പെട്ടു എന്നാ കുട്ടികൾ പറയുന്നത്. ഇനി അവരുടെ കാലമാണ്. നമ്മൾ അരികിലോട്ട് മാറിയിരുന്ന് കാഴ്ചകൾ കാണുക. അവർ ചെയ്യട്ടെ. മാറുന്ന കാലത്ത് നമ്മളും മാറണം എന്നതാണ് കുട്ടികളുടെ തീരുമാനം. അതായിരുന്നു സുരേന്ദ്രന്റെ സംശയങ്ങൾക്ക് ഒരിക്കൽ കമ്മത്ത് നൽകിയ വിശദീകരണം. പിന്മുറക്കാരനോട് തോറ്റ് സന്ധി ചെയ്യുകയായിരുന്നു കമ്മത്ത് എന്ന് തന്നെ പറയാം. ദാഹശമിനിയിട്ട് തിളപ്പിച്ച വെള്ളം രണ്ടിറക്ക് കുടിച്ച ശേഷം സുരേന്ദ്രൻ കറികൾ ഓരോന്നായി ചോറിലേക്കൊഴിച്ച് കുഴച്ചു തുടങ്ങി. മുന്നിലെ സീറ്റിലിരിക്കുന്നയാൾ പ്ലേറ്റിലെ ഓംലെറ്റ് പകുതി മുറിച്ചെടുത്ത് ഭാര്യയുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. വന്ന് ഇടത്തെ ആംലറ്റെല്ലാം ചെറുതായി തുടങ്ങി എന്ന് അയാൾ ആരോടെന്നില്ലാതെ പരിഭവം പറഞ്ഞു. ഭാര്യ അയാളെ നോക്കി ചിരിച്ചു. അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി കോഴിക്കാലിലെ എല്ലിൽ നിന്നും മാംസമടർത്തിയെടുത്ത് അച്ചാറും സാലഡും കൂട്ടി ബിരിയാണി കുഴക്കുന്ന തിരക്കിലാണ്. കൂട്ടത്തിൽ ഇടത്തെ കയ്യിലെ മൊബൈൽ ഫോണിൽ വരുന്ന മെസ്സേജുകൾ വായിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മുഖത്തെ മാറിവരുന്ന ഭാവങ്ങൾ മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ചോറ് നിറച്ച വലിയ സ്റ്റീൽ പാത്രവുമായി വന്ന് വെയിറ്റർ ഓരോരുത്തരുടെ പ്ലേറ്റിലേക്കും വീണ്ടും ചോറ് കോരിയിട്ട് അടുത്ത ടേബിളിലേക്ക് പോകുന്നതിന് മുൻപായി സുരേന്ദ്രന് മുന്നിലിരിക്കുന്നയാൾ ഹലോ കുറച്ചും കൂടി ചോറിട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. തൈര് നിറച്ച ചെറിയ സ്റ്റീൽ പാത്രത്തിലേക്ക് ഉപ്പ് കുടഞ്ഞ് ചൂണ്ടുവിരലിട്ട് നന്നായി ഇളക്കിയ ശേഷം തൈര് പറ്റിപ്പിടിച്ച വെളുത്ത വിരൽ ഈമ്പി വലിക്കുകയായിരുന്നു അയാൾ. തൈരും പപ്പടവും കൂട്ടിക്കുഴച്ച് ആസ്വദിച്ച് ഊണ് കഴിക്കുന്ന അയാളെ സുരേന്ദ്രൻ നോക്കിയിരുന്നു. തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അയാൾ എന്തു തന്നെ പറഞ്ഞാലും ശാരദവിലാസിലെ ചോറിന് പഴയ ഒരിതില്ല, നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇട കയറിയത് എന്ന് ഭാര്യയോടായി പറഞ്ഞു. ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് ഭാര്യ അയാളോടായി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. നിങ്ങളെക്കൊണ്ട് ഞാൻ തോറ്റ്. പണ്ട് അച്ഛൻ്റെ ഒപ്പരം കണ്ണൂർ വന്ന ഈട കൊണ്ടുവന്നിട്ട് ഒരു ചോറ് വാങ്ങിത്തരുവ, ആ ഒരു ഓർമ്മക്ക് പറഞ്ഞുപോയതാ, ഉയ്സ് ഇനി ഞാനില്ലപ്പ എന്നവർ കെറുവിച്ചു. സുരേന്ദ്രൻ അവർ രണ്ടുപേരെയും നോക്കി ചിരിച്ചു. അടുത്ത ഊഴത്തിനുള്ള ആളുകൾ വന്ന് ഓരോ കസേരകൾക്ക് പിറകിലും ഉണ്ണുന്നവരുടെ പ്ലേറ്റിലേക്ക് നോക്കി കാത്തുനിൽപ്പ് തുടങ്ങി. വിളമ്പിയ ചോറ് മുഴുവനായും കഴിച്ച് ചെറിയ പാത്രത്തിലെ രസവും കുടിച്ച് സുരേന്ദ്രൻ എഴുന്നേറ്റു. അപ്പോഴും മുന്നിലിരിക്കുന്നയാൾ ചോറിൽ തൈര് കുഴച്ച് ഉരുളകളാക്കുകയായിരുന്നു. അയാളുടെ ഭാര്യ ഊണ് കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് നോക്കി അയാളെ കാത്തിരിക്കുകയാണ്. കൈകഴുകി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ കമ്മത്തിൻ്റെ മുഖത്തെ തോറ്റുപോയവൻ്റെ ചിരി സുരേന്ദ്രൻ വീണ്ടും കണ്ടു. ബക്കറ്റിൽ നിന്ന് കുടയെടുത്ത് നിവർത്തി കോരിക്കെട്ടി പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങിയ അയാൾ. സേട്ടുവിൻ്റെ റെസീറ്റ് ബുക്കുകൾ അടങ്ങിയ ചെറിയ ബാഗ് കക്ഷത്തിൽ തിരുകി കാമ്പസാറിലെ വാടകക്കാരെ ലക്ഷ്യമാക്കി നടന്നു. ഏതോ ഒരു ട്രെയിൻ ഓടിക്കിതച്ച് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിർത്താൻ മുതിരുമ്പോഴുള്ള ഒച്ചപ്പാടുകൾ മതിലിനപ്പുറത്ത് നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
1: തോറ്റോർ ചെറുകഥ അവതരിപ്പിച്ചത് ഫായിസ്

0: പുതുവാട. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി ഒരു കവിത കേൾക്കാം. സ്വപ്നാടനം, ചൊല്ലുന്നത് നാലപ്പാടം പത്മനാഭൻ.
1: സ്വപ്നം ഒന്ന്, സന്ധ്യ. വണ്ടി വരാനിനി നേരമുണ്ടൊത്തിരി, തെല്ലു നടന്നു തിരിച്ചു വരാമിനി. ഉണ്ടു കഥകൾ പറയുവാനത്രയോ, കണ്ടതിന്നില്ലയോ നമ്മൾ പരസ്പരം. വണ്ടി വരാനിനി നേരമുണ്ടൊത്തിരി, തെല്ലു നടന്നു തിരിച്ചു വരാമിനി. ഉണ്ടു കഥകൾ പറയുവാനത്രയോ, കണ്ടതിന്നല്ലയോ നമ്മൾ പരസ്പരം. കണ്ടലും കാടും കരം കോർത്തു നിൽക്കുന്ന വണ്ടിയാപ്പീസിന്റെ പിന്നിലെ പാതയിൽ കൈകൾ പിടിച്ചു നടന്നു കഥകളിൽ അത്ഭുതപ്പെട്ട് മതിമറക്കുന്നു ഞാൻ. കണ്ടലും കാടും കരം കോർത്തു നിൽക്കുന്ന വണ്ടിയാപ്പീസിന്റെ പിന്നിലെ പാതയിൽ കൈകൾ പിടിച്ചു നടന്നു കഥകളിൽ അത്ഭുതപ്പെട്ട് മതിമറക്കുന്നു ഞാൻ. തെല്ലിട നിന്നു തിരിച്ചെന്നിലേക്കൊരു മിന്നലു പോലെ ജ്വലിച്ചുയരുന്നു നീ. മാറിടമാകെ ത്രസിച്ചു വിതുമ്പി നീ, ദീർഘനിശ്വാസമുതിർത്തുപോയി മാരുതൻ. തെല്ലിട നിന്നു തിരിച്ചെന്നിലേക്കൊരു മിന്നലു പോലെ ജ്വലിച്ചുയരുന്നു നീ. മാറിടമാകെ ത്രസിച്ചു വിതുമ്പി നീ, ദീർഘനിശ്വാസമുതിർത്തുപോയി മാരുതൻ. അന്തിവാനം ചോന്ന ചോപ്പിലായി നിൻമുഖം, ചെന്തീ കണക്കെ തൊടുത്തോരു മാത്രയിൽ. അസ്തമയത്തിന്റെ വണ്ടിയിൽ കേറിയ ചക്രവാളത്തിങ്കലെങ്ങോ മറഞ്ഞു നീ. അന്തിവാനം ചോന്ന ചോപ്പിലായി നിൻമുഖം, ചെന്തീ കണക്കെ തൊടുത്തോരു മാത്രയിൽ. അസ്തമയത്തിന്റെ വണ്ടിയിൽ കേറിയ ചക്രവാളത്തിങ്കലെങ്ങോ മറഞ്ഞു നീ. അസ്തമയത്തിന്റെ വണ്ടിയിൽ കേറിയ ചക്രവാളത്തിങ്കലെങ്ങോ മറഞ്ഞു നീ. സ്വപ്നം രണ്ട്, മഴ. വെള്ളയുടുപ്പിട്ടു വന്നു മാലാഖയായി, വെള്ളി വെളിച്ചത്തിൽ എന്റെ അരികിലായി. മെല്ലെ നടക്കെ ചിരിച്ചു പറഞ്ഞു നീ, നല്ലൊരു മാരി പെയ്തെങ്കിൽ നനഞ്ഞിടാം. വെള്ളയുടുപ്പിട്ടു വന്നു മാലാഖയായി, വെള്ളി വെളിച്ചത്തിൽ എന്റെ അരികിലായി. മെല്ലെ നടക്കെ ചിരിച്ചു പറഞ്ഞു നീ, നല്ലൊരു മാരി പെയ്തെങ്കിൽ നനഞ്ഞിടാം. പെട്ടെന്നു ചാറ്റൽ മഴ പറന്നെത്തുന്നു, പറ്റേ നനഞ്ഞു കുതിർന്നുപോയി നമ്മളും. നിൻകൈയിലൊറ്റ കുടയുണ്ടതെങ്കിലും കൂട്ടാക്കിയില്ല തുറക്കുവാൻ വാശിയിൽ. പെട്ടെന്നു ചാറ്റൽ മഴ പറന്നെത്തുന്നു, പറ്റേ നനഞ്ഞു കുതിർന്നുപോയി നമ്മളും. നിൻ കൈയിലൊറ്റ കുടയുണ്ടതെങ്കിലും കൂട്ടാക്കിയില്ല തുറക്കുവാൻ വാശിയിൽ. ഞാൻ

0: വല്ലയോ. ഞാൻ കരം ചേർത്തടുപ്പിച്ചിട്ടു നിന്റെയാം, കാതിൽ തൊടുമ്പോഴേ കാതരയായി നീ മാറി മഴയിലേക്കൂടി ഇറങ്ങിയിട്ടു മാഞ്ഞുപോയെങ്ങോ മഴയിലനിഞ്ഞു നീ. ഞാൻ കരം ചേർത്തടുപ്പിച്ചിട്ടു നിന്റെയാം, കാതിൽ തൊടുമ്പോഴേ കാതരയായി നീ മാറി മഴയിലേക്കൂടി ഇറങ്ങിയിട്ടു മാഞ്ഞുപോയെങ്ങോ മഴയിലലിഞ്ഞു നീ. മാറി മഴയിലേക്കൂടി ഇറങ്ങിയിട്ട് മാഞ്ഞുപോയെങ്ങോ മഴയിലലിഞ്ഞു നീ. മാഞ്ഞുപോയെങ്ങോ മഴയിൽ അലിഞ്ഞു നീ. സ്വപ്നം മൂന്ന്. നിലാവ്. താഴ്ന്ന തറയുള്ള വാഹനമെന്നൊരു രാജരഥം പോലെ പാതയിൽ നീങ്ങവേ യാത്രികരായി നമ്മൾ രണ്ടുപേർ മാത്രമായി യാത്രയാവുന്നൊരു രാത്രി നിലാവിലായി. താഴ്ന്ന തറയുള്ള വാഹനമെന്നൊരു രാജരഥം പോലെ പാതയിൽ നീങ്ങവേ യാത്രികരായി നമ്മൾ രണ്ടുപേർ മാത്രമായി യാത്രയാവുന്നൊരു രാത്രി നിലാവിലായി. പെട്ടെന്നു വണ്ടി നിർത്തുന്നുണ്ടു സാരഥി, പൊട്ടിയടർന്നു പോയെന്തോ അടിയിലായി. ആളുകൾ വണ്ടിക്കടിയിൽ പരതവേ കിട്ടിയ മാത്രയിൽ കെട്ടിപ്പിടിച്ചു നാം. പെട്ടെന്നു വണ്ടി നിർത്തുന്നുണ്ടു സാരഥി, പൊട്ടിയടർന്നു പോയെന്തോ അടിയിലായി. ആളുകൾ വണ്ടിക്കടയിൽ പരതവേ കിട്ടിയ മാത്രയിൽ കെട്ടിപ്പിടിച്ചു നാം. പൊട്ടിത്തകർന്നുവോ നിന്നുടൽ നിലാവിന്റെ ചില്ലലമാര തുറന്നു മറഞ്ഞു നീ. പൊട്ടിത്തകർന്നുവോ നിന്നുടൽ നിലാവിന്റെ ചില്ലലമാര തുറന്നു മറഞ്ഞു നീ. സ്വപ്നം നാല്. കാറ്റ്. കാറിൽ അരികത്തിരുന്നെന്റെ കാതിലായി ഏതോ പഴയൊരു പാട്ടു നീ മൂളുന്നു. ചോലമരങ്ങളെ പിന്നിട്ടുപോയി നാം പൂർവജന്മത്തിന്റെ വീഥിയിലെത്തുന്നു. കാറിയിലരികത്തിരുന്നെന്റെ കാതിലായി ഏതോ പഴയൊരു പാട്ടു നീ മൂളുന്നു. ചോലമരങ്ങളെ പിന്നിട്ടുപോയി നാം പൂർവജന്മത്തിന്റെ വീഥിയിലെത്തുന്നു. ശില്പമാണെങ്ങും ശിലാമയ സൗന്ദര്യ ശില്പനഗരത്തിലൂടെ നാം പോകവേ എത്ര നേരം യാത്രയെന്നു ചോദിച്ചു നീ ലോകാവസാനം വരെയെന്നു ചൊല്ലി ഞാൻ. ശില്പമാണെങ്കും ശിലാമയ സൗന്ദര്യ ശില്പനഗരത്തിലൂടെ നാം പോകവേ എത്ര നേരം യാത്ര എന്നു ചോദിച്ചു നീ ലോകാവസാനം വരെ എന്നു ചൊല്ലി ഞാൻ. നിർത്താതെ പോകുന്നു കാറിത് നിർത്തുവാൻ ഒക്കില്ലൊരിക്കലുമെന്നറിയുന്നു ഞാൻ. അത്രമേൽ വേഗത്തിൽ കാറു പറക്കവേ കാറ്റടിച്ചെങ്ങോ പറന്നു പോകുന്നു നീ. നിർത്താതെ പോകുന്നു കാറിത് നിർത്തുവാൻ ഒക്കില്ലൊരിക്കലുമെന്നറിയുന്നു ഞാൻ. അത്രമേൽ വേഗത്തിൽ കാറു പറക്കവേ കാറ്റടിച്ചെങ്ങോ പറന്നു പോകുന്നു നീ. അത്രമേൽ വേഗത്തിൽ കാറു പറക്കവേ കാറ്റടിച്ചെങ്ങോ പറന്നു പോകുന്നു നീ. കാറ്റടിച്ചെങ്ങോ പറന്നു പോകുന്നു നീ.
1: നാലപ്പാടം പത്മനാഭൻ ചൊല്ലിയ സ്വപ്നാടനം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. വീണ്ടും ചെറുകഥയിലേക്ക്.
2: ഏഴ് എയിൽ ഒരു വഴിക്കണക്ക് തന്നിട്ട് കുഞ്ഞനൻ തമാഷ് ക്ലാസ് മുഴുക്കെ നടക്കും. എല്ലാവരുടെയും നോട്ട് പുസ്തകങ്ങളിൽ കണ്ണോടിക്കും.
1: ജീവിതം എല്ലായ്പ്പോഴും കണക്കുകൂട്ടലുകളുടെ കൂട്ടായ്മയല്ല. ചിലപ്പോൾ അത് മനുഷ്യബന്ധങ്ങളുടെ, മൂല്യങ്ങളുടെ, ഓർമ്മകളുടെ യാത്ര കൂടിയാണ്. അത്തരമൊരു ജീവിത സത്യത്തെ സ്പർശിക്കുന്ന കഥ എല്ലാം കണക്കല്ല. ജീവിതത്തിന്റെ നേർചിത്രങ്ങൾ വരച്ചുകാട്ടുന്ന ഈ കഥയെ പരിചയപ്പെടാം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പഴശ്ശി.
2: കണക്ക് വഴി ഉത്തരവ് ശരിയാണോ എന്ന് കണ്ടെത്തും. ആരോടും ഒന്നും പറയാതെ കസേരയിൽ ചെന്നിരിക്കും. എന്നിട്ട് ഉറക്കം പറയും, ഇതിലൊരാൾ ഉത്തരവ് ശരിയാക്കിയിട്ടുണ്ട്, അയാളിങ്ങോട്ട് വാ. എല്ലാവരും ശങ്കിച്ച് നിൽക്കുമ്പോൾ തന്റെ വിരൽ കൊണ്ട ഒരാളെ ചൂണ്ടും. അത് സതീശനെയോ സുദേഷിനെയോ ചിലപ്പോൾ എന്നെ തന്നെയോ ആയിരിക്കും. മടിയോടെ എഴുന്നേൽക്കുന്നയാളെ അടുത്തു വിളിച്ച് ബോർഡിൽ കണക്കെഴുതി ചെയ്യിക്കും. അത് തീരുമ്പോഴേക്കും പിരീഡ് ബെല്ലടിക്കും. എത്ര തവണ ബോർഡിൽ കണക്ക് കൂട്ടിയെന്നറിയില്ല. ഓരോരുത്തരും ഓരോ തവണയായി അംഗീകരിക്കപ്പെടുകയായിരുന്നു എന്ന് പിന്നോട് എപ്പോഴോ ആണ് മനസ്സിലാക്കിയത്. എന്നാൽ ഒരിക്കലും പരീക്ഷ നടത്തുകയോ ഇമ്പോസിഷൻ എഴുതിക്കുകയോ ചെയ്തില്ല. അക്കാലത്ത് പ്രോഗ്രസ് കാർഡും തോൽവിയും ഇല്ലാത്തതിനാൽ ഏഴുവരെ ഇടതടവില്ലാതെ പാസായി. ചിലപ്പോൾ കണക്കുവഴികളിൽ നിന്ന് പ്രോഗ്രസ് കണ്ടെത്തുന്ന വിദ്യ അന്നേ ഉന്നത മാഷ് പ്രയോഗിച്ചതാകണം. ഇന്ന് അതാണ് ഇന്റേണൽ അസസ്മെന്റായി വേഷം മാറിയെത്തുന്നത്. ഉത്തരങ്ങൾ തെറ്റിക്കുമ്പോൾ, ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ പല ശിക്ഷാവിധികളും ഉണ്ടായിരുന്നു. ബെഞ്ചിൽ കയറ്റി നിർത്തൽ, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൽ, ബോർഡിന് പിറകിൽ നിർത്തൽ, അരമതിലിൽ നിന്ന് പൂഴിയെടുത്ത് തുടയിൽ നുള്ളൽ എന്നിവയൊന്നും കുഞ്ഞനന്ദ മാഷ് പ്രയോഗിച്ചില്ല. പൊതുവെ ഇംഗ്ലീഷ് കണക്ക് മാഷന്മാർ ഇത്തരം പ്രയോഗങ്ങളുടെ ആശാന്മാരായിരിക്കും. കണക്ക് പീരീഡുകളിൽ സൂത്രവഴികളിലൂടെ കുതിച്ചവരായിരുന്നു ഏഴ് ഏക്കാർ എന്ന് പറയാറുണ്ട്. ക്ലാസ്സിൽ കണക്ക് മാത്രം പറഞ്ഞിരുന്ന മാഷ് ഒഴിവു നേരത്ത് ഓരോരുത്തരോടും വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയും. സതീശ, നിന്റെ അച്ഛൻ്റെ പനി കുറവുണ്ടോ? സ്മിതയുടെ ഏച്ചിയുടെ കല്യാണം എപ്പോഴാ ഉറപ്പിച്ചേ? സുഗു, നിന്റെ ഏട്ടൻ ഹരി കോളേജിൽ എത്താമത്തെ കൊല്ല? എന്നിങ്ങനെ ഓരോരുത്തരോടും മിണ്ടും. ഉച്ചയ്ക്ക് ഉപ്പുമാവ് വിളമ്പി നേടത്ത് ഗോവിന്ദേട്ടനെ സഹായിക്കും. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാത്തവരുടെ പ്ലേറ്റിലേക്ക് അരച്ചട്ടുകം കൂടുതൽ വീഴുന്നോ എന്ന് തോന്നിപ്പോകും. നാലു മണിക്ക് ലോങ് ബെല്ലടിക്കുമ്പോൾ ജനഗണമന നീട്ടിപ്പാടി. കുട്ടികളെല്ലാം ഒറ്റ ഓട്ടമാണ്. മാഷന്മാരും ടീച്ചർമാരും കുട്ടികൾക്കൊപ്പം തിരക്ക് കൂട്ടി ഇറങ്ങിപ്പോകും. കൂത്തുപറമ്പിലേക്ക് പോകേണ്ടുന്ന പ്രസീത ടീച്ചർ സ്റ്റോപ്പിലേക്ക് നടക്കും. എല്ലാവരും പോയി കഴിഞ്ഞ് ഹെഡ്മാസ്റ്റർ ശങ്കരൻ മാഷ് സ്കൂളെല്ലാം ചുറ്റി നടക്കും. അദ്ദേഹം ഓഫീസ് വാതിൽ പൂട്ടിയിറങ്ങുന്നതുവരെ കുഞ്ഞനന്ദ മാഷ് ഒന്നിച്ചുണ്ടാവും. ഹെഡ്മാഷ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ കുഞ്ഞനന്ദ മാഷ് വീരനന്ദൻ സ്മാരക വായനശാലയിൽ കയറും. കുറേ നേരത്തെ പത്രവായന, കഥവായന, മറ്റുള്ളവരോടുള്ള നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞും ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും. പുസ്തക വിതരണമുള്ള തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ പുസ്തകങ്ങളും എടുത്താകും മടക്കം. അവിവാഹിതനായതിനാൽ പഴയ തറവാട്ടിലെ ഏകാന്തതയുടെ ചുവരുകളിൽ വായനയുടെ ഒരാകാശമാകും അദ്ദേഹത്തെ നിലനിർത്തുന്നത്. തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സുബോധിൻ്റെ മാമനായതിനാൽ സ്കൂളിൽ വെച്ചു മാത്രമല്ല തറവാട്ടിൽ വെച്ചും മാഷ കാണാറുണ്ട്. കള്ളിമുണ്ടും കൈയില്ലാത്ത വെള്ള ബനിയനും ധരിച്ച് നിറയത്തെ ഒരു കോണിലിരുന്ന് വായിക്കുന്ന ദൃശ്യമാണിപ്പോഴും ഓർമ്മയിൽ. വിശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾക്കിടയിൽ മാർസുണ്ട്, മാർക്കേസുണ്ട്, എൻ പ്രഭാകരനുമുണ്ട്. സാഹിത്യ സമാജത്തിൽ ഒരിക്കൽ മാഷ് പറഞ്ഞ മുത്തശ്ശിയുടെ കഥ ഓർമ്മയിലെത്തി. പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നിന്നേ പറ്റൂ എന്ന് പാർട്ടിക്കാർ മാഷ നിർബന്ധിച്ചു. അങ്ങനെ മാഷ് മെമ്പറുമായി. അതിനുശേഷം വായനശാലയിലെ വൈകുന്നേരത്തെ സന്ദർശനങ്ങൾ മുടങ്ങി. ചിലപ്പോഴെല്ലാം ചില ബുക്ക് ഷോപ്പുകളുടെ തുണിസഞ്ചികളുമായി മാഷ് കാണാം. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടാൽ പത്താം വാർഡായ കോട്ടക്കുന്നിലെ ചെറിയ മൺറോഡ് വഴിയിൽ ഏതെങ്കിലും വീട്ടിൽ ആരോടെങ്കിലും സംസാരിച്ചു നിൽക്കുന്ന മാഷെ കാണാം. ഇവിടേക്കാ എന്ന് ചോദിച്ചാൽ വെറുതെ ഇറങ്ങിയതാ എന്ന് അലസമായി പറയും. എന്നാൽ കൃത്യമായി നിരീക്ഷിച്ചാൽ ഒരു ടൈം ടേബിൾ പോലെയായിരുന്നു ആ നടത്തമെന്നറിയാം. ചിലപ്പോൾ നെല്ലാരിയിലേക്ക് ഒരു സ്വത്തു തർക്കം തീർക്കാനോ പെരുതേരിയിലെ വിവാഹ ഒരുക്കത്തിനോ ആയിരിക്കും. അതൊന്നും ആരോടും വെറുതെ പറയില്ല. പി ആർ ഡി വർക്ക് ഇല്ല എന്നർത്ഥം. പകരം നിങ്ങളെക്കൂടി കാണാനാണെന്ന മട്ടിൽ സമയം നോക്കാതെ സംസാരിച്ചു നിൽക്കും. പോകുന്ന വഴിയിൽ തീർച്ചയായും കയറേണ്ട വീടുകളെക്കുറിച്ചും നല്ല ധാരണയോടെയാണ് നടത്തം. ക്യാൻസർ രോഗിയായ കുമാരേട്ടന്റെ അടുത്തു ചെന്ന് സുഖവിവരം അന്വേഷിച്ച് മരുന്ന് വാങ്ങാനായി 500 or 1000 കീശയിലിട്ട് കൊടുക്കും. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ പാത്തുമ്മയ്ക്ക് പഴചരക്ക് സാധനങ്ങൾ വാങ്ങാൻ ഏർപ്പാടാക്കും. കുറേ കാലമായി ജോലിയില്ലാത്ത രാജനെ നാളത്തേക്ക് ചില പണികൾക്കായി ഏൽപ്പിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തെന്നും വരും. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ വരാത്ത രതീശനെ ഗുണദോഷിക്കും. പുസ്തകം വാങ്ങാൻ പണം കൊടുക്കും. ഒന്നിനും ഒരു കണക്കുമില്ലാതെ തന്നെ പുസ്തക വായനക്കാരായ ചിലരോട് ചില പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും. പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഒഴിഞ്ഞതിൻ്റെ 2 കഴിഞ്ഞ് മാഷ് റിട്ടയറായി. കുറച്ചൊക്കെ വിശ്രമജീവിതം ആശംസിച്ചും ഉപദേശിച്ചുമാണ് യാത്രയപ്പ് പ്രസംഗങ്ങൾ കത്തിക്കയറിയത്. അതാരും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും കാലം കടന്നുപോകെ പ്രായവും രോഗവും തളർത്തിയ ശരീരം അപ്പോഴേക്കും താറുമുരണ്ട റോഡുകൾക്കൊപ്പം ചലിക്കാതായി. എന്നാലും ഉച്ചവിയിൽ താഴുമ്പോൾ മാഷ് വായനശാലയിലെത്തും. പത്രങ്ങളെല്ലാം വലിച്ചു പൊറുക്കി അടുത്തുതന്നെയുള്ള സ്റ്റാർ ടൈലേഴ്സിലേക്ക് പോകും. അത് കുപ്പായങ്ങൾ തുന്നാനുള്ള സ്ഥലം മാത്രമല്ല, നാടിൻ്റെ പൊതുജീവിതത്തെ തുന്നിയെടുക്കുന്ന ഇടം തന്നെയാണ്. തന്റെ വ്യക്തിവിശേഷങ്ങൾ മാത്രമല്ല നാട്ടുപ്രശ്നങ്ങൾക്കും കാതുകൂർപ്പിക്കും, പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. പഴയൊരു സ്കൂൾ കുട്ടിയോടെന്ന പോലെ മുതിർന്ന ചെറുപ്പക്കാരോട് വാത്സല്യം പ്രകടിപ്പിക്കും. അപ്പോൾ ഒരു കാർ റോഡ് സൈഡിൽ നിർത്തുന്നത് കണ്ടു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സുധാകരൻ മാഷ് ഫോണിൽ സംസാരിക്കുന്നു. എയർപോർട്ടിലേക്ക് അവിടെ നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ, 12 ഏക്കർ ഒന്നിച്ച് കൊടുക്കൂ. അപ്പുറത്തൊരാൾ വീട് വെക്കാൻ 10 സെന്റ് സ്ഥലത്തിനു വേണ്ടി കേഴുന്നത് സുധാകരൻ മാഷ് കേട്ടില്ലെങ്കിലും കുഞ്ഞനന്ദൻ മാഷിന് മനസ്സിലായി. തന്റെ ഒഴിവിൽ വന്ന സുധാകരൻ മാഷുടെ സാമ്പത്തികമായ വളർച്ചയെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. സ്കൂളിൽ 10 മണിക്കെത്തി 4 മണിവരെ ഒപ്പിച്ച് സ്വന്തം കാറിൽ അതിവേഗം അകന്നു പോകുന്ന സുധാകരന്മാർ പഠനത്തെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാറില്ല. അധ്യാപനത്തിന്റെ നവപാഠങ്ങൾ എന്നൊരു സെമിനാർ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴാണ് സുധാകരൻ മാഷെ കണ്ടത്. ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ കുഞ്ഞനന്ദ മാഷോട് കൈവീശി അകന്നുപോയി. അപ്പോൾ എല്ലാം കണക്കാണെന്ന പഴമൊഴി ചുണ്ടുവരെ തികട്ടി വന്നെങ്കിലും നടന്നകലുന്ന കുഞ്ഞനന്ദ മാഷ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു, എല്ലാം കണക്കല്ല.
1: എല്ലാം

കണക്കല്ല. ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് മനോജ് കുമാർ പഴശ്ശി. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ്, കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവ സംയുക്തമായി 9 രാവിലെ 10 മണി മുതൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. SSLC, ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech, BPD, കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9207155700. കുമ്പളയിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ഡിഗ്രി കോഴ്സുകളിലേക്കും MCom ഫിനാൻസ് PG കോഴ്സുകളിലേക്കും പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സൈറ്റ് മുഖേനയും കോളേജിന് അനുവദിച്ചിട്ടുള്ള 50% സീറ്റിലേക്ക് IHRD സൈറ്റ് മുഖേനയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 84 95 00 80 79. കാസർഗോഡ് ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ജൂനിയർ മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94 46 12 86 61. ചട്ടഞ്ചാൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ HMC ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത SSLC, തത്തുല്യ യോഗ്യത, കമ്പ്യൂട്ടർ പരിജ്ഞാനം, പ്രായപരിധി 18 നും 36 നും ഇടയിൽ. ജീവിനി സെന്റർ ഫോർ വെൽബീങ് പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 91 88 90 02 14. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 9 നടക്കും. HST ഫിസിക്കൽ സയൻസിൽ രാവിലെ 11:30, UP അറബിക് രാവിലെ 10:30, FTM തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2, HST നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് ഉച്ചയ്ക്ക് 2:30 ആണ് കൂടിക്കാഴ്ച. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 10:30 കോളേജിൽ നടക്കും. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 04 67 22 11 40. സേവന വാർത്തകളാണ് നിങ്ങൾക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡാമിനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെയാണ് യുഎസിൽ നിന്ന് തിരികെ അയച്ചതെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3,567 ആയിരുന്നുവെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ജനറൽ ദേവേന്ദ്ര ശർമ്മയുടേതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി സൃഷ്ടിച്ച AI നിർമ്മിത വീഡിയോ പങ്കിടരുതെന്നും PIB അഭ്യർത്ഥിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോംസ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ എല്ലാ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണ് നീക്കലും നിർത്തിവയ്ക്കാനും നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ തകർന്നു. അപകടസമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരമനയാറ്റിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ ഭാഗത്തും മണിമലയാറ്റിലെ കല്ലൂപ്പാറ മേഖലയിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. ഈ നദികളിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എറണാകുളം മലയിടം ദുരത്തിലെ പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ജൂൺ 16-നകം പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ.

വിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നും മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

യേശുദാസ് പാടിയഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് 8 ഡൽഹി റിലേ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം കന്മദം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ.

എം ജി ശ്രീകുമാറും ദലീമയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ഫാഷൻ പരേഡ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിൽസന്റെ സംഗീതം.

ഈ ഗാനം പാടിയത് യേശുദാസ്. ചിത്രം സ്നേഹം. യൂസഫലി കച്ചേരിയുടെ വരികൾ. പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥന്റെ സംഗീതം.

ബിജു നാരായണൻ പാടിയ ഗാനം ചിത്രം അനുഭൂതി. ഗാനരചന വിജയകുമാർ പി എൻ, സംഗീതം ശ്യാം.

0: ആകാശവാണി റൂം നമ്പർ 202 പ്രേതം നാടകം. രചന MD അജയ് ഘോഷ്. ശബ്ദം നൽകുന്നവർ S രാധാകൃഷ്ണൻ, സന്തോഷ് കുമാർ സൗപർണിക, ജോബി AS, ഡോക്ടർ രാജ വാര്യർ, ജയപ്രിയ TS, പ്രമോദ് ചന്ദ്രബാബു, ആലപ്പി പൊന്നപ്പൻ, ഷൌഖത്ത് പറമ്പി, KC രാജേന്ദ്രൻ നായർ. സംവിധാനം അരുവിക്കര വിജയകുമാർ. സംവിധാന സഹായം ദീപ VN, സുഷമ അനിൽ. റൂം നമ്പർ 202 പ്രേതം.
1: നല്ല റൂമാ സാർ. ജന്നാല തുറന്നിട്ടാൽ നേരെ കാണുന്നത് അമ്പലമാ. കിഴക്കേ നടയാ. അതിപ്പോ മോശം ഉണ്ടോ സാർ? സാറ് ദൈവവിശ്വാസിയാണല്ലേ.
2: എന്ത് തോന്നുന്നു?
1: മുഖം കണ്ടിട്ട് എങ്ങനാ തോന്നുന്നത്?
2: ദൈവവിശ്വാസിയുടെ മുഖത്തിന് എന്താ പ്രത്യേകത?
1: ഒരു നല്ല തേജസ് ഉണ്ടാവും.
2: ഓഹോ, അത് ശരി.
1: ഈ സാറിന്റെ മുഖത്ത് അതുണ്ട്. ഇന്നലെ ഈ റൂമിലുണ്ടായിരുന്ന ആൾക്ക് അതില്ലായിരുന്നു. ഒരു മുരടന്റെ മുഖം. അപ്പോഴേ ഞാൻ ഊഹിച്ചു ദൈവവിരോധിയായിരിക്കുമെന്ന്. ഊഹം കറക്റ്റായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ ദൈവമേന്ന് വിളിച്ചപ്പം അങ്ങനെ എന്നോട് പറയുക, വിളിക്കണ്ടടാ, വിളിച്ച് സമയം കളയണ്ടടാ, അങ്ങനെ ഒരാളേ ഇല്ലെന്ന്. എനിക്കപ്പോ ദേഷ്യം വന്നു. ഈ ഹോട്ടലിലെ ഏറ്റവും കാറ്റ് കിട്ടുന്ന റൂം ഇതാ. വൈകുന്നേരം ആകുമ്പോ കാറ്റിന് ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഒക്കെ മണമാകും. എങ്ങനുണ്ട് സാർ റൂം?
2: കൊള്ളാം. പിന്നെ കുടിക്കാൻ ചൂടുവെള്ളം വേണം.
1: ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ ലൈറ്റായിട്ട് എന്തേലും ചായയോ കാപ്പിയോ?
2: ചായ ആവാം.
1: കടി
2: വേണ്ട.
1: ശരി സാർ.
3: സ്വന്തം ജീവിതത്തിന്റെ വിള കൂതിക്കെടുത്തുന്ന ഏതൊരാളും ചെയ്തിരിക്കേണ്ട ഒരു സൽപ്രവൃത്തിയുണ്ട്. ആത്മഹത്യാക്കുറിപ്പ്. അതെഴുതി വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ മരണത്തിരക്കിൽ മറന്നുപോയാലോ? ബ്രീഫ് കേസിനുള്ളിൽ നിന്ന് ലെറ്റർ പാഡും പേനയും എടുക്കുക. എടുത്തു. ഇനി ഈ കസേരയിലിരുന്ന് ചുരുക്കം വാക്കുകളിൽ എഴുതുക. എഴുതുന്നു. ആദ്യം അവൾക്ക്. പക്ഷേ എങ്ങനെ തുടങ്ങും? പ്രിയപ്പെട്ട അർച്ചനെ എന്നായാലോ? അത് വേണ്ട, വെറും അർച്ചന അത്ര മതി. അർച്ചനെ, ഞാനിപ്പോൾ വടക്കൻ കേരളത്തിലെ ആ പ്രസിദ്ധമായ ക്ഷേത്രനഗരത്തിലെ ഹോട്ടലിലാണ്. നമ്മളൊന്നിച്ച് പലവട്ടം ഇവിടെ വന്ന് താമസിച്ച് തൊഴുതിട്ടുണ്ട്, മോക്ഷത്തിനായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ മോക്ഷം കിട്ടാൻ പോകുന്നത് ഇന്നാണെന്ന് മാത്രം. ഇന്ന് പാതിരാത്രിയിലത് സംഭവിക്കും. ഞാനെന്ന പരാജയത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും നീ സ്വതന്ത്രയാവും. കൂടുതലും തെഴുതാൻ. നിനക്ക് സർവസൗഖ്യങ്ങളുണ്ടാവട്ടെ. വിട. ഇനി കുറിക്കേണ്ടത് പോലീസിനുള്ള അറിയിപ്പ്.
2: ആരാ?
1: ഞാനാ സാർ, റൂം ബോയ്. ഇതാ സാർ ചൂടുവെള്ളവും ചായയും, രണ്ടും ഒന്നിച്ചിഞ്ഞ് കൊണ്ടുപോന്നു. സാർ കവിയല്ലേ?
2: എന്താ തോന്നാൻ?
1: മുഖം കണ്ടാൽ അറിഞ്ഞൂടെ?
2: മുഖം കണ്ട് നീ പലതും അറിയുന്നുണ്ടല്ലോ. ആദ്യം ഭക്തൻ, ഇപ്പോ കവി.
1: സാർ ഭക്ത കവിയാ?
2: അത് കൊള്ളാം.
1: പൂന്താനത്തിനെ പോലെ.
2: ആഹാ, നീ മോശമല്ലല്ലോ. എത്ര വരെ പഠിച്ചു?
1: ആരും പഠിപ്പിച്ചിട്ടില്ല സാർ. ഞാൻ സ്കൂളിന്റെ വരാന്തയെ പോലും പോയിട്ടില്ല.
2: പിന്നെ പൂന്താനത്തെ പറ്റിയൊക്കെ?
1: കിഴക്കേ നടയിൽ ഒരു സന്യാസി ഇരിപ്പുണ്ട്, നല്ല വിവരമാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നിരിക്കും. പുള്ളിക്കാരൻ പറഞ്ഞിരുന്നതാ.
2: ഓഹോ,
1: എന്തിനെ പറ്റിയാ സാർ ഈ കവിത?
2: ഇതോ, ഇത് മരണത്തെപ്പറ്റി.
1: മരണത്തെപ്പറ്റിയോ? വേണ്ട സാർ, അത് മാത്രം എഴുതണ്ട.
2: എന്താ മരണത്തെപ്പറ്റി എഴുതിയാൽ?
1: അതൊരു ചീത്ത കാര്യമാ. പൂന്താനം പാടിയിട്ടില്ലേ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒരു ദിവസം പെട്ടെന്നങ്ങ് കാണാതാവുക എന്ന് വെച്ചാ സങ്കടമല്ലേ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാ അമ്മ മരിച്ച്. ഈ കിഴക്കേ നടയെ കിടന്ന് ആ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമില്ലേ, അതിന്റെ അടുത്ത് തല കറങ്ങുന്നെന്ന് പറഞ്ഞപ്പോ കുട്ടപ്പന്റെ കടയിൽ നിന്ന് പാലും വെള്ളം വാങ്ങാൻ പോയതാ ഞാൻ. തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ എന്നെ വിട്ട് പൊക്കഴിഞ്ഞു സാർ. ചാകുന്നതിനെ പറ്റി അല്ലാതെ സാർ വേറെ എന്തെങ്കിലും എഴുത്. ഭഗവാനെ പറ്റി എഴുത്. ഞാനപ്പാണയുടെ ടൂണിലൊന്ന് എഴുതിയാ മതി. മോക്ഷം കിട്ടും.
2: മോക്ഷം അല്ലേ, ശരി അങ്ങനെ ആട്ടെ. ആ നീ പൊക്കോ, എനിക്കിപ്പം കിടക്കണം.
1: ഓക്കെ സാർ, എന്താവശ്യം ഉണ്ടെങ്കിലും ബെല്ലം നമർത്തിയാ മതി, ഞാൻ ഹാജർ.
3: ഇനി പോലീസിനുള്ള കുറിപ്പ് എഴുതാം. പ്രിയപ്പെട്ട കേരള പോലീസ്, ഈ ആത്മഹത്യക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എന്നുവെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്നെ കൊല്ലുന്നത്. അതുകൊണ്ട് പ്രേരണക്കുറ്റം ചുമത്താനായി എൻ്റെ ഭാര്യയായ അർച്ചനയുടെയോ എൻ്റെ ഏതെങ്കിലും ബന്ധുവിൻ്റെയോ സുഹൃത്തുക്കളുടെയോ അടുത്തേക്ക് പോകരുത് എന്നർത്ഥം. ചത്തവൻ ചത്തോട്ടെ, അതിൻ്റെ പേരിൽ എന്തിന് പാവം ജീവിച്ചിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കണം. അങ്ങനെ രണ്ട് കുറിപ്പുകളും തയ്യാറായി. ഇനി ആർക്കും എഴുതാനില്ല. തൽക്കാലം ഈ രണ്ട് കുറിപ്പും ബ്രീഫ് കേസിനകത്തിരിക്കട്ടെ. ഇനി കുറച്ച് എനിക്ക് കിടക്കാം. നീണ്ട വിശ്രമത്തിന് മുമ്പുള്ള ലഘുവിശ്രമം.

0: ഹലോ ഹലോ ബാലശങ്കർ ഉറങ്ങിയോ?
1: ആരാ ആരാ വിളിച്ചോ? അതോ തോന്നിയതാണോ?
0: തോന്നലൊന്നും അല്ല, വിളിച്ചത് ഞാനാ.
1: ഞാനോ? ഈ മുറി വേറെ ആരും ഇല്ലല്ലോ.
0: ഫിസിക്കലി ഇല്ല, സ്പിരിച്വലി ഉണ്ട്.
1: അശരീരിയോ?
0: അതെ, നാട്ടുഭാഷയിൽ പ്രേതമെന്നും പറയും.
2: ഓ, പ്രേതമോ?
0: എന്താ ചിരിച്ചത്?
1: എനിക്ക് പ്രേതവിശ്വാസമില്ല, കാരണം അങ്ങനെ ഒരു സാധനമില്ല. മരണം ജീവിതത്തിന്റെ അവസാനമാണ്.
0: ഭൗതികവാദിയാണോ?
1: അതെ.
0: അപ്പൊ പിന്നെ ആരോടാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്?
1: അത് അതിന്റെ ഹല്യൂസിനേഷൻ ആവാല്ലോ, മനസ്സിന്റെ ഭ്രമകൽപ്പന.
0: ഭ്രമകൽപ്പന? ഭ്രമകൽപ്പന, നല്ല പദപ്രയോഗം. ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ, ഒട്ടും വൈകാതെ അത് മാറിക്കൊള്ളും. എന്താ ചുറ്റും നോക്കുന്നത്? എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് എന്നെ കാണാനാവില്ല സുഹൃത്തെ. ശരീരമുണ്ടെങ്കിലല്ലേ അതിനൊരു പ്രത്യേക സ്പേസ് വേണ്ടൂ. ഞാൻ അശരീരിയാണ്, അതുകൊണ്ട് എന്നെ കാണാൻ ശ്രമിക്കണ്ട, കേട്ടാൽ മതി. മനസ്സിലായോ? ബാലശങ്കർ, ബാലശങ്കർ,
1: എന്താ?
0: എന്നിട്ട് തീരുമാനിച്ചോ? സൂയിസൈഡ് ചെയ്യേണ്ട വിധം?
1: അത് നിങ്ങൾക്കെങ്ങനെ?
0: എല്ലാം എന്റെ മുമ്പിലല്ലേ നടന്നത്. ആത്മഹത്യാ കുറിപ്പുകൾ രണ്ടെണ്ണം എഴുതി പെട്ടിക്കകത്ത് വച്ചതുവരെയുള്ള സീൻസ് ഞാൻ കണ്ടു. അടുത്ത രംഗം
1: അതിന്റെ സ്വകാര്യ വിഷയം, പുറത്ത് പറയേണ്ട കാര്യമില്ല.
0: വേണ്ട, അകത്ത് പറഞ്ഞാ മതി, ഈ മുറിക്കകത്ത്.
1: ഓ, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയുമല്ലോ അല്ലേ?
0: അപ്പൊ ഞാൻ പ്രേതമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു?
1: അല്ല, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിച്ചേ ഉള്ളൂ.
0: യുക്തിവാദത്തിന് തൽക്കാലം അവധി കൊടുത്തത്
1: അല്ലേ? അതൊന്നുമല്ല, വിചിത്രമായ സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ആ സ്വപ്നങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും വിശ്വസിക്കാനും.
0: നിങ്ങളും മറ്റ് സിനിമാ സംവിധായകരും തമ്മിലുള്ള വ്യത്യാസവും അതാണല്ലോ. ഒരു വിചിത്ര സ്വപ്നലോകം ചമച്ച് നിങ്ങളത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നു. 2 മണിക്കൂർ നേരം അവരെയും ആ ലോകത്തിലാക്കുന്നു. മാജിക്കൽ റിയലിസം.
1: പക്ഷേ കഴിഞ്ഞ 6 കൊല്ലക്കാലമായി ആ ലോകമില്ല.
0: അറിയാം.
1: അതെങ്ങനെ അറിയാം?
0: വീണ്ടും ആ മണ്ടൻ ചോദ്യം. എന്നാ കേട്ടോ, നിങ്ങൾ സംവിധാനം ചെയ്ത ആകെ 14 സിനിമകൾ, അതിൽ അവസാനത്തെ 4 എണ്ണം അട്ടർ ഫ്ലോപ്പ്
1: ആയി.
0: നിങ്ങൾ പുറത്തായി. ചുരുക്കത്തിൽ, സിനിമാ ലോകം സംവിധായകൻ ബാലശങ്കർ എഴുതി തള്ളി. കറക്റ്റ് അല്ലേ? അതാ റൂം ബോയി ആണ്. അവൻ വന്നുപോയ ശേഷം ബാക്കി സംസാരം. ചെല്ലേ, ചെന്ന് വാതിൽ തുറക്ക്.
1: നീ വന്നത് നന്നായി. നിന്നോട് എനിക്കൊരു രഹസ്യം ചോദിക്കാനുണ്ട്.
3: ഇല്ല സാർ, റൂമിൽ സപ്ലൈ ചെയ്യാറില്ല.
1: എന്തോന്ന്
3: സാർ ഉദ്ദേശിച്ചത് തന്നെ?
1: ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയാതെ നീ എങ്ങനെ അറിയും?
3: ഇതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ സാർ. പക്ഷേ സാറിന് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്.
1: ആ, എന്നാ നീ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ ഉദ്ദേശിച്ച മദ്യമല്ലേ? എന്നാ ഞാൻ ഉദ്ദേശിച്ച വേറെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്കറിയേണ്ടത് ഈ റൂമിനെ പറ്റിയാ.
3: എന്താ സാർ, റൂം ഇഷ്ടമായില്ലേ?
1: ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ നിക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. ഈ റൂമിൽ എന്നെങ്കിലും ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ?
3: സൂയിസൈഡോ? അതെന്ത് സൈഡ്?
1: എടാ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന്? ഉണ്ട് ഉണ്ട് ഉണ്ട് അല്ലേ?
3: സാറിന് ഈ ഒരു കാര്യമേ പറയാനുള്ളോ? കവിത എഴുതുന്നത് മരണത്തെ പറ്റി, ചോദിക്കുന്നത് മരണത്തെ പറ്റി. സാറെന്താ ഇങ്ങനെ മനുഷ്യനെ ഒരുമാതിരി പേടിപ്പിക്കാനായിട്ട്?
1: എടാ, കാര്യമുണ്ട്. ഈ റൂമിന് എന്തോ പ്രശ്നമുണ്ട്.
3: ഈ റൂമിന് ഒരു പ്രശ്നവും ഇല്ല.
1: ഉണ്ടടാ. വേണ്ടേ, ഇതിനകത്ത് വേറൊരാളുണ്ട്, നമ്മളെ കൂടാതെ വേറൊരാൾ.
3: വേറൊരാളോ? ഇല്ലല്ലോ, ആരുമില്ല.
1: ഉണ്ട്, എന്നോട് സംസാരിച്ചു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ സംസാരിച്ചു.
3: സാറ് പറഞ്ഞ പേടിപ്പിക്കല്ലേ?
1: പേടിപ്പിക്കല്ലേടാ, ഒരു സത്യം അറിയാനാ. നോക്ക്, ഈ മുറിയിൽ പണ്ടെങ്ങാനും ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അതായത് ആത്മഹത്യ.
3: ഞാൻ പോവുക സാറേ.
0: പോലെ പോലെ നിക്കടാ.

0: നിക്കട ഇങ്ങനെ നീ പിണങ്ങണമെങ്കിൽ ഇവിടെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട് നിനക്കറിയാം അല്ലേ? പറയേ.
1: സത്യമായിട്ടും എനിക്ക് അറിയില്ല സാർ.
2: അവൻ പറയുന്നത് സത്യമാണ് ബാലശങ്കർ. ഈ ഹോട്ടലിൽ അവൻ എത്തിയിട്ട് ഒരു കൊല്ലമേ ആയിട്ടുള്ളൂ. ഞാൻ ചത്തിട്ട് വർഷം 8 ആയി. ഈ ഹോട്ടൽ നിൽക്കുന്ന സ്ഥാനത്ത് അന്നൊരു ലോഡ്ജ, ഉമാ ലോഡ്ജ്. ഈ റൂം നമ്പർ 202 സ്ഥാനത്ത് റൂം നമ്പർ 13.
0: ഒരു ചീത്ത നമ്പർ അല്ലേ?
1: എനിക്കറിഞ്ഞോളൂ സാർ.
0: നിന്നോടല്ലടാ ചോദിച്ചത്.
1: പിന്നെ ആരോട്?
0: ഇയാളോട്.
1: ഇയാളോ?
0: ആ,
1: ഇവിടെ ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ.
2: ആ ചെക്കനെ പറഞ്ഞു വിട്ടേക്ക് ബാലശങ്കർ, ഇല്ലെങ്കിൽ പേടി കേറി അവൻ ഈ റൂമാകെ വൃത്തികേടാക്കും. പിന്നെ നിങ്ങൾ തന്നെ കഴുകി തുടക്കേണ്ടി വരും. കണ്ടോ കണ്ടോ, ജീവനും കൊണ്ട് അവൻ ഓടി. ഇനി ഈ ജന്മം ഈ വഴി പ്രതീക്ഷിക്കണം. നേരത്തെ എന്താ ചോദിച്ചത്?
0: 13
2: ചീത്ത നമ്പറല്ലേ എന്ന് അല്ലേ? 13 ചീത്തയാണെങ്കിൽ 202 ചീത്തയാ. കാരണം പഴയ 13 കുളിച്ച് വേഷം മാറിയതാണല്ലോ പുതിയ 202. സിനിമാ രംഗം അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങാണെന്നറിയാം. പക്ഷേ നിങ്ങളപ്പോഴൊരു പുരോഗമന ചിന്താഗതിക്കാരനും ആ ഗ്രൂപ്പിൽ പെട്ടുപോയതിൽ സഹതാപമുണ്ട്
0: മാനസം.
2: ഏതത്തിൽ വിശ്വാസമില്ല. നമ്പർ 13 അന്ധവിശ്വാസം. നിങ്ങളൊക്കെ സ്കൂൾ മാഷ്ടർമാരാകാത്തത് കുട്ടികളുടെ ഭാഗ്യം. അല്ലെങ്കിൽ 12 കഴിഞ്ഞാൽ 14 തെറ്റിച്ച് പഠിപ്പിച്ചേനെ.
0: സോറി, സമൂഹത്തിലെ പൊതുവായ ശീലത്തിൽ അങ്ങ് ചോദിച്ചു പോയതാ.
2: വിവരദോഷികളുടെ ശീലം. അതുപോട്ടെ, ഞാൻ ഇവിടെ ഒരു പ്രേതം പച്ചയ്ക്ക് നിൽക്കുമ്പോ നിങ്ങളെന്തിനെ ആ ചെക്കനോട് ചോദിച്ചത് ഈ മുറിയിൽ ആത്മഹത്യ നടന്നിട്ടുണ്ടോ എന്ന്? ഞാൻ പറഞ്ഞത്
0: വിശ്വാസമായില്ല.
2: ഏതുകൊണ്ടായാലും അത് ബോറായി പോയി. ജീവിച്ചിരിക്കുന്നവരോട് പെരുമാറുന്ന മാതിരി ചത്തവരോട് പെരുമാറരുത്. കുറച്ച് സത്യസന്ധതയൊക്കെ ആവാം.
0: സോറി.
2: ഇനി നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി, ഞാൻ ഈ മുറിയിൽ സീലിംഗ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചവനാണ്. അത് 8 കൊല്ലം മുമ്പായിരുന്നു. അന്ന് എനിക്ക് വയസ്സ് 23. ഇന്നും
3: അത്രേ ഉള്ളു കേട്ടോ. എന്താ കാരണം?
0: എന്താ കാരണം?
2: പ്രേതങ്ങൾക്ക് എന്നും മരിച്ച സമയത്തെ
0: പ്രായമായിരിക്കും.
2: കുട്ടിയാണെങ്കിൽ എന്നും കുട്ടി, യുവാവാണെങ്കിൽ എന്നും യുവാവ്, വൃദ്ധനാണെങ്കിൽ എന്നും വൃദ്ധൻ. വളർച്ചയില്ല, പരിണാമമില്ല. ഒരിക്കൽ ചത്തതുകൊണ്ട് വീണ്ടും മരണവുമില്ല.
0: അത് ശരി. അതെ, നമ്മുടെ പേരെന്തായിരുന്നു?
2: രാജകൃഷ്ണൻ.
0: രാജകൃഷ്ണൻ, അതെ, നല്ല പേര്.
2: നിങ്ങളുടെ പേരും കൊള്ളാം, ബാലശങ്കർ.
0: താങ്ക് യു. അതെ, ജീവിച്ചിരുന്നപ്പോ രാജകൃഷ്ണൻ ആരായിരുന്നു? വെരി ഗുഡ്.
2: അതെ, നടൻ. അതിന്റെ ബലത്തിലാണല്ലോ എന്റെ അച്ഛൻ എതിർത്തിട്ടും തടഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും. സിനിമയിലൊന്ന് തല കാട്ടാൻ ദാഹിച്ചതും അച്ഛന്റെ പേഴ്സിൽ നിന്ന് കട്ടെടുത്ത കാശുമായി ഒളിച്ചോടി സിനിമാക്കാരുടെ കേന്ദ്രമായ ഈ ടൗണിൽ വന്നതും ഈ ഉമാ ലോഡ്ജിൽ 13 നമ്പർ മുറിയിൽ ചേക്കേറിയതും.
0: എന്നിട്ട്
2: 1 മാസം ഇവിടെ താമസിച്ചു. ഭക്ഷണം കഴിക്കാതെയും കഴിച്ചും. ചില ദിവസങ്ങളിൽ ഈ മഹാക്ഷേത്രമാണ് സഹായിച്ചത്.
0: അതെങ്ങനെ?
2: അഗതികൾക്കുള്ള അന്നദാനം. അതൊരു വലിയ റിലീഫായി. ഒരു നേരം കിട്ടിയാൽ പിന്നെ മിനിമം 3 ദിവസം ഒന്നും കഴിക്കാതെ മുണ്ടും മുറുക്കി പിടിച്ചു നിൽക്കാം. മറ്റു ചിലപ്പോഴാകട്ടെ നല്ല ശുദ്ധമായ പൈപ്പ് വാട്ടറും കിട്ടി. താങ്കൾക്ക് അനുഭവമുണ്ടോ എന്നറിയില്ല, ആമാശയെ മെരിയുമ്പോൾ പൈപ്പ് വെള്ളത്തിന് പാലമൃതിന്റെ ടേസ്റ്റ് ആണ്.
0: എന്നിട്ട് ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചോ?
2: നമ്മളെ ആർക്കെങ്കിലും വേണമെന്ന് തോന്നണ്ടേ? എന്നാലല്ലേ അഭിനയിക്കാൻ നോക്കൂ.
0: ഏതെങ്കിലും സംവിധായകനെ അപ്രോച്ച് ചെയ്തിരുന്നോ?
2: നിങ്ങളടക്കം 7 പേരുടെ മുമ്പിൽ ചെന്ന് ചാൻസ് ചോദിച്ചു.
0: എന്റെ മുമ്പിൽ നിങ്ങൾ വന്നോ? ചാൻസ് ചോദിച്ചെന്നോ?
2: ചോദിച്ചു എന്നല്ല പറയേണ്ടത്, യാചിച്ചു. അതാണ് കറക്റ്റ് വേർഡ്.
0: രാജകൃഷ്ണൻ.
2: അതെ.
0: അങ്ങനെ ഒരാളെ ഞാൻ തീരെ ഓർമ്മിക്കുന്നില്ലല്ലോ.
2: അവസരം യാചിച്ച് വരുന്നവനെ ഏതെങ്കിലും ഒരു സംവിധായകൻ ഓർമ്മിച്ചാലേ അന്ന് ആകാശത്തൊരു അത്ഭുത ദൃശ്യം കാണാം.
0: എന്ത് ദൃശ്യം?
2: മലർന്നു പറക്കുന്ന കാക്കകൾ.
0: എന്നിട്ട് രാജകൃഷ്ണനോട് ഞാൻ എന്ത് പറഞ്ഞു?
2: 3 വട്ടം ഒരേ റിയാക്ഷൻ ആയിരുന്നു. ഐ ആം ബിസി. പിന്നെ വാ. പക്ഷേ നാലാമത് കൃത്യമായി തീരുമാനം പറഞ്ഞു.
0: ഓഹോ, എന്താ പറഞ്ഞു?
2: മേലാൽ ഡിസ്റ്റർബ് ചെയ്യരുത്.
0: ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ വളരെ ക്രൂരമായി പോയി. ഞാൻ പശ്ചാത്തപിക്കുന്ന രാജകൃഷ്ണൻ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ഷോക്കിലാണോ നിങ്ങൾ ആത്മഹത്യ ചെയ്തത്?
2: ഏയ്, അല്ല, കുറേ കൂടി ഡോസ് കൂടിയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ.
0: ഡോസ് കൂടിയതോ?
2: അതെ, നിങ്ങളെ കണ്ടതിന്റെ അടുത്ത ആഴ്ചയായിരുന്നു അത്. ബോക്സ് ഓഫീസ് മാന്ത്രികൾ എന്നറിയപ്പെടുന്ന ഡയറക്ടർ നന്ദലാലിൽ നിന്നായിരുന്നു ആ മധുരാനുഭവം.
0: ഓ, നന്ദലാൽ.
2: അതെ, അദ്ദേഹം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ എട്ടു വട്ടം ചെന്ന് കണ്ടു. ഗതികെട്ടാവാം. എട്ടാം വട്ടം അദ്ദേഹം ഒരു വാക്ക് തന്നു. മറ്റന്നാൾ മറൈൻ ഡ്രൈവിൽ ഷൂട്ടുണ്ട്, വന്നാൽ തീർച്ചയായും ഒരു വേഷം തരാമെന്ന്.
0: എന്നിട്ട് എന്തായിരുന്നു വേഷം?
2: പറയട്ടെ, പറഞ്ഞ മാതിരി മറൈൻ ഡ്രൈവിൽ ചെല്ലുമ്പോ ഷൂട്ട് നടക്കുകയാണ്. അതെ, ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ. അദ്ദേഹം പോലീസ് ഓഫീസറുടെ വേഷത്തിൽ കുറേ ക്രിമിനലുകളെ ഇടിച്ച് തകർക്കുന്ന സീനായിരുന്നു. ശ്വാസകോശം നിറഞ്ഞു വീർത്ത്.
0: എന്നിട്ട്
2: ആ സീൻ കഴിഞ്ഞ് നന്ദലാൽ സാർ കട്ട് പറഞ്ഞതും ഞാൻ സാറിന്റെ അടുത്ത് ചെന്നു. സാറെന്നെ കണ്ട് ഒരു പരിചയഭാവവുമില്ല. ഞാൻ ഓർമ്മപ്പെടുത്താൻ നോക്കി. സാറിന്റെ മുഖം പെട്ടെന്ന് മാറി. ഇംഗ്ലീഷിൽ ഒരു അലർച്ച. പോയി തൊലേടാ എന്നായിരുന്നു അതിന്റെ അർത്ഥം. പെട്ടെന്ന് ഉഗ്രൻ മസിലൊക്കെയുള്ള സാറിന്റെ ഒരു സഹായി എന്റെ ഷർട്ടിന്റെ കാറിൽ പിടിച്ച് വലിച്ച്
0: അങ്ങനെ സംഭവിച്ചോ?
2: അതെ, ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ പ്രേതങ്ങൾ കള്ളം പറയില്ലെന്ന്.
0: എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. എന്നിട്ട്
2: എയറിലൂടെ പറന്ന് ഞാൻ വന്നു വീണത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ ബാലശങ്കർ? എന്റെ അച്ഛന്റെ കാൽച്ചുവട്ടിൽ.
0: മൈ ഗോഡ്.
2: ഞാൻ എണീറ്റതും അച്ഛന്റെ കൈ എന്റെ മുഖത്ത് വീണു ഒരാറ് തവണ. പിന്നെ ആൾ തിരക്കിലെങ്ങോ അച്ഛൻ മറയുകയും ചെയ്തു. അടുത്ത വണ്ടിക്ക് ഞാൻ ഈ ലോഡ്ജിലെത്തി. സീലിംഗ് ഫാനിൽ തൂങ്ങി. ഹലോ ബാലശങ്കർ. ഹലോ.
0: എന്റെ തലയാകെ മരവിച്ചുപോയി രാജകൃഷ്ണ.
2: ഏയ്,
0: കേൾക്കണ്ടായിരുന്നു നിങ്ങളുടെ കഥ, വളരെ ദാരുണം.
2: എല്ലാ ആത്മഹത്യകളും ദാരുണമാണ് ബാലശങ്കർ.
0: പക്ഷേ ഇതിൽ എനിക്കും ഒരു പങ്കുണ്ട്. നന്ദലാൽ മാത്രമല്ല രാജകൃഷ്ണന്റെ മരണത്തിന് കാരണം, ഈ ഞാൻ കൂടിയാ. അന്ന് ഞാനെങ്കിലും രാജകൃഷ്ണൻ ഒരു വേഷം തന്നിരുന്നെങ്കിൽ.
2: തരാൻ പറ്റില്ല ബാലശങ്കർ. ഒരു കാലത്തും നിനക്ക് സിനിമയിൽ ചാൻസ് കിട്ടില്ലെന്ന് എന്റെ തലയിലും ജീവനുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ചാൻസ് കൊടുത്തു പോകരുതെന്ന് നിങ്ങളുടെ തലയിലും അമർത്തി എഴുതി വച്ചിരിക്കുകയല്ലേ മുകളിൽ ആ ബിഗ് ഡയറക്ടർ. ശരി ശരി, എന്റെ കാര്യം വിട്. ഞാൻ എന്തായാലും ചത്തുപോയി. പക്ഷേ നിങ്ങൾ എന്തിനു മരിക്കണം എനിക്കറിയാൻ കാരണമൊക്കെ. എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. മിനിമം ഒരു 25 കൊല്ലം കൂടൊക്കെ ജീവിച്ച് ഒരു പൊന്നാടയും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ഒക്കെ വാങ്ങിയിട്ട് സ്ഥലമിട്ടാ പോരെ. അതല്ലേ പതിവ്? അതല്ലേ
0: വേണ്ട രാജകൃഷ്ണ, മതിയായി. സിനിമയും അവാർഡും ഒന്നും അല്ലടോ യഥാർത്ഥ ജീവിതം. കുടുംബമാണ്, സ്നേഹമാണ്, ആത്മാഭിമാനമാണ്.
2: ശരി തന്നെ. എന്നാലും നിങ്ങളെപ്പോലെ വ്യത്യസ്തനായൊരു സംവിധായകൻ സ്വയം വധിക്കുക എന്ന് വെച്ചാ സിനിമാ ലോകം മുഴുവനും അസൂയയോടെ കണ്ടൊരു ദാമ്പത്യമായിരുന്നല്ലോ നിങ്ങളുടേത്. അതിന്റെ തുടക്കം മുതൽ എനിക്കറിയാം. ഒരു ഫിലിം മാഗസിന് വേണ്ടി നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ അർച്ചന എന്ന സുന്ദരി, ആ പരിചയം, പിന്നെ സൗഹൃദമായി, അനുരാഗമായി, നിങ്ങൾ വിവാഹിതരുമായി.
0: അതിന്റെ ബാക്കി ഡെവലപ്മെന്റ്സും എനിക്കറിയാമായിരിക്കുമല്ലോ. ആ പ്രേതമല്ലേ?
2: ഓ, അപ്പോ പ്രേതം ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമായി?
0: അവിശ്വസിച്ചിരുന്ന എത്രയോ സത്യങ്ങൾ മനുഷ്യന് വിശ്വസിക്കേണ്ടി വരും രാജകൃഷ്ണ. വിശ്വസിച്ചിരുന്നതിനെ അവിശ്വസിക്കേണ്ടിയും വരും.
2: പക്ഷേ മാതൃകാ ദമ്പതികൾ എന്ന് ഫിലിം ഫീൽഡാകെ അറിയപ്പെട്ടിരുന്ന നിങ്ങൾ തമ്മിൽ തെറ്റിയത് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല.
0: രാജകൃഷ്ണൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ സൂയിസൈഡ് ചെയ്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. എന്റെ രാജകൃഷ്ണ,
2: ഓ,
0: പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നമ്മൾ നിൽക്കുമ്പോ ഏതെങ്കിലും ഒരുവൾ നമ്മളെ പ്രേമിച്ചാൽ, വാശിയോടെ നമ്മളെ പിടിച്ചടക്കിയാൽ, അത് സ്നേഹമായിരിക്കില്ല, ക്രേസ് ആയിരിക്കും, വെറും ക്രേസ്. നമ്മുടെ നല്ല കാലം മങ്ങുമ്പോ, ഫീൽഡിൽ നമ്മുടെ മാർക്കറ്റ് ഇടിയുമ്പോ, നമ്മുടെ പേഴ്സ് കാലിയാവുമ്പോ, അവളുടെ ദിവ്യാനുരാഗത്തിന്റെ ചെമ്പുതെളിയും.
3: എങ്ങനെയായിരുന്നു അത്? അവരിലെ നിറം മാറ്റം അതെങ്ങനെയായിരുന്നു?
0: ഞാനതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓർത്താൽ ഒന്നല്ല 9 വട്ടം ആത്മഹത്യ ചെയ്യേണ്ടി വരും.
2: പക്ഷേ നിങ്ങൾക്കത് മറക്കാനൊക്കുമോ ബാലശങ്കർ? നമ്മളെ ഇൻസൾട്ട് ചെയ്തത്, നമ്മളെ നാണം കെടുത്തിയത്, നമ്മളെ ചവിട്ടി തേച്ചത് മരിച്ചാലും മറക്കില്ല ബാലശങ്കർ.
3: അതല്ലേ ചത്ത പ്രേതമായിട്ടും നിങ്ങളടക്കമുള്ള 7 സംവിധായകർ
2: എന്നോട് ചെയ്തത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്.
3: അതോ ബാലശങ്കർ, എന്താ നിങ്ങൾ മിണ്ടാത്തത്?
0: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കഴുകും തോറും തെളിയുന്ന കറ പോലെയാണ് ചില ഓർമ്മകൾ.
4: അത് പിന്നെയും തെളിയുന്നു, ഒരു സ്ക്രീനിലെന്ന പോലെ.

0: हेलो, आ रहा था कुरिया कोसो എനിക്ക് വിശ്വാസം വരുന്നില്ല കുര്യാക്കോസ്. ഒന്നും രണ്ടുമല്ല, 6 കൊല്ലമായി തന്നെ വിളിച്ചിട്ട് എന്റെ ലാസ്റ്റ് ഫിലിം 2 ദിവസം തന്നെ ഹോൾഡ് ഓവറായെന്ന് സസന്തോഷം വിളിച്ചറിയിച്ചതായിരുന്നു എനിക്കുള്ള തന്റെ ഏറ്റവും ഒടുവിലത്തെ ഫോൺ കോൾ. അതുപോട്ടെ, 6 കൊല്ലത്തെയും നീണ്ട ഗ്യാപ്പിന് ശേഷം ഇപ്പൊ എന്നെ വിളിച്ചത് എന്തിനാണാവോ?
1: ഞാൻ വിളിച്ചത് ബാലശങ്കറല്ല,
0: പിന്നെ
1: അർച്ചനയാണ്. അവരുടെ മൊബൈലിൽ വിളിച്ചപ്പോ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നു. അർച്ചന വീട്ടിലില്ലേ?
0: എന്തിനാ തന്നെ അവളെ വിളിക്കുന്നത്?
1: ഒരു ന്യൂസ് കേട്ടു, ഇന്നലെ നന്ദലാലിന്റെ 50-ാമത്തെ പടത്തിന്റെ 100 കോടി ക്ലബ് ആഘോഷത്തിനിടയിലാ കേട്ടത്.
0: എന്ത് ന്യൂസ്? ഡയറക്ടർ ബാലശങ്കർ കാശിക്ക് പോയെന്നോ?
1: താൻ കാശിക്ക് പോയെന്നല്ല, അർച്ചന ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിക്കുന്നു, ഒരു പാർട്ട്ണറെ അന്വേഷിക്കുന്നു. നേരാണോ? ഹലോ ബാലശങ്കർ, കേട്ടത് നേരാണോ?
0: ആണെങ്കിൽ
1: പാർട്ട്ണറാകാൻ ഞാൻ റെഡി.
0: ഓഹോ, അല്ല കുഞ്ഞന്നാമ പിണങ്ങിപ്പോയോ?
1: കുഞ്ഞന്നാമയോ?
0: ആ, അതെവിടെ കുര്യച്ചാ, തന്റെ കെട്ടിയവള് കുഞ്ഞന്നാമ. അവരുടെ കാര്യമാ ചോദിച്ചത്, അവര് തന്നോട് ഉടക്കി ഇറങ്ങിപ്പോയോന്ന്. അതായിരിക്കുമല്ലോ വല്ലവന്റെയും ഭാര്യയുമായി പാർട്ട്ണർഷിപ്പിന് നോക്കുന്നത്.
2: ആരാ വിളിച്ചത്? ബാലു, ആരാ ഫോൺ വിളിച്ചതെന്ന്?
0: പ്രൊഡ്യൂസർ കുര്യച്ചൻ.
2: ഹേ, പ്രൊഡ്യൂസർ കുര്യച്ചനോ? ബാലുവിനെ കുര്യച്ചൻ വിളിച്ചു എന്നോ?
0: എന്നെയല്ല, നിന്നെയാ വിളിച്ചത്. നിന്റെ മൊബൈൽ ഫോൺ പരിധിക്ക് പുറത്തായതുകൊണ്ട് ലാൻഡ് ഫോണിൽ വിളിച്ചു.
2: എന്തിനാ വിളിച്ചത്?
0: നിന്റെ പാർട്ട്ണറാകാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്. നീ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പടത്തിൽ.
2: ഹേ, റിയലി?
0: നീ പടം പിടിക്കുന്നുണ്ടോ?
2: ആ, അങ്ങനെ ഒരു ആലോചനയുണ്ട്.
0: എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ.
2: ബാലുവിനോട് പറഞ്ഞിട്ട് എന്തിനാ? എന്തായാലും ഇതിന്റെ ഡയറക്ടർ ബാലു അല്ല.
0: ബാലശങ്കർ ഇപ്പോ ചത്ത കുതിരയാണല്ലോ, അല്ലേ?
2: അതാ സത്യം. ഓരോരുത്തർക്ക് ഓരോ കാലമുണ്ട് ബാലു. മനഃപൂർവ്വം പണം കളയാനായി ആരും ഇപ്പോൾ സിനിമ പിടിക്കാറില്ലല്ലോ ബാലു.
0: എന്ന് വെച്ചാൽ ഞാൻ ഡയറക്ട് ചെയ്ത പടം പൊട്ടുവന്ന്?
2: ഞാൻ മാത്രല്ല, ഇൻഡസ്ട്രി മുഴുവൻ അതല്ലേ പറയുന്നത്. എന്റെ ഈ പടത്തിന് കാശിറക്കുന്നതേ എന്റെ അച്ഛനാ. അച്ഛന ആദ്യമേ പറഞ്ഞു, ബാലുവിനെ ഫീൽഡിൽ തിരിച്ചുകൊണ്ടുവരാനായിട്ടാണെങ്കിൽ നയാ പൈസ ഇറക്കില്ലെന്ന്. ഇത് സംബന്ധിച്ച് ഒരു വിവരവും തൽക്കാലം ബാലുവിനെ അറിയിക്കേണ്ടെന്നും അച്ഛൻ പറഞ്ഞു. അതാ പറയാഞ്ഞത്.
0: എനിക്ക് പരാതിയില്ല. ആരാണാവോ പടത്തിന്റെ ഡയറക്ടർ? നന്ദലാൽ ആയിരിക്കും.
2: മൈ ഗോഡ്, നന്ദലാലോ? 3 ബോളിവുഡ് പടങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹത്തിന്റെ അഡ്വാൻസ് ഇപ്പൊ എത്രയാണെന്ന് കേക്കണോ? വേണ്ട, ബാലു ബോധം കെട്ട് വീഴും. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡയറക്ടർ, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഞാനിപ്പോ ആ കുര്യച്ചനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ കുര്യച്ച, ഞാനാ കുര്യച്ച അർച്ചന. എന്തു പറ്റി? ഓ സോറി കുര്യച്ച, ബാലുവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് മറന്നുകള കുര്യച്ച, പ്ലീസ്. പാർട്ട്ണർഷിപ്പിന്റെ കാര്യം സീരിയസ് ആയി പറഞ്ഞതാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അച്ഛന്റെ മൊബൈൽ നമ്പർ അറിയാവോ? പറ്റിയാൽ നാളെ തന്നെ നമുക്ക് നേരിൽ കാണാം. താങ്ക് യു കുര്യച്ച, സീ യു ടുമോറോ. ബാലു, ബാലു കുര്യച്ച ഇൻസൾട്ട് ചെയ്തോ?
0: ഇൻസൾട്ടാ? ഏതാ ഇൻസൾട്ട്? ഞാൻ അയാളോട് ചെയ്തതോ അതോ കഴിഞ്ഞ കുറെ നാളുകളായി നീ എന്നോട് ചെയ്യുന്നതോ? ഒന്നും നീ മനസ്സിലാക്കണം, എന്റെ 14 ചിത്രങ്ങളിൽ 10 കലാപരമായും സാമ്പത്തികമായും വിജയമായിരുന്നു.
2: പിന്നെന്തുകൊണ്ടാ ഒരു പ്രൊഡ്യൂസർ പോലും ബാലുവിന് പിന്നീട് ഒരു പടം പോലും തരാഞ്ഞത്? വെടിക്കെട്ട് പോലെ ബാലുവിന്റെ 4 പടങ്ങളാ തുടർച്ചയായി 8 നിലയിൽ പൊട്ടിയത്. ബാലുവിന്റെ ഫ്രസ്ട്രേഷൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബാലുവിന് തോൽവി മാത്രല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് മനസ്സിലായില്ലേ ബാലുവിന്? അതെ, അത് തന്നെയാ എനിക്കും ബാലുനോട് പറയാനുള്ളത്. സിനിമയിൽ ബാലു ചെയ്യേണ്ടതിന്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനി മറന്നേക്ക് സിനിമയെ. ബാലുവിന് ഇനി വിശ്രമകാലവ, വിശ്രമിക്കുക കേട്ടോ. ഹലോ, യെസ്, ആ കേട്ടത് ശരിയാണ്. ഡയറക്ടറുടെ കാര്യം ഫൈനലൈസ് ചെയ്തിട്ടില്ല. തീർച്ചയായും പഴയ ആളാവില്ല. ഹേയ്, ഒരിക്കലും ബാലു ആവില്ല. കോമൺ സെൻസ് ഇല്ലേ എനിക്ക്? ആ, സ്ക്രിപ്റ്റും സംവിധാനവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ന്യൂജൻ ജീനിയസുകൾ ഇപ്പൊ ഒരുപാട് പേരുണ്ടല്ലോ, അവരിൽ ഒരാളാവും. ആ, ഷുവറായും അറിയിക്കും. നിങ്ങളുടെ മാഗസിൻ ഇല്ലെങ്കിൽ മലയാള സിനിമയുണ്ടോ സാർ? ബാലു, പിന്നെ. ഹലോ, ആ അച്ഛാ, കുര്യച്ചൻ വിളിച്ചോ? ഏയ് കുഴപ്പമില്ല അച്ഛാ, ബാലുവിന്റെ ആദ്യത്തെ 2 ഫിലിംസ് കുര്യച്ചനെ പ്രൊഡ്യൂസ് ചെയ്തത്. ഹേ, ഇപ്പൊ തന്നെയോ? ശരി ശരി, ഞാൻ എത്താം. ബാലു, ഞാൻ ഒന്ന് പുറത്തു പോവാണ്, ചെലപ്പോ
0: ലേറ്റ് ആവും വരാൻ അല്ലേ.
2: അതെ, അത്താഴത്തിന് എന്നെ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ.
3: എന്തു പറ്റി
4: ബാലശങ്കർ, എന്തു പറ്റി?
3: ഓർമ്മയെ തൽക്കാലം ഒന്ന് ബ്ലോക്ക് ചെയ്താലോ, നമുക്ക് വേറെ സീനിലേക്ക് പോകാം. കാരണം നിങ്ങൾ ലേശം ഇമോഷണലായിരിക്കും.
4: ഞങ്ങൾ പ്രേതങ്ങൾക്ക്
3: ഏത് ഓർമ്മയുടെ നിസംഗതയാണ്?
0: മനുഷ്യജന്മമായി പോയില്ലേ രാജകൃഷ്ണ.
3: മൃഗമാണെങ്കിലും ഇമ്മാതിരി കയ്പുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ സെന്റിമെന്റൽ ആവും ബാലശങ്കർ.
0: സത്യം.
3: അതുകൊണ്ട് നമുക്കിനി നല്ല ഏതെങ്കിലും ഓർമ്മയിലേക്ക് ഒന്ന് മാറി കയറിയാലോ.
0: എനിക്ക് കഴിയില്ല രാജകൃഷ്ണ, എത്ര ശ്രമിച്ചാലും ആ ഉമിത്തിയിൽ നിന്ന് എനിക്ക് രക്ഷയില്ല. മരണം വരെയും
3: ആ ഉമിത്തി അണയാൻ ഇനി അധിക നേരമൊന്നും വേണ്ടി വരില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കുക, എന്തായാലും ചാകാൻ ഉറപ്പിച്ചു. എന്നാ പിന്നെ മനസമാധാനത്തോടെ നല്ല ചിന്തകളോടെ ശാന്തമായി ചത്തൂടെ ഡയറക്ടറെ.
0: രാജകൃഷ്ണ, തനിക്കത് പറയാം, പക്ഷേ തനിക്ക് ഊഹിക്കാൻ പോലും ആവില്ല എന്റെ മനസ്സിന് അവളേൽപ്പിച്ച അവസാനത്തെ ആഘാതം.
3: ഓ, ഇതെന്ത് കഷ്ടമാണ്! എനിക്കെല്ലാം ബൈ ഹാർട്ട് ആണെന്ന് പറഞ്ഞില്ലേ? ഞാൻ കാണാത്തത് എന്താ നിങ്ങളുടെ ലൈഫിലുള്ളത്? ബാലശങ്കർ, ഞാൻ നോക്ക്, നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങളുടെ ഭാര്യയടിച്ച ലാസ്റ്റ് ആണി ഇതല്ലേ? അത് നോക്ക്.
0: പത്രത്തിന്റെ ഫിലിം പേജിലൊരു വാർത്ത വായിച്ചു. അച്ഛനെ, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്.
2: ഞാൻ എന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കാണ്.
0: എന്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് വായിക്കാം.
2: ഈ തിരക്കഥയിലും പ്രധാനമാണോ ബാലുന്റെ ചോദ്യം?
0: അതെ, എന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ചോദ്യമാണ് അത്.
2: ശരി, ചോദിക്കാം.
0: ഇങ്ങോട്ട് നോക്കൂ, എഡിസൺ ആണോ ഈ പടത്തിന്റെ ഡയറക്ടർ?
2: അതെ.
0: അവൻ എന്റെ ഏഴാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു.
2: അതുകൊണ്ട് ആരുടെയെങ്കിലും അസിസ്റ്റന്റ് ആവാതെ ജോലി പഠിക്കാൻ ഒക്കില്ലല്ലോ.
0: ഒരൊറ്റ പടത്തിലേ ഞാൻ അവൻ എന്റെ കൂടെ നിർത്തിയിട്ടുള്ളൂ. ഷൂട്ട് തീരുന്നതിന്റെ തലേന്ന് തന്നെ ഞാൻ അവനെ പുറത്താക്കുകയും ചെയ്തു. കാരണം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വഭാവ ദൂഷ്യം.
2: എന്റെ ബാലു, 9 കൊല്ലം മുമ്പത്തെ കഥയല്ലേ അത്?
0: കഥയല്ല, നടന്ന സംഭവം.
2: സോ വാട്ട്, അന്നത്തെ ഏഴാമത്തെ അസിസ്റ്റന്റ് എഡിസൺ അല്ല ഇന്നത്തെ സൂപ്പർ ഡയറക്ടർ എഡിസൺ. കഴിഞ്ഞ കൊല്ലം എഡിസൺ ചെയ്ത 2 സിനിമയും സൂപ്പർ ഹിറ്റ് ആണ്. പോരാത്തതിന് 2-ാമത്തേതിന്റെ തമിഴ് റീമേക്കും തെലുങ്ക് റീമേക്കും ഇറങ്ങാൻ പോകുന്നു. രണ്ടിന്റെയും സംവിധായകനും എഡിസൺ തന്നെ.
0: അതുകൊണ്ട്
2: ഐ സെലക്റ്റഡ് എഡിസൺ ആസ് മൈ ഡയറക്ടർ.
0: ഫീൽഡിൽ എന്റെ വേറെ അസിസ്റ്റന്റ്സ് ഉണ്ട് എഡിസനേക്കാൾ കഴിവുള്ളവർ, ജയൻ, സ്റ്റാൻലി.
2: പക്ഷെ ബാലു, അവരാരും ഒരു സൂപ്പർ ഹിറ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല, അന്യഭാഷയിൽ പടവും ചെയ്തിട്ടില്ല. എന്തിന്, ഇവരുടെയൊക്കെ ഗുരുവാണെന്ന് പറയുന്ന ബാലു പോലും മലയാളത്തിന് അപ്പുറം പോയിട്ടില്ല, ഉണ്ടോ?
0: എന്ന് വെച്ചാൽ എഡിസനേക്കാളും താഴെയാണ് ഞാനെന്ന്?
2: ചില കാര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ, എഡിസൺ സംവിധായകൻ മാത്രമല്ല തിരക്കഥാകാരൻ കൂടിയാണ്, ക്യാമറയും കൈകാര്യം ചെയ്യും. ബാലുവോ? ബാലു, ശിഷ്യൻ നമ്മളെക്കാൾ വളർന്നാൽ നമ്മൾ അവനെ അംഗീകരിക്കണം. അതാ ബുദ്ധി, അതാ കോമൺ സെൻസ്. അല്ലാതെ ബലം പിടിച്ചു നിന്നാൽ അതിന് സമൂഹം ഒരു പേരിടും, ജലസി അല്ലെങ്കിൽ അസൂയ.
0: എനിക്ക് അവനോട് അസൂയ അല്ലേ?
2: അങ്ങനെ പറയിക്കാതിരുന്നാൽ ബാലുവിന് നന്ന്. നോക്കൂ, എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കണം. എഡിസൺ ഇതെന്നെ ഏൽപ്പിച്ചിട്ട് 3 ദിവസമായി. 1 മണിക്ക് ഹോട്ടൽ പാരഗണിൽ ഇതിന് ഡിസ്കഷൻ ഉണ്ട്. 17:00 ഷൂട്ട് തുടങ്ങുകയാണ്. ദയവീത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് ബാലു, പ്ലീസ്.
0: ഞാൻ നിനക്കിപ്പോ ഡിസ്റ്റർബൻസ് ആയി അല്ലേ? 16 കൊല്ലം മുമ്പ് നേരിട്ടും ഫോൺ വഴിയും എന്നെ നിരന്തരം ശല്യം ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്റെ സിനിമകൾ പല തവണ കാണുന്നവൾ. എന്നെ മറക്കണമെന്ന് അച്ഛൻ നിർബന്ധിച്ചപ്പോ, സിനിമാക്കാരന് പകരം മറ്റൊരുത്തിന് വരനായി അച്ഛൻ നിശ്ചയിച്ചപ്പോ വിഷം കുടിച്ചവൾ. ഒടുവിൽ ഒരു പാതിരാത്രിയിൽ പെരുമഴയത്ത് എന്റെ വില്ലയുടെ വാതിൽ മുട്ടി വിളിച്ച് കരഞ്ഞവൾ. ഓർക്കുന്നുണ്ടോ ആ രാത്രി, ആ നിലവിളി?
2: പക്വതയില്ലാത്ത പ്രായത്തിൽ അതുപോലെ പല ബുദ്ധിമോശങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്.
0: ബുദ്ധിമോശം അല്ലേ? എന്താ ഇപ്പോ കുറ്റബോധം തോന്നുന്നുണ്ടോ?
2: ഇനി തോന്നിട്ട് കാര്യമില്ലല്ലോ, പെട്ടുപോയില്ലേ.
0: രക്ഷപ്പെടണോ നിനക്ക്?
2: നടക്കാത്ത സ്വപ്നം.
0: ഞാൻ ഇറങ്ങുക, ഇനി ശല്യം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല.
3: ബാലശങ്കർ, ഇതായിരുന്നില്ലേ നിങ്ങളുടെ നെഞ്ചിൽ അർച്ചനയടിച്ച ആ അവസാനത്തെ ആണി?
0: എല്ലാം എല്ലാം രാജകൃഷ്ണൻ കാണുന്നുണ്ടായിരുന്നു. അല്ലേ,
3: എനിക്ക് താല്പര്യം തോന്നുന്ന ആത്മഹത്യ കേസുകളെല്ലാം ശ്രദ്ധിക്കും.
0: എല്ലാം അറിഞ്ഞ നിലയ്ക്ക് ഇനി എന്നെ തെന്നിച്ചു വിടാം. ജീവൻ പോയ ശേഷം നമുക്ക് തന്നെ കാണാം.
3: അപ്പൊ ചാകാൻ തന്നെ ഉറപ്പിച്ചോ?
0: എല്ലാം അറിയാവുന്ന രാജകൃഷ്ണനാണോ ഇത് ചോദിക്കുന്നത്? സ്വത്തും സൗന്ദര്യവും പദവിയും ഒന്നുമല്ല രാജകൃഷ്ണ ജീവിതത്തിൽ പ്രധാനം. അഭിമാനമാണ്, അഭിമാനം. സ്വന്തം മുഖം നഷ്ടപ്പെട്ടാ പിന്നെ മനുഷ്യൻ ജീവിക്കണോ? മുഖം നഷ്ടപ്പെട്ടപ്പോഴല്ലേ രാജകൃഷ്ണൻ ഫാനിൽ തൂങ്ങിയത്?
3: അത് വിവരക്കേടായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു.
0: വിവരക്കേട്?
3: അതെ, ശുദ്ധ വിവരക്കേട്. തലയിൽ ആൾതാമസമില്ലാത്തവന്റെ മണ്ടത്തരം.
0: അല്ല രാജകൃഷ്ണ, എനിക്കങ്ങനെ തോന്നുന്നില്ല.
3: ചാകാൻ ഉറപ്പിച്ച ഏതൊരുത്തനും അവന്റേതായ ഒരു കാരണമുണ്ടാവും ബാലശങ്കർ. അത് അവനെ സംബന്ധിച്ച് ഭൂമിയിലെ ഏറ്റവും ശക്തമായ കാരണവുമായിരിക്കും. പക്ഷേ ചത്ത് കഴിയുമ്പോഴാണ് അതെത്ര സില്ലിയായിരുന്നെന്ന് ബോധം വീഴുക. അനുഭവ സമ്പന്നനായ ഒരു പ്രേതത്തിന്റെ വെളിപാടാണിത്.
0: അപ്പോ അർച്ചന എന്നെ അപമാനിച്ചത് സില്ലിയാണെന്നാണോ താൻ പറയുന്നത്?
3: അതെ.
0: 10 സിനിമകൾ ഹിറ്റാക്കിയ ബാലശങ്കർ അല്ലേ, ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് 5 വാങ്ങിയ ബാലശങ്കർ അല്ലേ രാജകൃഷ്ണ? അവൾ എത്ര ക്രൂരമുണ്ടോ അത്?
3: പ്രേമിച്ച പെണ്ണ് ഉപേക്ഷിക്കുന്നതും ക്രൂരതയാണ്, വിശേഷിച്ച് ഒരു കൗമാരക്കാരനെ സംബന്ധിച്ച്.
0: താൻ എന്തായി പറയുന്നത്? കൗമാരത്തിലെ പ്രേമപരാജയവും ഇതും ഒരുപോലെയാണോ രാജകൃഷ്ണ?
3: ഇതേ ഫ്ലോറിൽ അത്തരമൊരു കേസ് വന്നു കേറിയിട്ടുണ്ട്, മനസ്സിലായില്ലേ?
0: വ്യക്തമായില്ല.
3: മധ്യ കേരളത്തിൽ ഒരു കോളേജ് പ്രൊഫസറുടെ ഒറ്റ മോൻ, ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സുന്ദര ചെക്കൻ, ചാകാൻ കച്ച കെട്ടി റൂം നമ്പർ 205 എത്തിയിട്ടുണ്ടെന്ന്. അവന്റെ പേര് കിഷോർ കുമാർ. ഇന്നവൻ സൂയിസൈഡ് ചെയ്യും.
0: അത് രാജകൃഷ്ണൻ. ഓ, തനിക്കറിയാനൊക്കുമല്ലോ. പക്ഷേ വെറും ഒരു ലവ് ഫെയിലിയറിന്റെ പേരിൽ അവൻ മരിക്കുന്നത് ശരിയല്ല രാജകൃഷ്ണ.
3: സിനിമയിൽ നിന്ന് ഔട്ടായതിന്റെ പേരിൽ, ഭാര്യ ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക്
0: പക്ഷേ ഡിഗ്രി സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുമ്പോ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളു. അവൻ
3: 40 വയസ്സ് കഴിഞ്ഞവർ മാത്രമേ സൂയിസൈഡ് ചെയ്യാവൂ എന്ന് റൂളൊന്നുമില്ല. ഫാനിൽ തൂങ്ങുമ്പോ എനിക്ക് വെറും 23 വയസ്സാണ്. എത്ര തടഞ്ഞാലും ചാകാൻ ഉറപ്പിച്ചവൻ ചാവും. അവനങ്ങ് ചത്തോട്ടെ.
0: ഒരേ സ്പോട്ടിൽ 2 സൂയിസൈഡോ?
3: രണ്ടല്ല 3. 3 മൂന്നാമത്തെ കാൻഡിഡേറ്റ് പുറപ്പെട്ടു കഴിഞ്ഞു പാലക്കാട്ട് നിന്ന് സ്വന്തം കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത്. ഒരു കാര്യത്തിൽ കക്ഷി നിങ്ങൾ രണ്ടുപേരെയും പോലെ അല്ല. അതൊരു സ്ത്രീയാണ്.
0: സ്ത്രീയോ?
3: അതെ, ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം കണ്ടുപിടിച്ച ഷോക്കിൽ വരികയാ. ഇതേ ഫ്ലോറിൽ തന്നെയാണ് അവര് റൂം എടുക്കുക. റൂം നമ്പർ 209.
0: ഇതെന്താണോ, ആത്മഹത്യ ഫ്ലോറോ? അല്ല, ഇനി വീണ്ടും ആരെങ്കിലും എന്റെ ലിസ്റ്റിൽ?
3: ഇല്ല, ഈ മാസം ഈ ഹോട്ടലിന്റെ ലിസ്റ്റിൽ ഈ ലേഡി കൂടിയേ ഉള്ളൂ.
0: ഇവർക്കൊക്കെ എന്തു പറ്റിയടോ?
3: എനിക്കും നിങ്ങൾക്കും പറ്റിയത് തന്നെ വിവരക്കേട്. ചാകുന്ന നിങ്ങൾ പക്ഷെ ഒരു കാര്യം ഓർക്കുന്നില്ല, ഈ ഹോട്ടലിന് തൂത്താലും മാച്ചാലും പോകാത്ത ചീത്തപ്പേരുണ്ടാക്കുകയാണ് നിങ്ങളത്. നോക്കിക്കോ, നിങ്ങൾ 3 പേരുടെ ആത്മഹത്യയോടെ നാട്ടുകാർ ഇതിന്റെ പേര് മാറ്റും. ഹോട്ടൽ സൂയിസൈഡ്. ഹോട്ടൽ സൂയിസൈഡ്. ചതിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ സ്ഥാപനത്തോട്.
0: ഒരർത്ഥത്തിൽ അത് ശരിയാണ്.
3: ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും. റൂമിന്റെ താക്കോൽ നിങ്ങൾക്ക് തരുമ്പോ പാവം ഹോട്ടൽ ഉടമ അറിയുന്നില്ല വടി കൊടുത്ത് അയാൾ അടി വാങ്ങാൻ പോവുകയാണെന്ന്.
0: എന്റെ രാജകൃഷ്ണ, പ്രേതമാണെങ്കിലും ജീവനുള്ളവരെക്കാൾ യുക്തിപൂർവമാണ് നിങ്ങൾ സംസാരിക്കുന്നത്.
3: കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് വികാരാവേശമില്ല, വികാരമേ ഇല്ല. സുഖമോ ദുഃഖമോ പകയോ മോഹമോ ഇല്ല. അതുകൊണ്ട് മാനസിക സമ്മർദ്ദവും ഇല്ല. ദൈവത്തെ പോലെ നിസ്സംഗരാ ഞങ്ങൾ.
0: അയ്യോ, ആ പയ്യന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും രാജകൃഷ്ണ? നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ, ചിലപ്പം ഉപദേശിച്ച് രക്ഷപ്പെടുത്താൻ പറ്റിയാലോ.
3: ഉപദേശിക്കാൻ പറ്റിയ പാർട്ടി.
0: ഞാൻ എന്തായാലും അവനെ ചെന്ന് കാണാൻ പോവുക.
3: ഒന്നിച്ച് ഫാനിൽ തൂങ്ങാനാണെങ്കിൽ വേണ്ട, ഫാൻ പൊട്ടി രണ്ടും കൂടെ താഴെ വീഴും.
0: അയ്യോ, പരിഹസിക്കണ്ട. എന്തായാലും ഞാനൊരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു.
3: അപ്പൊ നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ചാവുണ്ട്. അതിനല്ലേ 80 കിലോമീറ്റർ കാർ ഓടിച്ച് ഇവിടെ വന്നത്? സ്വന്തം ലക്ഷ്യം മറന്നു.
0: അത് അതിപ്പം എപ്പോഴാണെങ്കിലും ആകാമല്ലോ. ഇപ്പൊ പ്രധാനം ആ പയ്യന്റെ ലൈഫാ. അല്ല, അവന്റെ റൂം എത്രയാണെന്നാ പറഞ്ഞേ?
3: 205.
0: ആ, 205.
3: അതെ, എടുത്ത് ചാടി ഇങ്ങ് പോവാതെ നിക്ക്.
0: നോ, വൈകിയാ ചിലപ്പോ അവനത് ചെയ്യും. ഇപ്പൊ അവൻ ഫാനിൽ കയറുകിട്ടുകയാണെങ്കിലോ, കഴിഞ്ഞിരുമ്പോ മുറിക്കാൻ ബ്ലേഡ് എടുക്കുകയാണെങ്കിലോ, അതുമല്ലെങ്കിൽ പോയിസന്റെ കുപ്പി തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ.
3: അവനിതൊന്നും അല്ല ഇപ്പൊ ചെയ്യുന്നത്.
0: പിന്നെ
3: ആ പെൺകൊച്ചു മൊബൈലിൽ അവന് സെൻഡ് ചെയ്തിരുന്ന പഴയ ലവ് മെസ്സേജസ് വീണ്ടും വീണ്ടും വായിച്ചു വിതുമ്പുകയാ. ഒരര മണിക്കൂർ കൂടി അവനത് വായിച്ചു തേങ്ങും. ബെഡിൽ കിടന്ന് ഉരുളും, മൂക്ക് പിഴിഞ്ഞൊഴിച്ച് ആ മുറിയാകെ വൃത്തിയേടാക്കും. എന്നിട്ടേ ചാകും.
0: കഷ്ടം. അടെ, ആ പെൺകുട്ടിയുടെ പേരെന്താ?
3: പവൻ ധാര. അവൾ അവനെ തഴഞ്ഞു. ചെന്നൈയിൽ നിന്ന് വന്ന ഒരു ഐ ടി പയ്യനുമായി അവൾ പെട്ടെന്ന് ടൈപ്പായി.
0: അത് വളരെ മോശമായി പോയി.
3: എന്ത് മോശം? ടീനേജ് കോളേജ് പ്രായത്തിൽ ഇതൊരു പുതിയ സംഭവമാണോ ബാലശങ്കർ? ഇതിനൊക്കെ കയറി ആത്മഹത്യ ചെയ്യാന്ന് വെച്ചാലേ പിന്നെ അതിനല്ലേ നേരം കാണൂ.
0: രാജേഷ്, നമുക്ക് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ.
3: വരാം.
5: ആരാ അത്?
0: വാതിൽ തുറക്കൂ കൃഷ്ണകുമാർ.
5: ഇല്ല, ഞാൻ തുറക്കില്ല.
3: അവൻ തുറക്കില്ല.
0: പിന്നെന്ത് ചെയ്യും?
3: നോണ പറയുക. നിങ്ങള് ആ പെൺകൊച്ചിനെ കണ്ടിട്ടാ വരുന്നതെന്ന് പറയണം.
0: അയ്യോ,
3: ആ സെക്കൻഡിൽ ചെക്കൻ വാതിൽ തുറക്കും.
0: കിഷോർ, അബദ്ധം കാണിക്കല്ലേ, വിഷമടിക്കുക, ഫാനിൽ തൂങ്ങൊന്നും ചെയ്യല്ലേ. ഞാൻ പവൻ താര കണ്ടിട്ടാ വരുന്നത്. കിഷോർ കേട്ടില്ലയോ? പവൻ താര.
5: നിങ്ങൾ നിങ്ങൾ ആരാ?
3: ഫിലിം ഡയറക്ടർ ബാലശങ്കർ ആണെന്ന്
0: പറയുമാർ. താൻ എന്തിനാണ് മുറിയെടുത്തതെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ റിസപ്ഷനിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്ത് എനിക്ക് തടയാം. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം തന്റെ ഈ പ്രായം കടന്നാണ് ഞാനും വന്നത്. പ്രേമത്തിന്റെയും പ്രേമഭംഗത്തിന്റെയും അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ പുതിയ സിനിമ തന്നെ ലവ് ഫെയിലിയർ കൊണ്ട് സൈക്കിക് ആവുന്ന ഒരു പയ്യനെ പറ്റിയാ. നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചൂടെ?
5: അത് വേണോ?
3: അകത്തേക്ക് ഇടിച്ച് കയറ് ബാലശങ്കർ, സിനിമാക്കാരെ പോലെ ഇടിച്ച്
0: കയറും. ആഹാ, നല്ല മുറി. എന്റെ റൂമിനേക്കാളും സ്പേസ് ഉണ്ട്. എന്താ നിൽക്കുന്നത്? ഇരിക്കും മിസ്റ്റർ കിഷോർ.
5: സാറിന് പവൻ ധാരയെ എങ്ങനെ അറിയാം?
0: എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജകൃഷ്ണനെ.
3: എന്താ ഈ വിളിച്ച് പറയുന്നത്? എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചെടുത്തത്?
0: അല്ല, ഞാൻ
3: ഗോവയിൽ ഒരു സിനിമ ഡിസ്കഷന് ചെന്നപ്പോഴാണ് ആ കൊച്ചിനെ പരിചയപ്പെട്ടതെന്ന് പറ ബാലശങ്കർ.
0: ഗോവയിൽ വെച്ചാണ് പവൻ ധാരയെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരു ഫിലിം ഡിസ്കഷൻ ചെന്നപ്പോ
3: കൂടെ ഒരു യുവാവും ഉണ്ടായിരുന്നെന്ന് പറയൂ. യുവാവ്
0: കൂടെ ഒരു യുവാവും ഉണ്ടായിരുന്നു.
5: വെളുത്ത് ആരുടെ പൊക്കത്തിൽ ജിറാഫിനെ പോലൊരുത്തൻ അല്ലേ?
0: ജിറാഫിനെ പോലെ അതന്നെ.
5: അത് അവനാണ്, അവളെ കെട്ടാൻ പോകുന്നവൻ.
0: ആ
5: ഐ ടി തെണ്ടി. എനിക്ക് വാക്ക് തന്നിട്ട് ഒടുവിൽ എന്നെ തഴഞ്ഞിട്ട് അവൾ അവനെ.
3: ഏയ് ബാലശങ്കർ, ചെക്കന്റെ പിന്നെയും പഴയ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഭാവമാ. അത് അപകടമാണ്. വേഗം ഡയലോഗിന്റെ റൂട്ട് മാറ്റിക്കോ.
0: മിസ്റ്റർ കിഷോർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രേമകഥകളിൽ ഒരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ കിഷോർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനും ഇതേപോലെ തഴയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലല്ല, 9 തവണ.
5: 9 തവണയോ?
0: യെസ്, പ്ലസ് വൺ മുതൽ ഡിഗ്രി വരെയുള്ള 5 കൊല്ലങ്ങൾക്കുള്ളിൽ. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ഫിലിം ഡയറക്ടർ ബാലശങ്കർ ഉണ്ടാവുമോ?
3: ശ്രദ്ധിക്കുന്നുണ്ട്.
0: അന്ന് ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ ആർക്ക് പോയി? എനിക്ക് പോയി, എനിക്ക് മാത്രം.
5: പക്ഷേ ഞാൻ സൂയിസൈഡ് ചെയ്താൽ അത് അവൾക്ക് ഷോക്കാവില്ലേ? ആ ജിറാഫ് മുത്ത് പിന്നെ അവൾക്കൊരു പീസ്ഫുൾ ജീവിതം ഉണ്ടാവോ? കുറ്റബോധം കൊണ്ട് നേരുനേർ ദഹിക്കില്ലേ അവൾ?
0: ഏയ്, ഒരിക്കലും ഇല്ല. എന്നെ തഴഞ്ഞ 9 പെണ്ണുങ്ങളെയും ഞാൻ പിന്നീട് കണ്ടു. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ക്വൈറ്റ് ഹാപ്പി. കിഷോറിനറിയാമോ, ഏത് മരണത്തിനും, അത് സാധാരണ മരണമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും, ഏറിയാൽ 2 ദിവസത്തെ പ്രാധാന്യമേ ഉണ്ടാവൂ. 2 ദിവസം ജനം അതിനെ പറ്റിയൊക്കെ പറയും. അപ്പോഴേക്കും മറ്റൊരാത്മഹത്യ വന്ന് അതിന് മേലെ വീഴും. അതോടെ ആദ്യത്തെ ആത്മഹത്യയുടെ കഥ കഴിഞ്ഞു. അടുത്ത ബന്ധുക്കൾ പോലും പിന്നെ കാര്യമേ ഓർക്കാറില്ല. ദാറ്റ്സ് ലൈഫ്.
3: ഡയറക്ടർ സാർ ആള് കൊള്ളാലോ.
0: താങ്ക് യു.
3: മനഃശാസ്ത്രപരമായിട്ടാണല്ലോ നീക്കം.
0: നമ്മളെ ചവിട്ടി എറിഞ്ഞവരോട് ഒരിക്കലും ആത്മഹത്യ കൊണ്ട് നമ്മൾ പക വീട്ടരുത് കിഷോർ. സന്തോഷത്തോടെ സക്സസ്ഫുൾ ആയി ജീവിച്ചു കാണിച്ചു വേണം പക വീട്ടാൻ.
5: സാറ് പറഞ്ഞതൊക്കെ സത്യം തന്നെ, എന്നാലും അവൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ.
3: ഇപ്പം പിന്നെ വേദാളത്തെ പോലെ തിരികെ മരക്കൊമ്പിലേക്കാണല്ലോ ബാലശങ്കർ. വിട്ടുകളഞ്ഞാലോ ഈ വിഡ്ഢി കൂഷ്മാണ്ടത്തെ.
0: നോ നോ രാജേഷ്,
5: രാജകൃഷ്ണൻ അല്ല സാർ, കിഷോർ കുമാർ.
0: യെസ് യെസ് യെസ്, അതെ കിഷോർ കുമാർ, കിഷോർ കുമാർ. ഞാൻ ഇത്രയും വായിട്ടലച്ചിട്ടും മരിക്കാൻ തന്നെയാ കിഷോറിന്റെ തീരുമാനമെങ്കിൽ ഓക്കെ, നീ മരിച്ചോളൂ, അവൻ സിനിമാ താരമായിക്കോട്ടെ.
5: സിനിമാ താരമോ? ആരാണ് സിനിമാ താരമാകുന്നത്?
0: അല്ല, കിഷോർ നേരത്തെ പറഞ്ഞില്ലേ ആറടി പൊക്കമുള്ള ജിറാഫ് അവൻ തന്നെ. ഗോവയിൽ വെച്ച് പവൻ താര എന്നോട് ചെയ്ത റിക്വസ്റ്റ് ആണ് പുതിയ പടത്തിൽ അവനെ ഹീറോ ആക്കണമെന്ന്.
5: അവനെ താരമാക്കാൻ അവൾ അപേക്ഷിച്ചെന്നോ? എന്നിട്ട് എന്നിട്ട് സാറെന്ന് പറഞ്ഞു?
0: കാണാൻ തിരക്കേടില്ലാത്തൊരു യുവാവ്, സ്മാർട്ട്. ഇപ്പോഴാണെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് പടമെടുക്കുന്നതിൽ റിസ്ക് ഒന്നും ഇല്ലതാനും. നായകൻ ജിറാഫ് ആണെങ്കിൽ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ അവൾ റെഡി.
5: അപ്പോ സാറെന്ന് പറഞ്ഞു?
0: ആ നോക്കട്ടെ, ആലോചിക്കാം എന്ന് പറഞ്ഞു.
5: ആ എന്നാ, അത് ആലോചിക്കണ്ട. അവൻ സിനിമയിൽ അഭിനയിക്കരുത് സാർ, അത് എനിക്കൊരിക്കലും സഹിക്കാനാവില്ല.
0: താനും മരിക്കാൻ പോവില്ലേ, പിന്നെ അവൻ അഭിനയിച്ചാ എന്ത്? താനൊന്നും കാണേണ്ടി വരുമല്ലോ. ആ സിനിമ പരലോകത്തങ്ങ് റിലീസ് ചെയ്യേയില്ല.
5: അതിനിവിടെ ആരാ മരിക്കുന്നത്?
0: താൻ, കിഷോർ കുമാർ എന്ന താൻ, നിരാശ കാമുകൻ,
5: പമ്പര വിഡ്ഢി. പിന്നെ ഞാൻ ചത്തിട്ട് അവൻ ഫിലിം സ്റ്റാറായി, അവൾ ആ സ്റ്റാറിന്റെ പട്ടമഹിഷിയായി സൂച്ചു ജീവിക്കാനോ? പള്ളി പറഞ്ഞാ മതി.
0: പക്ഷേ എന്റെ പടത്തിന് ഒരു പുതുമുഖ നായകൻ വേണ്ടേ കിഷോർ കുമാർ?
5: ഈ ഞാനില്ലേ.
0: എന്തോ
5: അല്ല, ഞാൻ പോരെ. ലുക്ക് അറ്റ് മൈ ഫേസ് സാർ. ഒരു സ്റ്റാറാകാൻ വേണ്ട ലുക്ക് ഇല്ലേ?
3: ഇവൻ നമ്മുടെ കണക്ക് കൂട്ടലുകളെ കടത്തി വെട്ടിയല്ലോ ബാലശങ്കർ. നിങ്ങൾ വെട്ടല്ലോ.
5: എന്താ സാർ മിണ്ടാ?
0: അല്ല, എന്താ ചോദിച്ചത്?
5: അല്ല, ഞാൻ പോരെ നായകനായി. കോളേജിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു ഞാൻ. അങ്ങനെയാ അവൾ എന്റെ ഫാനായത്. സാർ, എനിക്ക് അവളോട് റിവെഞ്ച് ചെയ്യണം സാർ. ആത്മഹത്യയിലൂടെ അല്ല, അഭിനയത്തിലൂടെ, സിനിമയിലൂടെ. എന്റെ സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടുമ്പോ അവനും അവളും ടിക്കറ്റ് കിട്ടാതെ നാണിച്ച് പോപ്കോണും ചവച്ച് പുറത്തു നിൽക്കണം. എന്ത് പറയുന്നു സാർ?
3: ഇവൻ ശരിക്കും വേദാളമായി കഴിഞ്ഞു ബാലശങ്കർ. ആലോചിക്കാമെന്ന് മാത്രം പറഞ്ഞ് തടിയൂരിക്കുക വേഗം.
0: മിസ്റ്റർ കിഷോർ, എനിക്കൊന്ന് ആലോചിക്കണം.
5: ഒന്നും ആലോചിക്കണ്ട സാർ, ഞാൻ അഭിനയത്തിന്റെ മൂഡിൽ എത്തിക്കഴിഞ്ഞു.
3: ബാലചന്ദർ, നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ആയില്ലെന്ന് പറയേ, അതോടെ ഇവൻ
0: പിൻവാങ്ങിക്കോളും. പക്ഷേ മിസ്റ്റർ കിഷോർ, ഒരു പ്രശ്നമുണ്ടല്ലോ. അറ്റ് പ്രസന്റ് ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡ്യൂസർ. ജിറാഫിനെ ഹീറോ ആക്കിയാൽ പവൻ താരപടം പ്രൊഡ്യൂസ് ചെയ്യും ചെയ്യും. ആ നിലയ്ക്ക്
5: സാർ, സാറിനൊരു പ്രൊഡ്യൂസർ പോരെ. ഞാൻ തരും അമേരിക്കൻ പ്രൊഡ്യൂസർ, ശതകോടീശ്വരൻ.
3: ചെക്കൻ വേദാളമല്ല ബാലശങ്കർ, വാതാള ഭൈരവിയ.
0: എന്താ മിസ്റ്റർ കിഷോർ, അമേരിക്കൻ പ്രൊഡ്യൂസറോ?
5: അതെ സാർ, എന്റെ കുഞ്ഞുണ്ണി അങ്കിൾ. അങ്കിളിന് മക്കളില്ല, തന്നെയുമല്ല ഞാനെന്ന് വെച്ചാൽ അങ്കിളിന് ഭയങ്കര ജീവനാ. സാറ് റെഡിയാണെങ്കിൽ നമുക്ക് യു എസിലേക്ക് നാളെ തന്നെ പറക്കാം.
0: രാജകൃഷ്ണ, ഇവനെ പറയുന്നൊക്കെ സത്യമായിരിക്കുമോ?
5: അതെ സാർ, സത്യമാണ്. സാറിന് സാറിന് എന്നെ വിശ്വാസമായില്ലേ
0: രാജകൃഷ്ണ?
3: വൺ മിനിറ്റ് ബാലശങ്കർ, ഞാൻ അമേരിക്കയിലേക്ക് നോക്കട്ടെ.
0: വേഗം വേഗം.
3: യെസ്, ചെക്കൻ പറഞ്ഞതൊക്കെ നേരെ തന്നെ
0: ആണോ?
3: ഇവന്റെ കുഞ്ഞുണ്ണി അങ്കിൾ ഇപ്പോൾ ന്യൂയോർക്കിലെ ഒരു കൂറ്റൻ ബംഗ്ലാവിലിരുന്ന് ടിവിയിൽ ഒരു ഹോളിവുഡ് ഇടിപ്പടം കാണുകയാ. ഒരു സിനിമാ ഭ്രാന്തന്റെ സർവ്വലക്ഷണവും ഉണ്ട് ഈ കിളവനെ. കേളവൻ ഷുവറായും കാശിറക്കും. ചെക്കനെ വിശ്വസിക്കുന്നു ധൈര്യമായി
0: മിസ്റ്റർ കിഷോർ. തന്നെ ഞാൻ വിശ്വസിക്കാം. എന്തായാലും ഫൈനൽ തീരുമാനത്തിന് എനിക്കൊരപ്പ സമയം വേണം. തൽക്കാലം ഞാൻ എന്റെ റൂമിലേക്ക് പോട്ടെ.
5: സാർ, സാറേ വിഷമിക്കണ്ട, ഈ ജന്മത്തിന് ഞാൻ ആത്മഹത്യ ചെയ്യില്ല കേട്ടോ. തീരുമാനമായ എന്നെ വിളിച്ചോ, അമേരിക്കൻ ട്രിപ്പ് എപ്പോ വേണമെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം.
3: ബാലശങ്കർ, ഹലോ. ഹലോ ബാലശങ്കർ, എന്ത് പറ്റി?
0: ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ, വെളുക്കാൻ തേച്ചത് പാണ്ടായി.
3: എനിക്ക് നേരെ മറിച്ചാ തോന്നുന്നത്, വെളുക്കാൻ തേച്ചത് കൂടുതൽ വെളുത്തു, ബ്രൈറ്റായി. ആറ് നീണ്ട വർഷങ്ങളായി ബാലശങ്കറെ സിനിമാ ഫീൽഡിന് പുറത്താക്കി ഗേറ്റടച്ചവർക്കൊക്കെ വെഡിപ്പായിട്ടൊരു മറുപടി കൊടുക്കുവാൻ ഒരു വഴി തെളിഞ്ഞിരിക്കുന്നു. ഒരു മധുര പ്രതികാരത്തിന്റെ വഴി, ശക്തമായൊരു തിരിച്ചുവരവിന്റെ രാജവീഥി.
0: പക്ഷെ ഞാൻ ഈ പ്രോജക്ട് എങ്ങനെ ഏറ്റെടുക്കും രാജകൃഷ്ണ?
3: എന്താ ഏറ്റെടുത്താൽ?
0: എന്റെ രാജകൃഷ്ണ, ഇത് എന്തൊരു ചോദ്യം! പ്രേതങ്ങൾക്ക് ഉണ്ടോടോ മറവി? ഏടോ, ഞാൻ ഈ ഹോട്ടലിലെത്തി എന്തിനാ? സിനിമ ചെയ്യാനോ അതോ ആത്മഹത്യ ചെയ്യാനോ?
3: നിങ്ങൾ തന്നെയല്ലേ ആ കിഷോറിന് ഉപദേശിച്ചത് ആത്മഹത്യ ചെയ്ത് ആരോടും പകവീട്ടരുതെന്ന്? ആ ഫിലോസഫി സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിക്കൂടെ? എന്താ എന്താ ഉത്തരവില്ലേ? ഇല്ലെങ്കിൽ നേരെ ഈ സീലിംഗ് ഫാനിലേക്ക് കയറിഞ്ഞ് പിടിപ്പിച്ചോ, തൂങ്ങിക്കോ, തൂങ്ങിക്കോ. ഒഴുക്കിനെതിരെ നീന്താൻ പേടിച്ച ഒരു മണ്ടൻ സിനിമാക്കാരൻ കൂടി ചാത്തു. അങ്ങനെയാവും നിങ്ങളുടെ മരണത്തെ നാളെ രേഖപ്പെടുത്തുക. 23 വയസ്സിൽ സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ പറ്റാഞ്ഞ് സുന്ദരമായ ഈ ലോകം വിട്ടുപോയൊരു മഹാമണ്ഡനായി പറയുന്നത്. നിങ്ങളെങ്കിലും മണ്ടനാവരുത് ബാലശങ്കർ, സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഹലോ, ഏയ്, എന്താ മിഴിച്ചു നോക്കുന്നത്? ഞാൻ ഈ പറഞ്ഞുവെന്നും നിങ്ങളുടെ തലയിൽ കയറിയില്ലേ?
0: അപ്പോ ഈ പടം ചെയ്യാം അല്ലേ?
3: ചെയ്യണം. അതിനാദ്യം ചെയ്യേണ്ടത് പെട്ടി തുറന്ന് ആ രണ്ട് ആത്മഹത്യാ കുറിപ്പും എടുക്കുക. എടുക്ക. എടുത്തല്ലോ.
0: എടുത്തു.
3: ഇനി അതങ്ങ് കീറിക്കളയ. ഓക്കേ, നിങ്ങൾ ഇപ്പോ കീറിക്കളഞ്ഞത് വെറും കടലാസല്ല, നിങ്ങളുടെ ഡിപ്രഷനാ, സ്വയം പുച്ഛമാ. ഇനി അങ്ങോട്ട് ബാലശങ്കർ എന്ന സംവിധായകന്റെ രണ്ടാം ജീവിതമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്.
0: താങ്ക് യു.
3: അതവന ആ കിഷോർ കുമാർ ചെന്ന് വാതിൽ തുറന്നിട്ട് സമ്മതമെന്ന് പറയും.
5: എന്തായി സാർ, തീരുമാനിച്ചോ? കുഞ്ഞുണ്ണി ഞങ്ങളോട് ഞാൻ സംസാരിച്ചു.
0: ഓ ഗുഡ്,
5: പുള്ളി 100 റെഡിയാ. ഇനി സാർ മാത്രം സമ്മതിച്ചാ മതി. സമ്മതിച്ചോ സാർ, സമ്മതിച്ചോ സാർ.
0: കിഷോർ, നിന്നെ നായകനാക്കി ഈ പടം ചെയ്യാൻ എനിക്ക് സമ്മതം.
5: സാർ, സാർ, സാർ 100 പുണ്യം കിട്ടും.
0: രാജകൃഷ്ണ.
5: രാജകൃഷ്ണനല്ല സാർ, കിഷോർ.
0: നിന്നോടല്ലടാ രാജകൃഷ്ണ, എന്റെ സ്വന്തം സഹോദര. എനിക്ക് എനിക്ക് ഒരു ദുഃഖമേ ഉള്ളൂ, ഈ പടത്തിൽ നിന്നെ അഭിനയിപ്പിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എന്റെ തെറ്റ് തിരുത്താൻ ഒരിക്കലും ഒരവസരം എനിക്ക് ഇനി കിട്ടില്ലല്ലോ എന്ന്.
3: സാരമില്ല ബാലശങ്കർ, എനിക്ക് പകരമല്ലേ ഈ കിഷോർ, ഞാൻ തന്നെയല്ലേ ഈ കിഷോർ.
0: അതെ.
6: പറഞ്ഞു കഴിഞ്ഞോ?
7: യെസ്, കഴിഞ്ഞു സാർ. നമ്മുടെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ സാറേ?
6: തെറ്റില്ല, പക്ഷേ ഇതൊരു 2.5 സിനിമയ്ക്കുള്ളതുണ്ടാവുമോ ഡയറക്ടറെ?
8: ഉണ്ടാവും,
6: ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുമെന്നാ? അതിനുള്ള മാറ്റർ ഇല്ലല്ലോ. ബാലശങ്കർ എന്നൊരു സംവിധായകൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഹോട്ടലിൽ റൂമെടുക്കുന്നു. അവിടെ അയാൾ പണ്ട് ചാൻസ് കൊടുക്കാതിരുന്നൊരു പ്രേതം വരുന്നു. അവര് രണ്ടുപേരും കൂടി ചാകാൻ വന്ന വേറൊരുത്തനെ രക്ഷിക്കുന്നു. അവനെ ഹീറോയാക്കി പടം പിടിക്കാൻ തീരുമാനിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ സംഭവം. പണ്ടേ പ്രേതത്തെ എനിക്ക് പേടിയാ. പണ്ട് ഭാർഗവി നിലയം കണ്ടുവച്ച് 3 പനിച്ചു കിടന്നത്.
7: പക്ഷെ ഇതിലെ പ്രേതം ഒരു പ്രതീകം മാത്രമാണ് ഉപ്പായി സാറേ. നമ്മുടെ തന്നെ മനസാക്ഷിയുടെ ഒരു ഓർമ്മപ്പെടുത്തലോ തെറ്റുതിരുത്തലോ. സഹായം ചോദിച്ചു വരുന്നവനെ പുച്ഛിച്ചു പുറത്താക്കുമ്പോൾ അവനുണ്ടാകുന്ന വേദനയെ പറ്റി ഒരു വീണ്ടും വിചാരം.
6: എന്തോ, എനിക്ക് ഈ കഥ അങ്ങോട്ട് സൂട്ടാവുന്നില്ല ഡയറക്ടറെ. എടോ കഥാകൃത്തെ, ഈയിടെ വേറെ കഥ ഏതുണ്ട്?
7: എന്റെ വേറെ കഥയൊന്നുമില്ല.
9: എനിക്ക് ഈ സബ്ജക്റ്റിൽ നല്ല വിശ്വാസമുണ്ട് ഉപ്പായേട്ടാ.
6: പക്ഷേ കാശറക്കേണ്ടത് ഞാനല്ലേ ഡയറക്ടറെ. എനിക്ക് തീരെ വിശ്വാസമില്ല. കഥാകൃത്ത് മോൻ വേറെ നല്ലൊരു കഥ, പ്രേതമൊന്നുമില്ലാത്തൊരു

0: ചെയ്യേണ്ടി വരും.
1: അഥവാ പ്രേതമാണെങ്കിൽ തന്നെ ഇപ്പോ തമിഴിലായാലും മലയാളത്തിലായാലും ഹൊറർ പടങ്ങൾക്ക് നല്ല മാർക്കറ്റാ.
0: എന്നാ താനൊരു കാര്യം ചെയ്, ഡയറക്ടർ തന്നെ അങ്ങ് നിർമ്മിച്ചോ.
1: വളരെ നിരാശനായാണ് അയാൾ പോയത്. ഇത് ഉപ്പായേട്ടന് ഇഷ്ടപ്പെട്ടേക്കൊന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു.
0: അങ്ങനൊന്നും കേറി പറയരുതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആഹാ, വല്ലാണ്ട് ഉറക്കം വരുന്നു. നമുക്കിനി നാളെ സംസാരിക്കാം ഡയറക്ടറെ. ഗുഡ് നൈറ്റ്. വേണ്ടാത്ത ചെയ്ത്താൻ കഥയൊക്കെ കേട്ടിരുന്ന് നേരം പാതിരിയായി.

0: ఉపాయి ഉപ്പായി, പ്രൊഡ്യൂസർ ഉപ്പായി.
1: ആരാ ഈ വിളിക്കുന്നേ?
0: ഞാനാണ് പ്രേതം.
1: പ്രേതമോ?
0: ശരിക്കും 100% പ്രേതം.
1: എന്നിട്ട് എന്നിട്ട് എവിടെ?
0: ഇങ്ങോട്ട് ഇരുട്ടിലേക്ക് മേലേക്ക് നോക്ക്. ഒരു പുക കാണുന്നില്ലേ?
1: ഒരു വെള്ള പുക വളഞ്ഞു പൊളഞ്ഞ് വെളുത്ത ബെഡ്ഷീറ്റ് പോലെ.
0: അത് തന്നെ, അത് ഞാനാണ്.
1: ആരുടെ പ്രേതമാ?
0: അങ്ങനെ പ്രത്യേകിച്ച് ആരുടേതും അല്ല, ലോകത്തിലെ സമസ്ത പ്രേതങ്ങളുടെയും ഒരു സിംബൽ. ഞാൻ എവിടുന്നാ വരുന്നതെന്നറിയോ?
1: ഇല്ല.
0: ഈ പാട്ട് കേട്ടിട്ടും പിടികിട്ടിയില്ലേ? വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയത്തിൽ നിന്ന്.
1: അയ്യോ, എന്തിനാ എന്റെ അടുത്ത്? ഞാനൊരു പാവമാ.
0: കുറച്ചു മുമ്പേ വേറൊരു പാവം ഈ മുറിയിൽ വന്നില്ലേ തന്നെ കാണാൻ? ഒരു ചെറുപ്പക്കാരൻ
1: വന്നായിരുന്നു.
0: അയാളൊരു സബ്ജക്ട് പറഞ്ഞില്ലേ, സിനിമാ കഥ. റൂം നമ്പർ 202 പ്രേതം. താനതങ്ങ് സിനിമയാക്കിക്കോ, മനസ്സിലായോ? എന്താണോ മിണ്ടാത്തത്?
1: പക്ഷേ അത് ഹൊററല്ലേ?
0: അല്ല, ഹ്യൂമറസ് ഹൊറർ.
1: കേരളത്തിൽ കുടുംബകഥയല്ലേ കളക്ട് ചെയ്യൂ
0: എന്നാരു പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ എല്ലാ കുടുംബകഥയും കളക്ട് ചെയ്യണ്ടേ? ഒരു വർഷം റിലീസാവുന്ന ആകെ കുടുംബ ചിത്രങ്ങളിൽ എത്ര എണ്ണം പച്ചതൊടുന്നുണ്ട്? ശ്രുപായി, ഏത് പ്രേതകഥയും കുടുംബകഥയാ. ഏതെങ്കിലും ഒരു കുടുംബത്തിലെ മെമ്പർ ആവില്ലേടോ ചത്ത് പ്രേതമാവുന്നത്? പ്രേതമായി കഴിയുമ്പോ അപ്പോഴും കുടുംബം തന്നെ, പ്രേത കുടുംബം.
1: എന്നാലും കുടുംബകഥ പോലെ.
0: താൻ എന്ത് വിവരക്കേടാ ഈ പറയുന്നത്? താൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഹിന്ദിയിലെ സൂപ്പർ പ്രേതപടമായ മധുമതിയിലെ പാട്ടാ. മധുമതി കളക്ട് ചെയ്തിട്ടില്ലേ? കൊച്ചിലെ തന്നെ പേടിപ്പിച്ച ഭാർഗവി നിലയം കളക്ട് ചെയ്തിട്ടില്ലേ? ലിസ കളക്ട് ചെയ്തിട്ടില്ലേ? എടോ ഉപ്പായി, മനുഷ്യ മനസ്സിൽ മരണഭയവും പേടിയും അന്ധവിശ്വാസവും ഉള്ളിടത്തോളം കാലം ഹൊറർ സിനിമകൾക്ക് കളക്ഷൻ കിട്ടും. കാലത്തിന് പറ്റിയ ട്രീറ്റ്മെന്റ് ആയിരിക്കണമെന്ന് മാത്രം. എന്ന് വെച്ചാല് വൈഡ് സാരിയും അപസ്മാര ചിരിയും അലഞ്ഞു നടന്നുള്ള പ്രേതഗാനവും വെച്ചുള്ള ആ പഴയ കളി ഇനി ഒക്കില്ല. കളിച്ചാൽ വിവരം അറിയുമെന്ന്. ഹോളിവുഡിൽ ഇന്നും പ്രേതവും പ്രേതോച്ചാടനവും ഒരു ഷുവർ സബ്ജക്റ്റാ. എക്സോർസിസ്റ്റില്ലേ, എക്സോർസിസ്റ്റ്.
1: എന്താ
0: ബെസ്റ്റ്? വല്യ പ്രൊഡ്യൂസറാ, ഇതുപോലും അറിഞ്ഞൂടാ. എടോ, അതൊരു ഫേമസ് ഹോളിവുഡ് ഹൊറർ ഫിലിമാ. ഞങ്ങൾ റിയൽ ഗോസ്റ്റുകൾക്ക് പോലും അതിപ്പോ കണ്ടാലും പേടിയാവും. നല്ല രസമുള്ള പേടി. അങ്ങനെ വേണം പ്രേതപ്പെടാൻ. തിയേറ്ററിലിരിക്കുന്നവന്റെ ചോര തണുത്തുറയണം. ഈ പയ്യൻ പറഞ്ഞ സ്റ്റോറി അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഉപ്പായി കേൾക്കുന്നുണ്ടോ? എന്താണോ ഇപ്പോഴും മുഖം കഷായം കുടിച്ച പോലെ.
1: അതെ അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ?
0: എന്താ?
1: ഈ കഥ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നല്ല കുടുംബകഥ.
0: മിണ്ടിപ്പോകരുത്, കുടുംബകഥയുടെ കാര്യം ഇനി മിണ്ടിപ്പോകരുത്. ഞാൻ പറയുന്നത് കേട്ടാ മതി. തന്റെ അടുത്ത പടം റൂം നമ്പർ 202 പ്രേതം. ഏതാ
1: 202 പ്രേതം?

0: ആ മനസ്സിലായോ? മനസ്സിലായാൽ തനിക്ക് നല്ലത്, ഇല്ലെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങ് എടുക്കും. എന്ന് വെച്ചാ തന്റെ ബോഡിയിലേക്ക് ഞാൻ അങ്ങ് കേറുമെന്ന് വേണോ?
1: അയ്യോ വേണ്ട വേണ്ട.
0: എന്നാലേ പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ ആ പയ്യനെയും ഡയറക്ടറെയും വിളിച്ചു വരുത്തി ചർച്ചയും പേപ്പർ വർക്കും ഒക്കെ തുടങ്ങിക്കോ. അപ്പോഴേ ഞാൻ പോകുന്നു. എസ് ജാനകി അമ്മയുടെ പാട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യ.
1: അയ്യോ വേണ്ട, നിർത്ത്, ഞാൻ ചത്തുപോകും.
0: നല്ല അസൽ പ്രേതഗാനം അല്ലോടോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ. കംപ്ലീറ്റായി ആവാഹിച്ച ഭാസ്കരൻ മാഷിന്റെ വരികൾ, ബാബുക്കായുടെ അപൂർവ സംഗീതം, ജാനകിയമ്മയുടെ സ്വർഗീയ ശബ്ദം. ഈ ലോകത്തിൽ ഇത് വേണ്ടെന്ന് പറയുന്ന ഒരേ ഒരു ജീവി താനായിരിക്കും, ക്ഷുദ്രജീവി. ആ ശരി, വേണ്ടെങ്കി വേണ്ട, താൻ ഉറങ്ങിക്കോ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? വേണമെങ്കിൽ ഞാൻ കൂട്ടിരിക്കാം.
1: അയ്യോ വേണ്ട വേണ്ട, ഒന്ന് പോയാ മതി.
0: ശരി ഞാൻ പോകാം. അപ്പൊ പറഞ്ഞതൊന്നും മറക്കണ്ട, ഉപ്പായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം, റൂം നമ്പർ 202 പ്രേതം.

റൂം നമ്പർ 202 പ്രേതം. നാടകം സമാപിക്കുന്നു. രചന MD അജയ് ഘോഷ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ബാലശങ്കർ, എസ് രാധാകൃഷ്ണൻ. പ്രേതം സന്തോഷ് കുമാർ സൗപർണിക. റൂം ബോയ് ജോബി AS. അർച്ചന ജയപ്രിയ TS. കിഷോർ കുമാർ പ്രമോദ് ചന്ദ്രബാബു. സിനിമാ നിർമ്മാതാവ് ഉപ്പായി ഡോക്ടർ രാജാ വാര്യർ. കുര്യച്ചൻ ഷൌക്കത്ത് പറമ്പി. കഥാകൃത്ത് ആലപ്പി പൊന്നപ്പൻ. ഡയറക്ടർ KC രാജേന്ദ്രൻ നായർ. സംവിധാനം അരുവിക്കര വിജയകുമാർ. സംവിധാന സഹായം ദീപ VN, സുഷമ അനിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പടുതി യേശുദാസ്, ചിത്രം പ്രവാഹം.

എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് പാടിയ ഗാനം ചിത്രം ചന്ദ്രകാന്തം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.